ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി.

ശ്ലോകാർത്ഥം: ദാരിദ്ര്യത്തിലാണ്ടുപോയ ആരും തന്നെ ബന്ധുമിത്രാദികളെ ആശ്രയിക്കരുത്. അതിനേക്കാൾ നല്ലത് കായ്കനികൾ തിന്നുകയും ആനയും പുലിയും നിറഞ്ഞ കാട്ടിൽ മുള്ളുകൾക്കും മരക്കൊമ്പുകൾക്കും മീതെ കിടന്നുറങ്ങുകയുമാണ്. നല്ല കാലത്ത് ബന്ധുക്കൾ ചുറ്റും കൂടി സ്തുതിക്കും, പക്ഷേ കാലക്കേട് വരുമ്പോൾ അവർ കൈയൊഴിയും. വീണ്ടും നാം അവരെ ആശ്രയിച്ചാൽ അപമാനമായിരിക്കും ഫലം. മറ്റേതു മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല, ബന്ധുക്കളെ ആശ്രയിക്കാൻ പോകരുത്. തികഞ്ഞ അവഹേളനവും അപമാനവും സഹിക്കേണ്ടതായി വരും. തൻ്റെ സന്താനങ്ങളെ ഉന്നതമായ പദവിയിലെത്തിക്കാൻ രാവും പകലും അധ്വാനിച്ച രക്ഷാകർത്താക്കളെല്ലാം അവസാനം എത്തിച്ചേരുന്നത് വൃദ്ധസദനങ്ങളിലാണല്ലോ. ഇവരുടെ പുത്രന്മാരും പുത്രിമാരും അഭിമാനത്തോടെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഒരു നിബന്ധന കൂടിയായി തീർന്നിട്ടുണ്ട്: അച്ഛനമ്മമാർക്ക് ഞങ്ങളുടെ കൂടെയുള്ള താമസമല്ല ഇഷ്ടം, വൃദ്ധസദനമാണ്. വീട് മാറിപ്പോയി എന്ന ഇടശ്ശേരിയുടെ കവിതയും ഇതുതന്നെയാണ് കാണിക്കുന്നത്. താൻ കൊടുത്തത് തനിക്ക് കിട്ടുന്നു എന്ന അനുഭവം ഈ പുത്രന്മാരെയും പുത്രിമാരെയും കാത്തിരിക്കുന്നു എന്നുള്ളത് അവരും മറക്കുന്നു.

0: കാമ്പ്രത്തില്ല തുണ്ണികൃഷ്ണൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ കവിത കാത്തിരിപ്പ്, തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ടോപ്കോ ജ്വല്ലറി ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന സംസാരിക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ പുനഃപ്രക്ഷേപണത്തിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം. 9:15 ചാരുകസേര, ഇതിൽ ദൈവത്താറിനെ കുറിച്ച് കൂടുതൽ അറിയാം. പങ്കെടുക്കുന്നത് കൃഷ്ണകുമാർ കണ്ണോത്ത്, സൂര്യ ഇടവന, അശ്വിനി കവണിശ്ശേരി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം ക്വാറി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീഥി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം, വിഷ്ണുലോകം എന്ന ചിത്രത്തിന്റെ ശബ്ദലേഖനം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഷീന സരിത്ത് പങ്കെടുക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് മുരുകൻ കാട്ടാക്കടയുടെ കവിത കാത്തിരിപ്പ്.

കുമിടയിലൊരു സന്ധ്യ പൂത്തുലയുമ്പോൾ ഇലകൾ അനുതാപമോടരുണാശ്രുവേൽക്കുമ്പോൾ എവിടെയോ മിഴിപാകി ഒരു ശിലാശകലമായി വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി വീഴ്വ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുരുകൻ കാട്ടാക്കടിയുടെ കവിത കാത്തിരിപ്പ്. കാവ്യധാര.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് മെയ് 13, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 13 വർഷത്തിലെ 133-ാം ദിനമാണ്. ഇന്ന് ദേശീയ ഐക്യദാർഢ്യ ദിനം. ആസ്ട്രിയ ഹംഗറി, ക്രൊയേഷ്യ, ബൊഹീമിയ, മാൻഡുവ തുടങ്ങി ഹാബ്സ്ബർഗ് ഭരണപ്രദേശങ്ങളുടെ ഏക വനിതാ ഭരണാധികാരിയായിരുന്ന മറിയ തെരേസ എന്നറിയപ്പെട്ടിരുന്ന മറിയ തെരേസ വാൽബുർഗ അമാലിയ ക്രിസ്റ്റീന ചക്രവർത്തിനി, ഒഡീഷയിലെ പ്രമുഖ കവിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന സച്ചിദാനന്ദ റൌത്രായ്, പത്രപ്രവർത്തനം, വിജ്ഞാന സാഹിത്യം, കവിത, സാഹിത്യ ഗവേഷണം എന്നീ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തി എൻ വി കൃഷ്ണവാര്യർ തുടങ്ങിയവരുടെ ജന്മദിനം സാമൂഹിക സമ്പർക്കം എന്ന സിദ്ധാന്തത്തിന്റെ ആവിഷ്കാരത്തിലൂടെ ശ്രദ്ധേയനായ ഫ്രഞ്ച് സാമൂഹിക ചിന്തകനും ക്രിമിനലോളജിസ്റ്റുമായ ഗബ്രിയൽ ഡാഡ്, കേരളത്തിലെ പ്രശസ്തനായ കർണാടക സംഗീതജ്ഞൻ നെയ്യാറ്റിൻകര വാസുദേവൻ, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഇന്ത്യൻ നോവലിസ്റ്റുകളിൽ ഏറ്റവും പ്രശസ്തരിൽ ഒരാളായ ആർ കെ നാരായൺ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 13-ാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് ദാനമേ അല്ല. മദർ തെരേസ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം: 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
5: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: നാരായണൻ കൃഷ്ണ പാടിയ ഗാനം തുമ്പിക്കരത്തിൽ. ജയരാജന്റെ വരികൾക്ക് JJ സംഗീതാണ് ഈണം പകർന്നത്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: ചോദ്യക്കടലാസ് ചോർച്ച വിവാദം കത്തിപ്പടരുന്നതിനിടെ മെഡിക്കൽ പഠന പ്രവേശനത്തിന് ഈ മാസം 3 നടത്തിയ നീറ്റ് യുജി 2026 പരീക്ഷ റദ്ദാക്കി. പുനഃപരീക്ഷ നടത്തുമെന്നും അതിന്റെ വിവരങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA അറിയിച്ചു. അന്വേഷണം കേന്ദ്ര സർക്കാർ CBIക്ക് വിട്ടതോടെ FIR രജിസ്റ്റർ ചെയ്തു. പുനഃപരീക്ഷയ്ക്ക് പുതുതായി രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. അധികമായി പരീക്ഷാ ഫീസും ഈടാക്കില്ല. രാജ്യത്തും വിദേശത്തുമായി 5,432 കേന്ദ്രങ്ങളിൽ നടന്ന നീറ്റ് പരീക്ഷ 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതി. കേരളത്തിൽ 1.28 ലക്ഷം പേരാണ് പങ്കെടുത്തത്. ഇന്ധനവില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്തവിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണക്കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5,000 രൂപയ്ക്ക് വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പുടമകൾക്ക് എണ്ണക്കമ്പനികളുടെ നിർദ്ദേശം. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ഒറ്റസ്വരത്തിൽ ആവശ്യപ്പെട്ടു. കർണാടകത്തിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഡൽഹിയിലെത്താൻ സോണിയാഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്തു. നേതാക്കളുടെ അഭിപ്രായത്തിന്റെ രത്നചുരുക്കം ഖാർഗെയുമായി സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാവും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തീരുമാനം നീളുന്നതിനിടെ ഇന്ന് മുസ്ലിം ലീഗ് അടിയന്തര യോഗം വിളിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ 8 മുതിർന്ന നേതാക്കളാണ് പങ്കെടുക്കുക. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPMൽ തർക്കമില്ലെന്നും ആദ്യം മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനം വരട്ടെയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇന്ന് വിശ്വാസവോട്ട് തേടും. പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്കെതിരെ കലാപക്കൊടിയുയർത്തിയ വിമത അണ്ണാ DMK MLA തമിഴ്നാട് മുഖ്യമന്ത്രി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചു. അണ്ണാ DMK പിളർന്ന് ഒരു വിഭാഗം TVK മന്ത്രിസഭയിൽ ചേരുമെന്നും ഭരണപക്ഷത്തിന്റെ നില ഭദ്രമാകുമെന്നുമാണ് കരുതുന്നതെന്ന് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ 717 മദ്യശാലകൾ അടച്ചിടണമെന്ന് സർക്കാർ. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ 2 ആഴ്ചക്കകം അടക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്കു സമീപം നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരനെ വധിച്ചു. കൃഷ്ണഘാട്ടി സെക്ടറിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. രാജ്യത്തുടനീളം കോടതികളുടെ നവീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാർഗരേഖ തയ്യാറാക്കാൻ ഉന്നതതല സമിതി പ്രഖ്യാപിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, പ്രാദേശിക കോടതികൾ എന്നിവയുടെ ആധുനീകരണത്തിനാണ് സമിതി. SSLC ഫലപ്രഖ്യാപനവും പാഠപുസ്തക വിതരണവും വൈകില്ലെന്ന ഉറപ്പുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SSLC പരീക്ഷാഫലം നേരത്തെ നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് അറിയിച്ചു. പരീക്ഷാ ബോർഡ് ഇന്ന് ചേരും. ഹയർ സെക്കൻഡറി ഫലവും സമയത്തുതന്നെ പ്രസിദ്ധീകരിക്കും. സ്കൂൾ തുറക്കും മുൻപേ എല്ലായിടത്തും പാഠപുസ്തകങ്ങൾ എത്തുമെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ KBPS മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ബംഗാളിൽ SIR ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടവർക്കും ട്രിബ്യൂണലിന്റെ തീരുമാനം കാത്തുകഴിയുന്നവർക്കും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കില്ല. മന്ത്രി അഗ്നിമിത്ര പാലാണ് ഇക്കാര്യം അറിയിച്ചത്. ടേക്ക് ഓഫിനിടെ ചിറകിൽ തീ പടർന്നത് ശ്രദ്ധയിൽ

ബ്രിക്സ് രാജ്യങ്ങളുടെ രണ്ട് ദിവസത്തെ യോഗം നാളെ ഡൽഹിയിൽ തുടങ്ങും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. മലയാളികളായ മേജർ ജനറൽ പി വി ലിസമ്മ, ദീപാ ബിജു, വി എസ് മഞ്ജുമോൾ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഊട്ടിയിലെ പനിനീർ പൂമേള നാളെ മുതൽ 18 വരെ റോസ് ഗാർഡനിൽ നടക്കും. മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇത്തവണ 5 ദിവസമാണ് മേള, കഴിഞ്ഞ വർഷം 3 ദിവസമായിരുന്നു. എടവമാസ പൂജയ്ക്ക് ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. അസം മുഖ്യമന്ത്രിയായി തുടർച്ചയായ 2 തവണ ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹട്ടി ഖാനാപാറ വെറ്ററിനറി കോളേജ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിനിമയ വിപണിയിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയ്ക്കുള്ള തിരിച്ചടി തുടരുന്നു. ഇന്നലെ 40 പൈസയുടെ നഷ്ടം നേരിട്ട രൂപ ഡോളറൊന്നിന് 95.68 രൂപയെന്ന നിലയിലാണ് വ്യാപാരം നിർത്തിയത്. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ വൈകുന്നേരം 5:30 അപകടം. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. കുടക് ഹെഗളയിലെ ഹോംസ്റ്റേ ഉടമ മുണ്ടയാട് എളയാവൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻവശം നീലാംബരിയിൽ കെ എൻ ബാലകൃഷ്ണനാണ് മരിച്ചത്. വരണ്ടുണങ്ങുമ്പോഴും ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ മികച്ച മാതൃക മുന്നോട്ട് വെക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. 2 വർഷത്തിനിടെ 3.25 കോടി രൂപയാണ് ജയിൽ വകുപ്പ് ജലസംരക്ഷണത്തിലൂടെ ലാഭിച്ചത്. വെള്ളത്തിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തിയും ജയിലിലെ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിയും റീചാർജ് ചെയ്തും മഴവെള്ളം സംഭരിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് നേട്ടം കൈവരിച്ചത്. മട്ടന്നൂർ ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തി പ്രവർത്തനം തുടങ്ങി. തലശ്ശേരി പോസ്റ്റൽ സൂപ്രണ്ട് കെ മനോജ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റൽ ഇൻസ്പെക്ടർ ബിൻല വിശ്വം അധ്യക്ഷനായി. കാഞ്ഞിലേരി, കൈനി, മാലൂർ, ശിവപുരം, തില്ലങ്കേരി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി മുതൽ ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കും. ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന്റെ ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുടെ പിൻകോഡ് 670707 ആയിരിക്കും. കത്തുകൾ, പാർസലുകൾ എന്നിവ അയക്കുമ്പോൾ ഈ പിൻകോഡ് ഉപയോഗിക്കണമെന്ന് തപാൽ വകുപ്പ് അധികൃതർ അറിയിച്ചു. ശിവപുരം റോഡിലെ കാരക്കണ്ടി കോംപ്ലക്സിലാണ് സബ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ 31 വരെ ലഭ്യമാകും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 7,959 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. 31-നുള്ളിൽ വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് സർവീസുകൾ നാളെ സമാപിക്കും. നാളെ രാവിലെ 11:30 അവസാനത്തെ സർവീസ്. വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പും ഇതോടെ സമാപിക്കും. ഇതുവരെ 10 വിമാനങ്ങളിലായി 3,500 പേരാണ് കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പോയത്. ഇതിൽ 4 സർവീസുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ആകെ 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്ന് നടത്തുക. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പരീക്ഷ രഹസ്യമായി നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് പരീക്ഷ തടഞ്ഞ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ടൌൺ പോലീസ് കേസെടുത്തു. സൊസൈറ്റി സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ്. റേഷൻ കടകൾ വഴി അന്ത്യോദയ അന്നയോജന കാർഡുടമകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചസാരയുടെ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് സബ്സിഡി നിരക്കിൽ പഞ്ചസാര ലഭിച്ചിരുന്നത്. പ്രതിമാസം 1 കിലോഗ്രാം പഞ്ചസാര 27 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്താൻ സാധ്യത. June 1 സാധാരണ തീയതി. ഇത്തവണ അതിനും ദിവസങ്ങൾക്ക് മുൻപ് എത്താനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്താനുള്ള അനുകൂല സാഹചര്യമുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയായി May 20 ഇവിടെ എത്താറ്. ഇത്തവണ 15-ാം തീയതിയോടെ എത്തിയേക്കാം. ബാലസാഹിത്യകാരിയും ചെറുകഥാകൃത്തുമായ എഴുത്തുകാരി സജിനി പവിത്രൻ അന്തരിച്ചു. കേരളത്തിന്റെ ഗാന്ധിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തക മേധാ പട്കർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി

0: ജയന്തി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കൈക്കൂലി ആരോപണത്തെ തുടർന്ന് പഞ്ചാബിലെ വിജിലൻസ് ഓഫീസിൽ CBI നടത്തിയ റെയ്ഡിൽ ഇടനിലക്കാർ അറസ്റ്റിൽ. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇടനിലക്കാർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് തിങ്കളാഴ്ച രാത്രി CBI മിന്നൽ റെയ്ഡ് നടത്തിയത്. പിടിയിലായവർക്ക് പോലീസ് സുരക്ഷയുണ്ടായിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ 70th ജന്മദിനം ഇന്ന്. കേരളീയ കലകളുടെ മുഖ്യ പഠന കേന്ദ്രമായ കേരള കലാമണ്ഡലം അച്ചടിച്ച അവതരണ പാഠപുസ്തകങ്ങളുടെ പുസ്തക ചിട്ടയോടെയായിരിക്കും ഇനി പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാരംഭം കുറിക്കുക. ആശാന്റെ മുഖഭാവ പകർച്ചയും വിരലുകളിൽ വിരിയുന്ന നടനമുദ്രകളും കണ്ടുമാത്രം പകർത്തുന്ന ഗുരുകുല പഠനത്തിന് ഇതോടെ തിരശീല വീഴും. അവയവ കച്ചവടക്കേസിൽ പിടിയിലായ മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി നജീബ് കല്ലത്രയുടെ വിദേശയാത്രകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനൊരുങ്ങി പോലീസ്. അവയവദാനം നടത്തി ഇയാൾ പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്ന വിവരം സ്വത്ത് പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റൂറൽ SP KS സുദർശൻ പറഞ്ഞു. കേസിൽ 2 ജില്ലകളിലായി 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. US ഇന്ധന ഉപരോധത്താൽ വലയുന്ന ക്യൂബയുമായി ചർച്ച നടത്താൻ പോവുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ പരാജയപ്പെട്ട രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ചൈനീസ് സഹായധനത്തോടെ പണിയുന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്ന പശ്ചിമേഷ്യൻ ദ്വീപിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഒരു സംഘത്തെ ഇറാൻ അയച്ചെന്ന് കുവൈത്ത് ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം തുടങ്ങാനിരിക്കെ ഇന്നലെയാണ് കുവൈത്ത് ഈ ആരോപണം ഉന്നയിച്ചത്. ഇതേക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. US ആക്രമണത്തിൽ നിന്ന് രക്ഷയേകാനായി ഇറാന്റെ സേനാവിമാനത്തിന് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതാവളത്തിൽ അഭയമേകിയെന്ന് റിപ്പോർട്ട്. US മാധ്യമമായ CBS ന്യൂസ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് നൽകിയ റിപ്പോർട്ട് വഴിതെറ്റിക്കുന്നതാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇറാൻ യുദ്ധത്തിന് US ഇതുവരെ 2,900 കോടി ഡോളറോളം, ഏകദേശം 2.88 ലക്ഷം കോടി രൂപ ചെലവായെന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റ്. ഗുജറാത്ത് ടൈറ്റൻസിന് 82 റൺസ് ജയം. കളിക്കാരനായും പരിശീലകനായും തിളങ്ങിയ ഇതിഹാസ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ് ഇനി ടീം ഉടമ. യൂറോപ്യൻ 2020 ക്രിക്കറ്റ് ലീഗിലെ ഡബ്ലിൻ ഫ്രാഞ്ചൈസിയെയാണ് സ്വന്തമാക്കിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
3: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
4: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
3: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
4: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
6: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
5: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
6: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
5: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
6: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
5: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
6: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പൊല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 14-ന് ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സത്യത്യ സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
7: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
7: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
7: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
7: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ടെടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMK 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റു മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട് മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7 വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റു മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4, 7 വയസ്സായ 2 കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൗസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നൊവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51 സംഘത്തിൽ. ഈ വർഷത്തെ NEET UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി ഇന്ന് രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരൻ ഉണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ VT മുരളി സംസാരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുടാചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് B+ സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധ പട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിന്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിന്റെ ജീവിത രീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 ഓവറിൽ 86 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 പോയിന്റുമായി 2-ാമതും ഇന്റർകാശി 12 പോയിന്റുമായി 10-ാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തിയിടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ C ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: എം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക രജ ഝാ. अथ वार्ताः. केन्द्रीयान्वेषणाभिकरणेन अस्य वर्षस्य राष्ट्रिय पात्रता सह प्रवेश परीक्षा नीट यूजी इत्यस्याः आयोजने प्रश्नपत्रम् अनधिकृतरीत्या बहिरागमन विषयमालक्ष्य प्रकरणं पञ्जीकृतम्. शिक्षा मंत्रालयस्य उच्च शिक्षा विभागात् प्राप्तस्य लिखित परिवादस्य आधारे संस्थया एतत् प्रकरणं पञ्जीकृतम्. संस्थया संसूचितं यत् विशेषाणां केन्द्रीयावेषणाभिकरणदलानां निर्माणं जातं तथा प्रकरणम् अन्वेषणार्थं विभिन्नेषु स्थानेषु एतानि दलानि प्रेषितानि सन्ति. एषा नीट परीक्षा अस्य मासस्य तृतीयदिनांके राष्ट्रिय परीक्षण संस्थया आयोजिता आसीत्. नवदिल्ल्यां नीट परीक्षायाः निरस्तीकरण विषये वार्ताहर सम्मेलनं सम्बोधयन् राष्ट्रिय परीक्षण संस्थायाः महानिदेशकः अभिषेक सिंहः अवदत् यत् राष्ट्रिय परीक्षण संस्था छात्रेभ्यः पुनः परीक्षाम् आयोजयिष्यति. सा च परीक्षा निष्पक्षरूपेण भविष्यति. पुनः परीक्षायै अतिरिक्त शुल्कं न भविष्यति इति. भारतं श्वः आरभ्य ब्रिक्स विदेशमन्त्रिणाम् उपवेशनस्य आतिथ्यं करिष्यति. अद्य उपवेशनस्य अध्यक्षतां विदेशमन्त्री डॉ एस जयशंकरः करिष्यति. नवदिल्ल्यां वार्ताहरान् संसूचयन् विदेशमन्त्रालयस्य प्रवक्ता रणधीर जायसवालः उक्तवान् यत् उपवेशनावधौ ब्रिक्स सदस्य देशानां विदेशमन्त्रिणः पारस्परिकहितस्य वैश्विक क्षेत्रीय विषयेषु विचार विनिमयं करिष्यन्तीति. लोकसभाध्यक्षस्य ओम बिरला वर्यस्य नेतृत्वे एकं उच्चस्तरीयं भारतीय संसदीय प्रतिनिधिमण्डलं भारत भूटान संबंधान सुदृढीकरणोद्देश्येन सह अद्य भूटानस्य यात्रां करिष्यति. एकपञ्चाशत् सदस्याः भूटान भारत संबंधानां विभिन्नेषु विषयेषु उभययोः प्रतिवेशिदेशयोः मध्ये सहयोगं संवर्धयितुं च चर्चां करिष्यन्ति इति अपेक्षा अस्ति. यात्रावधौ प्रतिनिधयः भूटान देशस्य राज्ञा तत्रत्य प्रधानमन्त्रिणा च सह मेलनं करिष्यन्ति. उत्तर प्रदेशस्य मुख्यमंत्री योगी आदित्यनाथः राज्यस्य जनान् प्रधानमन्त्रिणः नरेन्द्र मोदिनः आह्वानं व्यावहारिक रूपेण प्रवर्तयितुं प्रार्थयत्. अनेन नागरिकेभ्यः इन्धनस्य उपभोगं न्यूनीकर्तुं अनावश्यकं स्वर्णक्रयणं परिहर्तुं च आग्रहः कृतः. मुख्यमंत्री योगी आदित्यनाथः निर्देशं प्रदत्तवान् यत् मुख्यमंत्रिणः मन्त्रिणाम् अन्ये च जनानां संख्या तत्क्षणमेव 50% यावत् न्यूनीकर्तव्यमिति. असौ प्रार्थयत् यत् राज्ये गृहात् कार्यं कुर्वन्तु इति. महिलानां सुरक्षायै संस्थागत समन्वयं सुदृढीकर्तुं राष्ट्रिय महिला योगेन दिल्ली आरक्षकैः सह एकं उच्चस्तरीयं समीक्षोपवेशनम् आयोजितम्. उपवेशनावधौ राष्ट्रिय महिला योगस्य अध्यक्षा विजया राहतकर इत्येषा समन्वितस्य पीडित केन्द्रितस्य च दृष्टेः आवश्यकतायै बलं प्रदत्तवती. एषा अवदत् यत् महिलाभ्यः समयोचित समर्थनं न्यायञ्च सुनिश्चेतुं गृहहिंसा अधिनियमस्य अन्तर्गतम् आरक्षकयन्त्रस्य सुरक्षाधिकारिणाञ्च मध्ये प्रभावी सम्पर्कः आवश्यकः अस्ति. अमेरिकादेशस्य राष्ट्रपतिः डोनाल्ड ट्रम्प अद्य चीनदेशस्य त्रिदिवसीय यात्रायै बीजिंग नगरं सम्प्राप्स्यति. डोनाल्ड ट्रम्प इत्यस्य चीनदेशस्य राष्ट्रपतेः शी जिनपिंग इत्यस्य च मध्ये बहुप्रतीक्षिते उपवेशने द्विपाक्षिक सम्बन्धानाम् अनेकेषु विषयेषु चर्चा भविष्यति इति आशास्यते. आईपीएल इति क्रिकेट प्रतिस्पर्धायां ह्यः रात्रौ अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलेन सनराइजर्स हैदराबाद दलं 82 अंकैः पराजितम् इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ജില്ലയിൽ ഒഴിവ് വന്നതും പുതുതായി അനുവദിച്ചതുമായ 73 അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കാനുള്ള OMR പരീക്ഷ ഈ മാസം 17 നടക്കും. സാധുവായ പ്രൊഫൈൽ മാർക്ക് ലഭിച്ച അപേക്ഷകർക്കാണ് പരീക്ഷ എഴുതാൻ അവസരം. OMR പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കും. ഫോൺ നമ്പർ 0497271297. കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മക്കൾക്ക് പഠന കിറ്റ് നൽകുന്നു. അപേക്ഷാ ഫോമിന്റെ മാതൃകയും വിശദവിവരങ്ങളും ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർക്ക് വനിതാ ITI ഓഫീസുമായി ബന്ധപ്പെടാം. സീറ്റുകൾ പരിമിതം. കോഴ്സിന് ശേഷം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകും. ഫോൺ നമ്പർ 9562680168. ചെറുപഴശ്ശി നവകേരള ഗ്രന്ഥാലയം വായനക്കളരിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നടന വീട് നാടക പരിശീലന ക്യാമ്പ് ഇന്നു മുതൽ ഈ മാസം 17 വരെ നടത്തും. രജിസ്ട്രേഷന് വിളിക്കാം 9446637760 എന്ന നമ്പറിൽ. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് വ്യക്തിത്വ വികസനം, അഭിനയം എന്നിവയിലൂന്നിയുള്ള പരിശീലനം. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസിൽ നിന്ന് കണ്ണൂർ തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്ക് പരിധിയിലെ 2025-26 വർഷത്തേക്കുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ, റോമൻ കത്തോലിക്, യാക്കോബായ, മാർത്തോമ തുടങ്ങിയ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലും OBC വിഭാഗങ്ങളിലും ഉൾപ്പെട്ട വ്യക്തികൾക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാനും വിപുലീകരിക്കാനും ഓട്ടോറിക്ഷ, ഗുഡ്സ് ഉൾപ്പെടെ എല്ലാവിധ ടാക്സി വാഹനങ്ങൾ വാങ്ങാനും വായ്പ പ്രയോജനപ്പെടുത്താം. വായ്പയ്ക്ക് മതിയായ ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ നൽകണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും കോർപ്പറേഷന്റെ കണ്ണൂർ പാറക്കണ്ടിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0497270619. UGC 2026 ജൂണിൽ നടത്താൻ നിശ്ചയിച്ച നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ മാനവിക വിഷയങ്ങളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി താൽപര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 0497270317. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. ചേലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് ജൂനിയർ, ഹിസ്റ്ററി ജൂനിയർ, ഹിന്ദി ജൂനിയർ, ആന്ത്രോപോളജി ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് സീനിയർ, കൊമേഴ്സ് സീനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 28 രാവിലെ 10 മണിക്ക്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് സീനിയർ, കെമിസ്ട്രി ജൂനിയർ, അറബിക് ജൂനിയർ. അഭിമുഖം ഈ മാസം 29 രാവിലെ 10:30. ഫോൺ നമ്പർ 0497285782. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി ജൂനിയർ, ജിയോഗ്രഫി ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 26 രാവിലെ 10 മണിക്ക്. അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിലോസഫി, അറബിക് ജൂനിയർ, കൊമേഴ്സ് ജൂനിയർ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 26 രാവിലെ 11 മണിക്ക്. ഫോൺ നമ്പർ 0497274742. ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ, ഫിസിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലും ജൂനിയർ എക്കണോമിക്സ്, ബോട്ടണി, മലയാളം, ഹിന്ദി വിഷയങ്ങളിലുമാണ് അഭിമുഖം നടക്കുന്നത്. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 മണിക്ക്. പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതശാസ്ത്രം ജൂനിയർ, ബോട്ടണി ജൂനിയർ എന്നീ അധ്യാപക ഒഴിവിലേക്ക് അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 25 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സീനിയർ ഹിസ്റ്ററി, സീനിയർ സോഷ്യോളജി, സീനിയർ പൊളിറ്റിക്കൽ സയൻസ്, ജൂനിയർ കൊമേഴ്സ്, ജൂനിയർ ഇംഗ്ലീഷ്, ജൂനിയർ ഇക്കണോമിക്സ്, സീനിയർ സുവോളജി, സീനിയർ കെമിസ്ട്രി എന്നീ ഒഴിവുകളിലേക്ക് ഈ മാസം 25 രാവിലെ 11 മണിക്ക് സ്കൂളിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടക്കുന്ന ICMR പ്രൊജക്ടിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് 2 തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. ഈ മാസം 18 രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം താൽപര്യമുള്ളവർ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 04-71-2-3-3-2-2-3. ഇതുവരെ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി നാട്ടുവിശേഷം. താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇടവമാസ സംക്രമ പൂജ ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. പെർലശ്ശേരി കോട്ടം തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ ഇടവമാസ സംക്രമ പൂജ വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. ഇളയാവൂർ പൊന്മുടിയൻ തറവാട് ദേവസ്ഥാനം വർഷാന്ത പൂജ, നീരും പാലും, നാഗപൂജ എന്നിവ 15 രാവിലെ 10 മണിക്ക് നടക്കും. ഹാപ്പിനെസ് ഫൌണ്ടേഷൻ, APJ അബ്ദുൽ കലാം ലൈബ്രറി എന്നിവ വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ മികച്ച നൃത്തവിദ്യാലയം, മികച്ച നൃത്താധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകുന്നു. ഈ മാസം അവസാനം കണ്ണൂരിൽ നടക്കുന്ന നൃത്ത മത്സരത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകുന്നത്. വിശദമായ അപേക്ഷ ഈ മാസം 20-നകം ലഭിക്കണം. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലെ ഓഫീസിലും അപേക്ഷകൾ സ്വീകരിക്കും. ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ഓളം

0: ചികിത്സാ വിഭാഗങ്ങൾ
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ യാത്ര.
3: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
3: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
3: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
5: ഇപ്പോൾ സംസാരിക്കുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷബ്ന.
6: ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് പി ഷബ്ന. മട്ടന്നൂർ ഹജ്ജ് ക്യാമ്പിലാണ് ഉള്ളത്. ഹജ്ജ് ക്യാമ്പിന്റെ ചുമതല 3 വർഷമായിട്ട് ഏറ്റെടുത്ത് സംഘാടക സമിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് ഈ ഹജ്ജ് ക്യാമ്പ് കണ്ണൂർ എയർപോർട്ടിൽ നടത്തുന്നത്. കണ്ണൂർ എയർപോർട്ട് അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇവിടെയുള്ള സംഘാടക സമിതി അംഗങ്ങളുടെയും എല്ലാം സഹായത്തോടുകൂടിയാണ് ഈ 3 വർഷവും വളരെ ഭംഗിയായിട്ട് നമുക്കിത് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വരുന്ന ഹജ്ജ് ഹൗസാണ്. 10 കോടിയിലധികം വരുന്ന തുക സർക്കാർ ഈ ഹജ്ജ് ഹൗസിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ തറക്കല്ലൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. തറക്കല്ലിട്ടിട്ട് അതിന്റെ പണി ഇപ്പൊ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് ഹജ്ജ് സംസ്ഥാന ചെയർമാനടക്കം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹജ്ജ് സുഹിത സ്മാർട്ട് വാച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് ഇപ്രാവശ്യം ഇത് ചെയ്തിരിക്കുന്നത്. അതായത് 2026 ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഈ ഹജ്ജാജികൾക്കെല്ലാം തന്നെ ഈ പറയുന്ന ഹജ്ജ് സുവിധ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നടത്തിയിരിക്കുന്നത്. അത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഒരു സ്മാർട്ട് വാച്ച് സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ വഴിയറിയാതെയും മറ്റും ബുദ്ധിമുട്ടുന്ന

ജഡ്ജാജിമാർക്ക് സഹായകരമാകുന്ന രീതിയിലേക്ക് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെവിടെയാണോ വഴിതെറ്റിയത് അതടക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയും കൂടിയാണ്. ഇങ്ങനെ ഹജ്ജാജികൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യപ്രദങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അടക്കം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇവിടെ നിന്ന് പോയ ആജിമാരെന്ന് പറയുന്നത് 3200 വരുന്ന ആജിമാരാണ്. ഈ വർഷം ഇവിടെ നിന്ന് സഞ്ചരിക്കുന്നത് 4528 വരുന്ന ആജിമാരാണ് എന്നുള്ള പ്രത്യേകതയും കൂടെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഹജ്ജ് ഈ പറയുന്ന എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിലായിരുന്നു ഇതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തവണ പ്രത്യേകം എയർപോർട്ടിന്റെ സൈഡിൽ തന്നെ ഒരു പ്രത്യേക രൂപീകരിച്ച ടെന്റ് സൗകര്യത്തിലാണ് ഈ ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളോട് തന്നെയാണ്. കാരണം സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലുള്ള ഒട്ടുമിക്ക അംഗങ്ങളും ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ സാധ്യതകളെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് 24 ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം.

0: ഇവിടെ ഇപ്പം ഒരു ദിവസം രണ്ട് ഫ്ലൈറ്റ് എന്ന രീതിയിലാണ് പോകുന്നത്. അതായത് ഏർലി മോർണിംഗിലും പിന്നെ ഇങ്ങോട്ട് ഉച്ച സമയത്തും. അങ്ങനെ വന്ന അജ്ജാജിമാരെയെല്ലാം ഇവിടെ നമ്മുടെ 158 വരുന്ന, അതിലധികം വരുന്ന വളണ്ടിയേഴ്സ് അവരെ സ്വീകരിച്ച് അവരെ നമ്മുടെ ഹജ്ജ് ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം നമ്മുടെ ബ്രീഫിംഗ് ടൈമിലേക്ക് കൊണ്ടുവന്ന് അവരെ മറ്റുള്ള വെരിഫിക്കേഷനൊക്കെ നടത്തുക എന്നുള്ളതാണ് ചെയ്യുക. അത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു 2-3.5 മണിക്കൂർ മുന്നേ ഹജ്ജാജികളെ ഹജ്ജിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതിയിലടക്കം വരുന്ന മാറ്റങ്ങൾ അവരെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇറാം കിട്ടുക എന്നാണ് അതിന് പറയുക. പുരുഷന്മാർ അവരുടെ വേഷത്തിലും സ്ത്രീകൾ അവരുടെ വേഷത്തിലും, അതായത് മുഖവും മുൻകൈയും ഒഴിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ളതെല്ലാം മറച്ചുകൊണ്ടുമൊക്കെയാണ് ഇവിടുന്ന്, അതൊക്കെ കൊടുത്തിട്ടാണ് ഹജ്ജിൻ്റെ നിയത്തടക്കം വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇവരെ യാത്രയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർ എയർപോർട്ടിലേക്ക് വിട്ട് അവരുടെ ഹജ്ജ് കർമ്മത്തിലേക്ക് കടക്കുന്ന ആദ്യ പടി എന്ന് പറയുന്നത് അതാണ്. തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇവരെ റിസീവ് ചെയ്യും. തിരിച്ചു വരുമ്പോഴും നമ്മുടെ ഇതേപോലെ തന്നെ, പക്ഷെ ഇതുപോലെ നിർത്തില്ല. എയർപോർട്ടിൽ വരുന്ന ആദ്യ അവരെയും അവസാനം വരെ ഈ കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്ന എല്ലാ ഹാജിമാരെയും, പോകുന്നതിന് മുമ്പ് ഹജ്ജാജിമാരാണ്, വരുമ്പോൾ അവർ ഹാജിമാരാണ്, അപ്പോൾ ആ ഹാജിമാരെ റിസീവ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും സംഘാടക സമിതി അംഗങ്ങളും ഒക്കെ ഉണ്ടാവും. വളണ്ടിയേഴ്സും ഒക്കെ അവരെ റിസീവ് ചെയ്യും. ഇതേപോലെ തന്നെ അവരുടെ ലഗേജും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് അവരെ പിന്നെ വരവേറ്റ് സന്തോഷകരമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും അതും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്.
1: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷബ്നയാണ് ഇതുവരെ സംസാരിച്ചത്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റാറാവീസ് മട്ടന്നൂർ.
1: രുചിപ്പെരുമയിലെ പരിശുദ്ധ നാമം റാറാവീസ് മൾട്ടി ക്യുസിൻ ഫാമിലി റെസ്റ്റോറന്റ്, കണ്ണൂർ റോഡ് മട്ടന്നൂർ, ഇരിട്ടി റോഡ് ഓപ്പോസിറ്റ് ഭാരത് പമ്പ്, കള റോഡ്. ഇന്ത്യൻ, അറബിക്, ചൈനീസ് ഫുഡ്സ്, ഹോം ഡെലിവറി സൗകര്യവും. റാറാവീസ് മന്തി ഹൗസ്, നിയർ പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ റോഡ്, മട്ടന്നൂർ.
2: വിശുദ്ധിയുടെ തീർത്ഥാടനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
3: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
3: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
3: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ്, മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി

0: എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഈ മാസം 17ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 14 ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15 ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345, മറ്റൊരു നമ്പർ 9495532542.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം AIADMKയുടെ ഒരു വിഭാഗത്തിന്റെയും അമാമക്കൽ മുന്നേറ്റ കഴകത്തിന്റെ ഏക MLA എസ് കാമരാജിന്റെയും പിന്തുണ TVK സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ TVKക്ക് ഇപ്പോൾ ഏകദേശം 150 MLAമാരുടെ പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി AIADMK 2 ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള MLAമാർക്ക് TVK സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 MLAമാരുടെ സംഘം AIADMK നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി CV ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ TVK സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കുശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രമസമാധാന നില ശക്തമാക്കാൻ പോലീസ് നടപടി തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പുതിയ പരാതികളിൽ കേസെടുക്കാനും കമ്മീഷണർമാർക്കും SPമാർക്കും AD GP നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ചെങ്കിലും ജനങ്ങൾക്ക് അമിത ഭാരം നൽകാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. CII വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം മൂലം ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം UAE വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ US സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് UG പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7 ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതി വിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine

സമനിലയിൽ പിരിഞ്ഞതോടെയാണ് പോയിന്റ് പട്ടികയിൽ മറ്റു ടീമുകൾക്കും മറികടക്കാനാകാത്ത മുന്നേറ്റം ഉറപ്പാക്കിയ ഈസ്റ്റ് ബംഗാളിന്റെ കിരീട നേട്ടം. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ മതപരമായ ചടങ്ങുകൾക്കിടെ മതിൽ ഇടിഞ്ഞുവീണ് 6 തീർത്ഥാടകർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് മതിൽ തകർന്നത്. അപകടസമയം 300 തീർത്ഥാടകർ പ്രദേശത്തുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ബൈക്ക് ടാക്സി ആപ്പ് സേവനങ്ങൾ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്. സാധുവായ അനുമതിയോ സർക്കാർ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത്തരം സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയ്യുടെ നേതൃത്വത്തിലുള്ള ടിവികെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർ ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇനി നമ്മള് നമ്മുടെ ആനന്ദ് മാഷിന്റെയും ആദർശ് മാഷിന്റെയും പെർഫോമൻസിനായിട്ട് കാത്തിരിക്കുകയാണ്.
2: ഫോൺ ഓഫ് ആയി പോയുണ്ട്.
1: ഫോൺ ഓഫ് ഒന്നും, പക്ഷേ ഇവിടെ ഫോണുണ്ട്.
2: ആദർശ് ആദ്യം
1: ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇതൊരു രക്ഷയില്ല മാഷെ, ഇവര് വിടൂല. അപ്പൊ പാട്ട് കേൾക്കാൻ നമുക്ക്
2: പരിപാടി നമുക്ക് നിർത്താല്ലേ.
1: അപ്പൊ മാഷെ, നമ്മളെപ്പോഴും എങ്ങനെയാന്ന് വെച്ചാല് തുടങ്ങിയവരിൽ നിന്ന് അവസാനിപ്പിക്കണം എന്നാണ് നമ്മുടെ ഏതൊരു പരിപാടിയുടെയും
2: ഓക്കെ.
1: അപ്പൊ മാഷെ, മാഷ് കഴിഞ്ഞ് ആദർശ മാഷോട് കൂടി നമുക്ക് ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം. മനോഹരമായിട്ട് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി മാഷിന്റെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്.
2: ഞാൻ സ്വതവേ അങ്ങനെ ഒരു പാട്ട് പാടാറില്ല. നമ്മളെ മക്കള് നല്ലൊരു പാട്ട് പാടുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നല്ല ഭംഗിയിൽ പാട്ട് പാടുന്നതിന്റെ ഇടയ്ക്ക് എൻ്റെ ഒരു അവശബ്ദം വന്ന് പാട്ട് കൊളാക്കണ്ടാകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. ഇവരെ എത്രയൊക്കെ പറഞ്ഞതുകൊണ്ടോ, ശ്രമിച്ചു നോക്കാതെ മാത്രം പാടിയത് പാട്ട് തന്നെയാണോ എന്നുള്ളത് നമുക്ക് ശേഷം തീരുമാനിക്കും. ഓക്കെ, ഇച്ചിരി പഴയൊരു പാട്ടാണ് ഞാൻ പറഞ്ഞു. നമുക്ക് പുതിയൊരു പാട്ട് അറിയാം, പക്ഷെ അതിനോട് അതിനേക്കാൾ താല്പര്യം നമ്മൾ 90 ആയത് വാക്കി ഇയർ ജനിച്ചതുകൊണ്ട് 90 കിഡ്സ് ഒക്കെ പറയല്ലോ, ആ ടൈമിലുള്ളൊരു പാട്ടുമാണ് താല്പര്യമുള്ളത്. അതുകൊണ്ട് പാടാം.

0: മാഷ ആദ്യം തുടങ്ങി, ഇത് പാടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം പാട്ടാണോ വേറെന്തെങ്കിലും ആണോ. എന്താ പറയാനുള്ളേ? ആണ്, സംശയമില്ല. ഓക്കെ, ഇനിയും ആനന്ദ മാഷ്ക്ക് നിങ്ങൾക്ക് പാട്ട് പാടിയിട്ട് നിങ്ങളെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ മാഷെ. അടിപൊളി,
1: താങ്ക് യു.
0: ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാഷിന്. മാഷിന് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത്, എല്ലാ കുട്ടികളെയും അല്ലെ ആദർശ് മാഷെ, എല്ലാവരെയും പേരെടുത്തിട്ട് സംസാരിക്കും. നമ്മൾ നമ്മളെ പേര് ഒരാൾ പറയാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെ. ആവും, ഹാറ്റ്സ് ഓഫ് യു മാഷ്. എന്താ പറയണ്ട, ഭയങ്കര ഒരു അതൊരു കഴിവ് തന്നെയാണ്.
1: എനിക്ക് ഞാനൊരു ടീച്ചിങ് ഫീൽഡിൽ പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരാളാണ്. എൻ്റെ ഫീൽഡോ എനിക്ക് താല്പര്യമുള്ള ഫീൽഡോ ആയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബി എഡ് ചെയ്യാതിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ സാഹചര്യം സമ്മർദ്ദത്തെ ഓർത്ത് ബി എഡ് ചെയ്തു. പിന്നീട് ബൈ ചാൻസ് ഫീൽഡ് വന്നു. ഫീൽഡ് വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി കുട്ടികളോട്. കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എത്ര വിഷമമുണ്ടെങ്കിലും മറ്റു പല സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇവരെ മുമ്പിൽ പോയി ഇവരെ ചില ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് റിലീഫാണ്. ഇവരെ കൂട്ടത്തിൽ ഒരാളായി വരുമ്പോൾ ആ കൂട്ടത്തിലേക്ക് നമ്മൾ കടന്ന് നമ്മുടെ ഒരുപാട് വിഷമങ്ങളൊക്കെ എനിക്ക് ഇതിനു മുന്നേയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എനിക്ക് ആ ഫീൽഡിൽ നല്ല താല്പര്യമുണ്ട്. ഇപ്പോഴീ പറഞ്ഞ പോലെ 152 കുട്ടികൾ സ്കൂളുണ്ട്. 152 കുട്ടികളെ കൂടെ എപ്പോഴും നിൽക്കാനാണ് താല്പര്യമുള്ളത്. അപ്പൊ അത്
0: ഇതുവരെ വന്നിട്ട് നന്നായിട്ട്
1: പിന്നീട് അങ്ങോട്ട് എന്തോ നമ്മൾ പറയുക നമ്മുടെ ട്രാക്ക് മാറുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ട്രാക്ക് മാറി. അപ്പോ എന്നെ ഞാൻ ഇതിന് ആപ്റ്റ് അല്ല എന്നായിരുന്നു എന്റെ ഒരു ചിന്ത. എനിക്ക് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല. കുട്ടികളെ പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ക്ലാസ് പഠിക്കുമ്പോൾ സംശയം പറഞ്ഞു കൊടുക്കുക എനിക്ക് ഒട്ടും അറിയാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ പിന്നീട് എന്തോ ഇവിടെന്നോ ഒരു ടേണിംഗ് പോയിന്റ് മാറി ഫീൽഡിലേക്ക് വന്നു. ഇപ്പൊ എനിക്ക് 4-5 വർഷമായിട്ട് ഇപ്പൊ കാഞ്ഞിരി UP സ്കൂളുണ്ട്. ഇതിന് മുന്നേ ഡെയിലി വേജിന് പല സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പൊ സ്ഥിരമായിട്ടുള്ളത്. ഇപ്പൊ 4-5 വർഷമായിട്ട് ഇവരെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നമ്മള് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവർ ഓരോ ആളെയും മുഖം എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പൊ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്ന മക്കളായിരുന്നു. അപ്പൊ അവർ പടിയിറങ്ങുമ്പോൾ ഒരു വിഷമമുണ്ട്.
0: അനിവാര്യമാണ്,
1: അനിവാര്യമാണ്. ജീവിതം എന്ന് പറയുന്നത് ചില വിടവാങ്ങാൻ അനിവാര്യമായതാണ്. ഒരു കവിതയിൽ പറഞ്ഞ പോലെയാണ്, ഇങ്ങനെന്നോ കടന്നു വന്ന് വന്നുകൂടിയ കിളികളാണ് നമ്മൾ ഓരോ ആളുകളും. അത് സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് പറന്നകന്നേ മതിയാവും. ഒരു വിഷമമുണ്ട് എങ്കിലും
0: എവിടെ നിന്നും കണ്ടുമുട്ടും.
1: കണ്ടുമുട്ടുന്ന ശുഭപ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ ഓരോ ആളെയും കണ്ടുമുട്ടണ പ്രതീക്ഷയുണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഇവരെ സപ്പോർട്ട് തന്നെയാണ് എന്നെ ഞാനാക്കുന്ന ഇവരെ സപ്പോർട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഈ പാടാൻ ഈ പാടുക എന്ന് പറഞ്ഞാൽ പാടാത്ത പരിപാടിയാണ്. പക്ഷെ ഇവര് പറഞ്ഞു പറഞ്ഞു ഇവരെ കൂട്ടത്ത് കൂടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. മാറുന്നുണ്ട്.
0: അതായത് എന്ത് പറയുമ്പോൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വരുന്നുണ്ട്.
1: ഇവരെ കൂട്ടത്ത് കൂടുമ്പോൾ തോന്നുന്നു.
0: അല്ല, മാഷ് പറഞ്ഞു അവിചാരിതമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ശരിക്കും ആ വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള മക്കൾക്ക് ഒരു നഷ്ടം തന്നെയാണെന്ന് ഇവരുടെ വാക്കുകളിലൂടെയുള്ള ഇതുകൊണ്ട് ഞാൻ പറയാണ്. കാരണം മാഷിനെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ടീച്ചർമാർ ആവണം എന്ന ആഗ്രഹം പറയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു.
1: ഇതിലിപ്പോ എനിക്ക് ശരിക്കും ചുരുങ്ങി വന്നാല് ഇപ്പൊ 5 വർഷത്തെ എക്സ്പീരിയൻസ്. 5 വർഷം ഞാൻ വരുന്നു. 5 വർഷം എക്സ്പീരിയൻസ് 5 വർഷമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയോ ഇവിടെ
0: ഫാമിലിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു.
1: വീട്ടില് അമ്മ ആണുള്ളത്, കല്യാണം കഴിഞ്ഞു. വൈഫ് ഇവിടെ കൂടെ തന്നെ ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്നുണ്ട്. നിവേദിയാണ് പേര്. അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ വിട്ടുപിരിഞ്ഞു പോയി. അപ്പം അതൊക്കെ തന്നെയായിരിക്കും എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന കാരണം. പ്രതീക്ഷിക്കാ സമയത്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഇപ്പൊ ഇവരെ കൂട്ടത്തിൽ സന്തോഷം, സമാധാനം.
0: ഇനിയും കുട്ടികളെ ഓരോ വർഷം കഴിയുന്നതിന് ആനന്ദിപ്പിക്കാൻ ആനന്ദ് മാഷിന് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക് യു.
0: അപ്പൊ മക്കള് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു മാഷ് ഇപ്പൊ ഒരു വർഷമേ ഉള്ളെങ്കിലും മാഷ് ഒരു സൈലന്റ് ആയിട്ട്
2: സൈലന്റ് ആണ്.
0: പക്ഷെ സംസാരിക്കുമ്പോഴ് നല്ലൊരു ബോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപനത്തിലും അത് തന്നെ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞു ആനന്ദ് മാഷ് അവിചാരിതമായിട്ടാണ് ഈ ഫീൽഡിലേക്ക്.
2: ആനന്ദ് മാഷ് പറഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്കാണ് പറയാനുള്ളത്.
0: അതെയോ?
2: മാഷ് പറഞ്ഞു
0: അവിചാരിതമായിട്ട്
2: വന്നൊരു ഫീൽഡിലാണ് ഞാൻ അതിൽ കൂടുതൽ. എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ
0: ഇഷ്ടമുണ്ടായില്ല,
2: ഇഷ്ടമില്ലാണ്ട് വന്നൊരു ഫീൽഡാണ്. കാരണം ഞാൻ എനിക്ക് കുട്ടിയൊക്കെ അറിയാം, എനിക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ കോവിഡിന്റെ തൊട്ട് മുന്നേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് എൻട്രൻസ് എഴുതി കിട്ടി പോവേണ്ടി നിന്നപ്പോഴാണ് കോവിഡ് വന്ന്, ലോക്ക്ഡൌൺ വന്നത്. അപ്പോ അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ മാഷായിട്ട്. കാരണം അച്ഛന്റെ അച്ഛൻ മാഷായിരുന്നു. അപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു നീ BEd ചെയ്തോ, മാഷാവുന്നില്ലേ ആവണ്ട, വെറുതെ ഒന്ന് ചെയ്തവിടെ വെച്ച് എന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അച്ഛൻ ഈ പറഞ്ഞ പോലെ എല്ലാം രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാണെന്ന് അച്ഛൻ്റെ ആഗ്രഹം. പുറത്തു പോയിട്ട് പഠിക്കാനൊന്നും അങ്ങനെ വലിയൊരു താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആ കോവിഡ് ടൈമിലെ ബാച്ച് ജോയിൻ ചെയ്തു, ബി എഡ് ചെയ്തു. നമുക്ക് ക്ലാസ് ഒക്കെ കുറവായിരുന്നു കോളേജിൽ. ലാസ്റ്റ് ആ ടീച്ചിങ് പ്രാക്ടീസിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ആ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ നിന്ന ഒരാളാണ്. ഞാൻ ബി എഡിന്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നിന്ന ഒരാളാണ്. ആ ടീച്ചിങ് പ്രാക്ടീസിന് പോയി, 3 മാസത്തെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. ആ ടൈമില് എനിക്ക് മക്കളെ ഇഷ്ടമായി ഭയങ്കരമായിട്ട്. കുട്ടികളുടെ കൂടെ നിൽക്കുമ്പം വേറൊരു വിഷമമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവരെ കൂടെ എങ്ങനെ അങ്ങ് പോയിക്കോളും. അവരെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ഈ ഫോട്ടോ വീഡിയോ സ്കൂൾ വഴി അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഫീൽഡ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ പറയുന്നതാണെങ്കിൽ, മക്കളോട് പറയാനാണെങ്കിൽ, അച്ഛനമ്മമാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഒരിക്കലും അവര് നമ്മൾ മോശമായിട്ട് കാണണമെന്ന് വെച്ചിട്ട് അവരൊരു കാര്യവും നമ്മളോട് പറയില്ല. എന്റെ അച്ഛൻ അന്ന ബി എഡ് ചെയ്യണ്ട, നീ എന്റെ ഇഷ്ടത്തിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴിയിൽ പോയിട്ടുണ്ടാവും. അന്ന് ചിലപ്പം അങ്ങനെ പറഞ്ഞ ആ ഒരു വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ എന്റെ അച്ഛനമ്മേന്റെ കൂടെ ഒരുമിച്ച് നിൽക്കാനാവണ്ട, ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ ആയിരിക്കും. കാരണം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊക്കെ ഒരു ടൈമാകും വയസ്സാവും, അപ്പൊ നിങ്ങൾ വേണം നമ്മുടെ അടുത്ത് ഉണ്ടാവാൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമ്മളേ ഉള്ളൂ അവരെ നോക്കാൻ. അപ്പൊ ആ ഒരു അന്ന് ബി എഡ് ചെയ്തുകൊണ്ട് ഇപ്പം അവരെ കൂടെ തന്നെയുണ്ട്.
0: അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോയി ഏതെങ്കിലും പാരിപ്പറന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഫാമിലിയിൽ വേറെ ആരൊക്കെ ഉള്ളത്?
2: ഫാമിലിയിൽ ഇപ്പം കല്യാണം കഴിഞ്ഞു, വൈഫ് മകളുടെ സ്കൂള് ടീച്ചറാണ്. വീട്ടിലെ അച്ഛനമ്മ
0: ഫീൽഡിലാളെ തന്നെ തിരഞ്ഞെടുത്തു.
2: വീട്ടിലെ അച്ഛനമ്മ അനുജത്തി ഉണ്ട്. അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു, റിട്ടയർഡായി. അമ്മ ഹൗസ് വൈഫ് തന്നെ. അനുജത്തി ഇപ്പം മംഗലാപുരം പഠിക്കുകയാണ്. അവള് സംസാരിക്കാൻ വൈകിട്ടുള്ള കുട്ടികളൊക്കെ തെറാപ്പി എന്നൊരു കോഴ്സ് ചെയ്യുകയാണ്. വൈഫ്
0: അച്ഛാച്ചൻ
2: അധ്യാപകനായിരുന്നു. അച്ഛാച്ചൻ പഴശ്ശി സ്കൂളായിരുന്നു.
0: പേര്
2: കുഞ്ഞികൃഷ്ണൻ.
0: എല്ലാവർക്കും അറിയാം.
2: ആ സമയത്ത് അറിയായിരുന്നു. അച്ഛൻ മരണപ്പെട്ട് കുറെ ആയി. അച്ഛൻ എന്റെ അച്ഛൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ മരണപ്പെട്ടതാണ്.
0: ഓക്കെ, കുട്ടികളുടെ ആവശ്യാർത്ഥം ഒരു പാട്ട്.
2: ഇവര് ഈ പാട്ടും ആനന്ദ് ഭാഷ അടിപൊളി പാട്ടും ഒക്കെ കേട്ടത് കൊണ്ട് എന്റെ പാട്ട് ഇത് സുഖമായിട്ട് തോന്നൂല.
0: അല്ല, നമുക്ക്
2: പാട്ട് പാടാൻ താല്പര്യമില്ല, പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോ മക്കളെല്ലാരും സപ്പോർട്ട് ചെയ്യെങ്കിൽ ഒരു പാട്ട് പാടാം.
0: എല്ലാരും സപ്പോർട്ട് ചെയ്യണേ.
2: കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കറുമ്പി.

0: കാക്കാരും അന്തി കൂടങ്കാമത്തി ഞാൻ ഇളങ്കള് കുടിക്കുമ്പോ പഴങ്കാത പറയടി പുള്ളിക്കുയിലേ.
1: ഇപ്പോഴും മനസ്സിലായി ഈ മക്കളെല്ലാം എന്താ ഇങ്ങനെ ഉത്സാഹം എന്ന്. അവർക്ക് വേണ്ടിയിട്ട് നമ്മള് അത് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മഷേ, എല്ലാവിധ ആശംസകളും. റേഡിയോ മലബാറിലേക്ക് ഇത്രയും സമയം വന്ന് നമ്മളോടൊപ്പം സംസാരിച്ച് നമ്മളോട് കൂടെ സമയം ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി.
2: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നമ്മുടെ സ്കൂള് കാഞ്ഞിലേരി യു പി സ്കൂൾ, 5, 6, 7 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടം വെച്ചിട്ട് എനിക്ക് മട്രാസ് ജില്ലയിൽ 2 സ്കൂളാണ്, 5, 6, 7 ഉള്ളത് നമ്മുടെ സ്കൂളാണ്. ഒന്ന് നമ്മുടെ സ്കൂള്, നമ്മുടെ സ്കൂള് 1955 ആദ്യമായിട്ട് സ്കൂള് സ്ഥാപിക്കുന്നത്. അതിൻ്റെ സ്ഥാപക മേധാവി മഹേശ്വരൻ നമ്പൂതിരി ആയിരുന്നു. ഇപ്പം അത് നമ്മുടെ വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് മാനേജ്മെൻ്റ് ഉള്ളത്. അപ്പോൾ മാഷപ്പഴു സ്കൂളിലേക്ക് വരും, സ്കൂൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ നല്ല പി ടിയും കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ട്. അപ്പോൾ വാർഷികാഘോഷ വേളയിൽ പി ടി എക്കാരുടെ മാനേജ്മെൻ്റിൻ്റെ നാട്ടുകാരുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള സഹകരണത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന സ്കൂളാണിത്. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ് ജില്ലയിൽ 1000-1500 കുട്ടികളുള്ള 2000 കുട്ടികൾ സ്കൂളൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള കുട്ടികൾ 152 കുട്ടികളാണ്. എല്ലാ മത്സരത്തിനും, കലാമേള, കായികമേള, ശാസ്ത്രമേള, മേളകൾ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മളീ പോകുന്നത് ഈ 152 കുട്ടികളിൽ നിന്ന് കുട്ടികളെ കൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവർ ഈ മറ്റ് 1000-1500 കുട്ടികളോട് മത്സരിച്ചിട്ട് കൃത്യമായ ആദ്യത്തെ ഒരു 5 സ്ഥാനങ്ങൾക്കിടയിൽ എല്ലാ വർഷവും കഴിഞ്ഞ 5 വർഷമായിട്ടും കാണുന്നുണ്ട്. കാഞ്ഞി പി സ്കൂൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ 2nd പ്ലേസ്, 3rd പ്ലേസൊക്കെ കിട്ടാറുണ്ട്. എന്തായി കഴിഞ്ഞാൽ ഒരു 5-ൻ്റെ അവിടേക്ക് നമ്മൾ സ്കൂളിൽ പോകാറില്ല. അപ്പം അത്രയും ടാലൻ്റായ കുട്ടികളാണ് അവിടെ ഉള്ളത്. കാരണം 152 കുട്ടികൾ 1000 കുട്ടികളോട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൽ ഈ കുട്ടികൾ അത്രയും ടാലൻ്റ് ആയതുകൊണ്ടാണ്, പിന്നെ അതിനുള്ള ചെറിയ സപ്പോർട്ട്, വളരെ 90% അവർ എഫോർട്ടും ഒരു 10% നമ്മുടെ സപ്പോർട്ടും. അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും പെട്ട് നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു മക്കളുടെ സ്നേഹവും സഹകരണവും, രക്ഷാക്കളുടെ സഹകരണവും, പി ടി എക്കാരുടെ സഹകരണവും, മാനേജ്മെൻ്റ് സഹകരണം നല്ല രീതിയിൽ സ്കൂൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സ്കൂൾ കഴിയട്ടെ എന്നുള്ള ആഗ്രഹവും ആശംസയും തന്നെയാണ് എനിക്ക് ഉള്ളെന്ന് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും റേഡിയോ മലബാറിൻ്റെ എല്ലാ ആശംസകളും, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്, നിങ്ങളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കുട്ടികൾ വരാനുണ്ട്.
0: ഒരുപാട് ഈ ഒരു അവസരം തന്നത് ഞാൻ ആദ്യമേ റേഡിയോ മലബാർ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ പറയുന്ന കുട്ടികൾ ഇവിടെ പങ്കെടുപ്പിക്കുക, അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് വരുന്ന ഇവർക്ക് എന്താണ് പരിപാടി എന്ന് ധാരണ ഇല്ല. അപ്പോൾ എനിക്കൊന്നും അറിയാത്തതുകൊണ്ടെങ്കിൽ പല കൂടുതലും ഒഴിവായി പോയിട്ടുണ്ട്. ഇത് അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്, ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന്. അപ്പോൾ അത് റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ അത് അവർക്ക് കൂടെ ഒരു പ്രചോദനം കൂടിയാണ്. ഇങ്ങനെ അവസരം തന്നതിന് ഞാൻ ഈ റേഡിയോ മലബാറിനോട് എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ മക്കളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു.
1: താങ്ക് യു. എല്ലാരും സെറ്റ് അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? ഓക്കെ, ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോവാ.
2: കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. നാടോടി കഥകൾ.
3: ഒരപ്പൂപ്പനും ഒരമ്മൂമ്മയും കൊച്ചു വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. മക്കളില്ലാത്തതുകൊണ്ട് ചെറുമക്കളുമില്ല, അയൽക്കാരുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരാരും കേറി വരാറുമില്ല. അറുപിശുക്കന്മാരാണ് ഈ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് നാട്ടുകാരൊക്കെ പറയാറുണ്ട്. അത് നേരാണോന്ന് വലിയ നിശ്ചയമില്ല. അപ്പൂപ്പനൊന്നും അമ്മൂമ്മയ്ക്കൊന്നും, അങ്ങനെ ആകെ 2 കുപ്പായമേ അവർക്കുള്ളൂ എന്നത് സത്യമാണ്. അവരെക്കുറിച്ചുള്ള ഈ സംഭവം കൂടി കേട്ടിട്ട് നാട്ടുകാർ പറയുന്നത് സത്യമാണോ എന്ന് തീരുമാനിക്കാം. വെച്ചുണ്ടും കിടന്നുറങ്ങിയും കുറേ കാലം കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മക്കും മടുപ്പായി. ആ മടുപ്പ് മാറ്റാനാണ് രണ്ടാളും പട്ടണം കാണാൻ പുറപ്പെട്ടത്. പണപ്പെട്ടിയിലെ ചെമ്പ് തൊട്ടെല്ലാം ചെലവാകില്ലേ പട്ടണത്തിൽ പോയാലെന്ന് അമ്മൂമ്മ സംശയം പറഞ്ഞതാണ്. പണപ്പെട്ടി തുറക്കാണ്ടും ചെമ്പ് ചെലവാക്കാണ്ടും പട്ടണം കണ്ടു വരാമെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അമ്മൂമ്മ പിന്നൊന്നും ചോദിച്ചില്ല. അപ്പൂപ്പൻ പറഞ്ഞാൽ അച്ചട്ടാണെന്ന് അമ്മൂമ്മക്ക് നന്നായി അറിയാം. അപ്പൂപ്പനും അമ്മൂമ്മയും പണപ്പെട്ടിയും പൊതിഞ്ഞു കെട്ടി കവലയിലെത്തി. പട്ടണത്തിലേക്ക് ശിണ്ട് ദൂരം, മുമ്പാണെങ്കിൽ കാലു വലിച്ചങ്ങ് നടന്നാൽ മതിയായിരുന്നു. ഈ പ്രായത്തിലത് വയ്യ. ആകെയുള്ള വഴി കാളവണ്ടി കയറി പോവലാണ്. രണ്ടാൾക്കും കൂടി 10 പണമെങ്കിലും വണ്ടിക്കാരൻ മേടിച്ചെടുക്കും. പേശി പേശി തൊണ്ട വറ്റിച്ചാൽ ചിലപ്പോൾ 1 പണം കുറഞ്ഞേക്കും, അത്രയേ ഉള്ളൂ. 10 പണം കൊടുത്ത് നഗരം കണ്ടാൽ ആ വിഷമം മാറാൻ 4-5 മാസം എടുത്തേക്കും. അതേതായാലും വേണ്ട. മണികിട്ടിയ കാളകളെ പൂട്ടിയ കാളവണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് കവലയിൽ. അപ്പൂപ്പനും അമ്മൂമ്മയും പമ്മിപ്പമ്മി ചെന്ന് അതിലൊരു കാളവണ്ടിക്കാരനെ കണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഏയ്, ഞങ്ങൾക്കൊന്ന് പട്ടണം കാണാൻ പോകണമെന്നുണ്ട്. അതിനെന്താ വല്യപ്പ, കയറിയിരുന്നാട്ടെ, പട്ടണത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിവിടെ സുഖമായി ഞാനെത്തിക്കാം, വണ്ടിക്കാരൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നല്ലൊരു ഓട്ടം കിട്ടിയ സന്തോഷമായിരുന്നു അയാളുടെ മുഖത്ത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നയാ പൈസ ഇല്ലട്ടോ. അപ്പൂപ്പൻ മുഖം ചൊളിച്ചു പറഞ്ഞു, ശരിയാ, ഞങ്ങൾ അത്താഴപ്പട്ടിണിക്കാരാ, എന്നാലും പട്ടണം കാണുമെന്നൊരു പൂതിയുണ്ട്. നിങ്ങൾ വയസ്സന്മാരല്ലേ, കാശില്ലാണ്ട് ഒന്ന് പട്ടണം കാട്ടിത്തന്നൂടെ, അമ്മൂമ്മ കെഞ്ചി ചോദിച്ചു. അവരുടെ ആവശ്യം കേട്ട് കാളവണ്ടിക്കാരൻ അമ്പരുന്നു. എന്നാൽ അപ്പൂപ്പൻ്റെ കട്ടത്തിലുള്ള പണപ്പെട്ടി കണ്ടപ്പോൾ അതിൽ നിറയെ പണമാണെന്നും അവർ അറു പിശുക്കന്മാരാണെന്നും അയാൾക്ക് മനസ്സിലായി. കുറച്ചൊന്ന് ആലോചിച്ച ശേഷം അയാൾ പറഞ്ഞു, ശരി, നിങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞാനൊരു സഹായം ചെയ്യാം. നിങ്ങളെ ഞാൻ എൻ്റെ വണ്ടിയിലിരുത്തി പട്ടണം കാട്ടിത്തരാം. പണമൊന്നും വേണ്ട, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. വണ്ടിക്കാരൻ പറഞ്ഞു നിർത്തി. എന്തു വ്യവസ്ഥ? അപ്പൂപ്പൻ ചോദിച്ചു. ഇവിടുന്ന് കയറി പട്ടണം കണ്ട് തിരിച്ചിവിടെ ഇറങ്ങുന്നതുവരെ രണ്ടാളും ഒരക്ഷരം മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടിയാൽ 10 പണം തരണം. സമ്മതിച്ചോ? വണ്ടിക്കാരൻ വിശദീകരിച്ചു. അപ്പോൾ അപ്പൂപ്പൻ അമ്മൂമ്മയെ നോക്കി കണ്ണിറുക്കി പിന്നെ പറഞ്ഞു, സമ്മതം. അവർ വണ്ടിയിൽ കയറിയതും വണ്ടിക്കാരൻ കാളകളുടെ മുതുകത്ത് ഒരടി കൊടുത്തു. പരുക്കൻ വഴികളിലൂടെ വണ്ടി വേഗം മുന്നോട്ട് നീങ്ങി. അപ്പൂപ്പനും അമ്മൂമ്മയും അതിനുള്ളിലിരുന്ന് ആടിയുലഞ്ഞു. വണ്ടിക്കാരൻ വണ്ടിയുടെ വേഗം കൂട്ടിക്കൊണ്ടേയിരുന്നു. വണ്ടി ചെരിയുമ്പോൾ അയ്യോ എന്നെങ്കിലും അവർ പറയുമെന്നും അങ്ങനെ പണം കൈക്കലാക്കാമെന്നുമായിരുന്നു അയാളുടെ കണക്ക് കൂട്ടൽ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കെപ്പോഴോ പതുക്കെ പോകാൻ പറയാനായി അമ്മൂമ്മ നാവെടുത്തു. ഇത് കണ്ട അപ്പൂപ്പൻ അമ്മൂമ്മയുടെ നേരെ നോക്കി കണ്ണുരുട്ടി. അതോടെ അമ്മൂമ്മ അടങ്ങി. വണ്ടിക്കാരനും വാശിയായി. ഇവരെ കൊണ്ട് എന്തെങ്കിലും മിണ്ടിച്ചിട്ടേ ഞാൻ അടങ്ങും. അങ്ങനെ നിശ്ചയിച്ച് അയാൾ കൂടുതൽ ദുർഘടമായ വഴിയിലൂടെ വണ്ടി തിരിച്ചുവിട്ടു. കല്ലും മുള്ളും ഉരുളൻ കല്ലുകളുമൊക്കെയുള്ള വഴി. വഴിയും തന്നെ പറയാൻ പറ്റില്ല. വണ്ടിച്ചക്രങ്ങൾ കല്ലുകൾക്കുമേൽ കയറി ഇറങ്ങി. അപ്പൂപ്പനും അമ്മൂമ്മയും അതിലിരുന്ന് കുലുങ്ങി. ഇടയ്ക്ക് അപ്പൂപ്പൻ്റെ പഴം കണ്ണട തെറിച്ച് താഴെ വീണു. ഒരു പണം പോലും വിലയില്ലാത്ത കണ്ണടയ്ക്ക് വേണ്ടി 10 പണം കളയണ്ടല്ലോ എന്ന് കരുതി അപ്പൂപ്പൻ മിണ്ടിയില്ല. മണിക്കൂറുകളോളം കറങ്ങിയിട്ടും രണ്ടാളും വാ തുറന്നില്ല. കമാന്നൊരക്ഷരം പറഞ്ഞുമില്ല. ഒടുവിൽ വണ്ടിക്കാരന് തന്നെ മടുത്തു. അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അയാൾ മടങ്ങിപ്പോന്നു. തിരികെ കവലയിലെത്തി അയാൾ അപ്പൂപ്പനോട് പറഞ്ഞു, എന്നാലും നിങ്ങളൊരു അത്ഭുതം തന്നെ. എനിക്ക് പറ്റും പോലെയൊക്കെ നോക്കിയിട്ടും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. എന്തായാലും നിങ്ങളുടേത് പണം വാങ്ങാനുള്ള മോഹം ഞാനും കളഞ്ഞു തന്നെ കൂട്ടിക്കോ. കാശ് കളയണ ഒരു പണിക്കും എന്നെ കിട്ടില്ല കേട്ടോ. 10 പണം പോണ കാര്യമായോണ്ടല്ലേ പാതി വഴിക്ക് വെച്ച് എൻ്റെ ഭാര്യ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണിട്ടും ഞാനൊന്നും മിണ്ടാതിരുന്ന്. ഭാര്യ പോയെന്ന് വെച്ച് 10 പണം കളയാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെ പറഞ്ഞ് അപ്പൂപ്പൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. ഒരൊറ്റ നടപ്പ് കുന്തം വിഴുങ്ങിയതുപോലെ നിന്നുപോയി ആ കാളവണ്ടിക്കാരൻ. ഇനി പറയ്, നാട്ടുകാർ കരുതും പോലെ അത്രക്ക് പിശുക്കന്മാരാണോ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും?
2: ഇത് നാടോടി കഥകളുടെ നേരം. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
4: മധുരഗീതങ്ങൾ.
3: മധുരഗീതങ്ങളിൽ മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് 1965 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ശകുന്തള. പുരാണത്തിലെ മഹാനായ കവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി തോപ്പിൽ ഭാസിയാണ് കഥയെഴുതിയത്. തിരക്കഥയും സംഭാഷണവും ലളിതാംബിക അന്തർജനവും തയ്യാറാക്കി. 1965 നവംബർ 13 ശകുന്തള പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പ്രേം നസീർ, KR വിജയ എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഇവരെ കൂടാതെ തിക്കുറിശ് സുകുമാരൻ നായർ, MS നമ്പൂതിരി, KS ഗോപിനാഥ്, ജോളി, ആറന്മുള പൊന്നമ്മ, പ്രേമ, റാണി, രാജശ്രീ എന്നിവരാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി 16 ഗാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച് XL ഫിലിംസ് വിതരണം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി KJ യേശുദാസ്, ML വസന്തകുമാരി, P ലീല, P സുശീല, PB ശ്രീനിവാസ്, S ജാനകി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസും P സുശീലയും ചേർന്ന്.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം. 1974 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനം. കെ എസ് ആർ മൂർത്തി നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഷീല, വിജയശ്രീ, കെ പി എസ് സി ലളിത, മോഹൻ ശർമ്മ, ശങ്കരാടി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കെ ജെ യേശുദാസ്, പി ജയചന്ദ്രൻ, എം എസ് രാജു, പി സുശീല, എസ് ജാനകി, ബി വസന്ത എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ മാലിനി തടമേ, പ്രിയ മാലിനി തടമേ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാം എസ് ജാനകിയുടെ സ്വരമാധുരിയിൽ.

മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1974 പുറത്തിറങ്ങിയ അയലത്ത സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനം. ജി പി ബാലൻ നിർമ്മിച്ച് ഹസീന ഫിലിംസ് പ്രൊഡക്ഷൻസ് വിതരണം ചെയ്ത ഈ ചിത്രം 1974 ഓഗസ്റ്റ് 2 പ്രദർശനശാലകളിലെത്തിയത്. ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീർ, രാഘവൻ, ജയഭാരതി, ശ്രീവിദ്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സുധീർ, അടൂർബാസി, കെ പി ഉമ്മർ, ബഹദൂർ, ശങ്കരാടി, ടി എസ് മുത്തയ്യ, അഴീക്കോട് ബാലൻ, ശ്രീലത നമ്പൂതിരി, മീന, പ്രേമ, ടി ആർ ഓമന, ഖദീജ, സാധന എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 7 ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ 7 6 ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. സംഗീതം ശങ്കർ ഗണേഷ്. 1 ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ആനന്ദ് ബക്ഷിയും സംഗീതം എസ് ഡി ബർമനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. കെ ജെ യേശുദാസ്, കെ പി ചന്ദ്രമോഹൻ, കിഷോർ കുമാർ, എൽ ആർ ഈശ്വരി, ലതാ മങ്കേഷ്കർ, പി ജയചന്ദ്രൻ, ശ്രീവിദ്യ, വാണി ജയറാം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ പി ജയചന്ദ്രൻ, കെ പി ചന്ദ്രമോഹൻ, എൽ ആർ ഈശ്വരി, ശ്രീവിദ്യ എന്നിവർ പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

1987 മുഹമ്മദ് സുബൈറിന്റെ സംവിധാനത്തിൽ ചിത്രീകരിച്ച ചിത്രമായിരുന്നു ഒരു വാക്ക് പറഞ്ഞെങ്കിൽ. അഞ്ജലി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, ചെമ്പഴന്തി ചന്ദ്രബാബു എന്നിവർ ചേർന്നാണ്. ആലപ്പി ജയശ്രീ, ആശാ ഗോപൻ, കെ ജെ യേശുദാസ്, വസന്ത സത്യൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. ഇതിലെ കെ ജെ യേശുദാസും ആലപ്പി ജയശ്രീയും ചേർന്നു പാടിയ മാലിനി തീരെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കിപ്പോൾ ആസ്വദിക്കാം.

0: ശരത്ചന്ദ്ര ചതോപാധ്യായയുടെ ദേവദാസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1989 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദേവദാസ്. ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ എം സാമുവൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മധു, പാർവതി, നെടുമുടി വേണു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ വേണുനാഗവള്ളി, ജഗതി ശ്രീകുമാർ, ബഹദൂർ, ബാലൻ കെ നായർ, ഗണേഷ് കുമാർ, ബോബി കൊട്ടാരക്കര, ആര്യാട് ഗോപാലകൃഷ്ണൻ, കവിയൂർ പൊന്നമ്മ, മീന, രമ്യ കൃഷ്ണൻ, മാസ്റ്റർ സുരേഷ്, ബേബി സിന്ധു എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. പി ഭാസ്കരന്റെ ഗാനരചനയ്ക്ക് കെ രാഘവൻ, മോഹൻ സിതാര എന്നിവർ ചേർന്നാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബി അരുന്ധതി, കെ ജെ യേശുദാസ്, ആർ ഉഷ, സിന്ധുദേവി എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിലെ കെ ജെ യേശുദാസും ബി അരുന്ധതിയും ചേർന്ന് പാടിയ
1: സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം
0: കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ജീവിതം ഒരു രാഗം. യു വി രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ത്യാഗരാജൻ, ഷാരി, ദേവൻ, മാള അരവിന്ദൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. രാജാമണി സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ പൂവച്ചൽ ഖാദർ, വാസൻ എന്നിവർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. എം രാമസ്വാമി നിർമ്മിച്ച ഈ ചിത്രത്തിൽ കുതിരവട്ടം പപ്പു, മാമുക്കോയ, ജഗന്നാഥവർമ്മ, ബാലൻ കെ നായർ, വത്സല മേനോൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. 4 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, എൻ ലതിക, പി ജയചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ മാലിനി നദിതൻ തീരവനത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: ി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: മധുരഗീതങ്ങൾ.
3: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം. UP Tommy നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് 1978 പുറത്തിറങ്ങിയ സമയമായില്ല പോലും എന്ന ചിത്രത്തിലെ ഗാനം. ജഗദീഷ് ശ്രീകുമാർ, KP ഉമ്മർ, SAMBIKA, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കുതിരവട്ടം പപ്പു, മാള അരവിന്ദൻ, പ്രകാശ്, ഊർമിള, മല്ലിക സുകുമാരൻ എന്നിവരും ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ONV കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. KJ യേശുദാസ്, P സുശീല, സബിത ചൗധരി എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ KJ യേശുദാസും സബിത ചൗധരിയും ചേർന്ന് പാടിയ മയിലുകളാടും ആ മാലിനിതൻ തീരം എന്ന് തുടങ്ങുന്ന ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

ഇനി കേൾക്കാം. 1985 കൃഷ്ണസ്വാമിയുടെ സംവിധാനത്തിൽ ചിത്രീകരിച്ച ചിത്രമായിരുന്നു കൂടിയാട്ടം. വയലാർ മാധവൻ കുട്ടി, മുരളി സിത്താര എന്നിവർ ചേർന്ന് രണ്ട് ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയത്. നിർഭാഗ്യവശാൽ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. യേശുദാസ്, എൻ ലതിക എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ ഗാനഗന്ധർവൻ പാടിയ മാലിനി മന്ദാകിനി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം.

ഇനി കേൾക്കാം മുരളി, തിലകൻ, സംഗീത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കാറ്റത്തൊരു പെൺപൂവ് എന്ന ചിത്രത്തിലെ ഗാനം. 1998 മോഹൻ കുപ്ലേരിയുടെ സംവിധാനത്തിൽ ബെന്നി ചാക്കോ, പ്രദീപ് എന്നിവർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ കലാഭവൻ മണി, മാമുക്കോയ, ഒടുവിലുണ്ണികൃഷ്ണൻ, വെട്ടുകിളി പ്രകാശ്, കെ ടി എസ് പടന്നയിൽ, ശാന്തി വില്യംസ്, കാവ്യ മാധവൻ, വിജയകുമാർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഈ ചിത്രത്തിൽ ഭാവന രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, സിന്ധു, സിന്ധു പ്രേംകുമാർ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഇന്ദുമാലിനി, സ്നേഹയാമിനി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1993 പുറത്തിറങ്ങിയ ഒരു മലയാളം റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗാന്ധർവം. സംഗീത ശിവൻ സംവിധാനം ചെയ്ത് അലക്സ് എ കടവിലിൻ്റെയും സംഗീത ശിവൻ്റെയും കഥയെ അടിസ്ഥാനമാക്കി ഡെന്നിസ് ജോസഫാണ് ചിത്രം എഴുതിയത്. സുരേഷ് ബാലാജി നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ, ശാന്തി കൃഷ്ണ, കവിയൂർ പൊന്നമ്മ, കാഞ്ചൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവരെ കൂടാതെ ദേവൻ, കുഞ്ചൻ, പ്രേംകുമാർ, ഗീത വിജയൻ, കൽപ്പന, സുബൈർ, സുകുമാരി, കസാൻ ഖാൻ, വിജയകുമാർ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, മോഹൻലാൽ, എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാത മോഹൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

കബീർ റാവുത്തറിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇങ്ങനെയും ഒരാൾ. രാഘവൻ, ഇന്ദ്രൻസ്, കെ പി എസ് സി ലളിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിൽ മാമുക്കോയ, സായികുമാർ, വിനു മോഹൻ, പ്രവീണ, പി ശ്രീകുമാർ, കുളപ്പുള്ളി ലീല, വി കെ ശ്രീകല, വെട്ടൂർ പുരുഷൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. ബിച്ചു തിരുമല, കൈതപ്പുറം എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം മോഹൻ സിതാര, ജി വേണുഗോപാൽ, കെ എസ് ചിത്ര, മധു ബാലകൃഷ്ണൻ, ഷീലാമണി എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ മധു ബാലകൃഷ്ണനും ഷീലാമണിയും ചേർന്നു പാടിയ മാലിനി വനമാലിനി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്പുറം.

0: പ്രിയ ശ്രോതാക്കളെ, മാലിനി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 പത്രവിശേഷം, 9:15 ചാരുകസേര. ഇതിൽ ദൈവത്താറിനെ കുറിച്ച് കൂടുതൽ അറിയാം. പങ്കെടുക്കുന്നത് കൃഷ്ണകുമാർ കണ്ണോത്ത്, സൂര്യ ഇടവന, അശ്വിനി കവണിശ്ശേരി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം ക്വാറി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ശാസ്ത്രവീഥി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00

0: ചിത്രപരിചയം. വിഷ്ണുലോകം എന്ന ചിത്രത്തിന്റെ ശബ്ദലേഖനം. 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഷീന സരിത പങ്കെടുക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ചോദ്യക്കടലാസ് ചോർച്ചാ വിവാദം കത്തിപ്പടരുന്നതിനിടെ മെഡിക്കൽ പഠന പ്രവേശനത്തിന് ഈ മാസം 3 നടത്തിയ നീറ്റ് യുജി 2026 പരീക്ഷ റദ്ദാക്കി. പുനഃപരീക്ഷ നടത്തുമെന്നും അതിന്റെ വിവരങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA അറിയിച്ചു. അന്വേഷണം കേന്ദ്ര സർക്കാർ CBIക്ക് വിട്ടതോടെ FIR രജിസ്റ്റർ ചെയ്തു. പുനഃപരീക്ഷയ്ക്ക് പുതുതായി രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. അധികമായി പരീക്ഷാ ഫീസും ഈടാക്കില്ല. രാജ്യത്തും വിദേശത്തുമായി 5,432 കേന്ദ്രങ്ങളിൽ നടന്ന നീറ്റ് പരീക്ഷ 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതി. കേരളത്തിൽ 1.28 ലക്ഷം പേരാണ് പങ്കെടുത്തത്. ഇന്ധന വില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്തവിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണക്കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5,000 രൂപയ്ക്ക് വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പുടമകൾക്ക് എണ്ണക്കമ്പനികളുടെ നിർദ്ദേശം. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ഒറ്റസ്വരത്തിൽ ആവശ്യപ്പെട്ടു. കർണാടകത്തിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഡൽഹിയിലെത്താൻ സോണിയാഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്തു. നേതാക്കളുടെ അഭിപ്രായത്തിന്റെ രത്നചുരുക്കം ഖാർഗെയുമായി സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാവും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തീരുമാനം നീളുന്നതിനിടെ ഇന്ന് മുസ്ലിം ലീഗ് അടിയന്തര യോഗം വിളിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ 8 മുതിർന്ന നേതാക്കളാണ് പങ്കെടുക്കുക. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPMൽ തർക്കമില്ലെന്നും ആദ്യം മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനം വരട്ടെയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇന്ന് വിശ്വാസ വോട്ട് തേടും. പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ വിമത അണ്ണാ DMK MLA തമിഴ്നാട് മുഖ്യമന്ത്രി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചു. അണ്ണാ DMK പിളർന്ന് ഒരു വിഭാഗം TVK മന്ത്രിസഭയിൽ ചേരുമെന്നും ഭരണപക്ഷത്തിന്റെ നില ഭദ്രമാകുമെന്നുമാണ് കരുതുന്നതെന്ന് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ 717 മദ്യശാലകൾ അടച്ചിടണമെന്ന് സർക്കാർ. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ 2 ആഴ്ചക്കകം അടക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്കു സമീപം നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരനെ വധിച്ചു. കൃഷ്ണഘാട്ടി സെക്ടറിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. രാജ്യത്തുടനീളം കോടതികളുടെ നവീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാർഗരേഖ തയ്യാറാക്കാൻ ഉന്നതതല സമിതി പ്രഖ്യാപിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, പ്രാദേശിക കോടതികൾ എന്നിവയുടെ ആധുനീകരണത്തിനാണ് സമിതി. SSLC ഫലപ്രഖ്യാപനവും പാഠപുസ്തക വിതരണവും വൈകില്ലെന്ന ഉറപ്പുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SSLC പരീക്ഷാഫലം നേരത്തെ നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് അറിയിച്ചു. പരീക്ഷാ ബോർഡ് ഇന്ന് ചേരും. ഹയർ സെക്കൻഡറി ഫലവും സമയത്തു തന്നെ പ്രസിദ്ധീകരിക്കും. സ്കൂൾ തുറക്കും മുൻപേ എല്ലായിടത്തും പാഠപുസ്തകങ്ങൾ എത്തുമെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ KBPS മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ബംഗാളിൽ SIR ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടവർക്കും ട്രിബ്യൂണലിന്റെ തീരുമാനം കാത്തുകഴിയുന്നവർക്കും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ

0: പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കില്ല. മന്ത്രി അഗ്നിമിത്ര പാലാണ് ഇക്കാര്യം അറിയിച്ചത്. ടേക്ക് ഓഫിനിടെ ചിറകിൽ തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിമാനം റദ്ദാക്കി. ചെന്നൈയിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇത്തിഹാദ് എയർവേസ് വിമാനത്തിന്റെ ഇടതുവശത്തെ ചിറകിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് സംഭവം. വിമാനത്തിൽ 280 യാത്രക്കാരുണ്ടായിരുന്നു. ഉണ്ടക്കൊപ്ര വിപണിയിൽ കേരളത്തെ ബഹുദൂരം പിന്നിലാക്കി കർണാടകയുടെ കുതിപ്പ്. കേരളത്തിലേതിനേക്കാൾ ക്വിന്റലിന് 8,000 രൂപയോളം കൂടുതലുണ്ട് കർണാടക വിപണിയിൽ. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കാനോ അതിലേക്ക് കടന്നുകയറാനോ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്ന ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബി.വി. നാഗരത്നയാണ് പരാമർശം നടത്തിയത്. ബ്രിക്സ് രാജ്യങ്ങളുടെ 2 ദിവസത്തെ യോഗം നാളെ ഡൽഹിയിൽ തുടങ്ങും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. മലയാളികളായ മേജർ ജനറൽ പി.വി. ലിസമ്മ, ദീപ ബിജു, വി.എസ്. മഞ്ജുമോൾ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഊട്ടിയിലെ പനിനീർ പൂമേള നാളെ മുതൽ 18 വരെ റോസ് ഗാർഡനിൽ നടക്കും. മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇത്തവണ 5 ദിവസമാണ് മേള. കഴിഞ്ഞ വർഷം 3 ദിവസമായിരുന്നു. എടവമാസ പൂജയ്ക്ക് ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇ.ഡി. നട തുറന്ന് ദീപം തെളിയിക്കും. അസം മുഖ്യമന്ത്രിയായി തുടർച്ചയായ 2ാം തവണ ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹട്ടി ഖാനാപാറ വെറ്ററിനറി കോളേജ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിനിമയ വിപണിയിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയ്ക്കുള്ള തിരിച്ചടി തുടരുന്നു. ഇന്നലെ 40 പൈസയുടെ നഷ്ടം നേരിട്ട രൂപ ഡോളറൊന്നിന് 95.68 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നിർത്തിയത്. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ വൈകുന്നേരം 5:30 അപകടം. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. കുടക് ഹെഗളയിലെ ഹോംസ്റ്റേ ഉടമ മുണ്ടയാട് എളയാവൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻവശം നീലാംബരിയിൽ കെ എൻ ബാലകൃഷ്ണനാണ് മരിച്ചത്. വരണ്ടുണങ്ങുമ്പോഴും ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ മികച്ച മാതൃക മുന്നോട്ട് വെക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. 2 വർഷത്തിനിടെ 3.25 കോടിയോളം രൂപയാണ് ജയിൽ വകുപ്പ് ജലസംരക്ഷണത്തിലൂടെ ലാഭിച്ചത്. വെള്ളത്തിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തിയും ജയിലിലെ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിയും റീചാർജ് ചെയ്തും മഴവെള്ളം സംഭരിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് നേട്ടം കൈവരിച്ചത്. മട്ടന്നൂർ ഉരുവച്ചാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തി പ്രവർത്തനം തുടങ്ങി. തലശ്ശേരി പോസ്റ്റൽ സൂപ്രണ്ട് കെ മനോജ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റൽ ഇൻസ്പെക്ടർ ബിൻല വിശ്വം അധ്യക്ഷനായി. കാഞ്ഞിലേരി, കൈനി, മാലൂർ, ശിവപുരം, തില്ലങ്കേരി എന്നീ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾ ഇനി മുതൽ ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കും. ഉരുവച്ചാൽ സബ് പോസ്റ്റ് ഓഫീസിന്റെ ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുടെ പിൻകോഡ് 670707 ആയിരിക്കും. കത്തുകൾ, പാർസലുകൾ എന്നിവ അയക്കുമ്പോൾ ഈ പിൻകോഡ് ഉപയോഗിക്കണമെന്ന് തപാൽ വകുപ്പ് അധികൃതർ അറിയിച്ചു. ശിവപുരം റോഡിലെ കാരക്കണ്ടി കോംപ്ലക്സിലാണ് സബ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ 31 വരെ ലഭ്യമാകും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 7,959 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. 31-നുള്ളിൽ വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് സർവീസുകൾ നാളെ സമാപിക്കും. നാളെ രാവിലെ 11:30 അവസാനത്തെ സർവീസ്. വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പും ഇതോടെ സമാപിക്കും. ഇതുവരെ 10 വിമാനങ്ങളിലായി 3,500 പേരാണ് കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പോയത്. ഇതിൽ 4 സർവീസുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ആകെ 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്ന് നടത്തുക. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ പരീക്ഷ രഹസ്യമായി നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് പരീക്ഷ തടഞ്ഞ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ടൌൺ പോലീസ് കേസെടുത്തു. സൊസൈറ്റി സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ്. റേഷൻ കടകൾ വഴി അന്ത്യോദയ അന്നയോജന കാർഡുടമകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചസാരയുടെ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചു. സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് സബ്സിഡി നിരക്കിൽ പഞ്ചസാര ലഭിച്ചിരുന്നത്. പ്രതിമാസം 1 കിലോഗ്രാം പഞ്ചസാര 27 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്താൻ സാധ്യത. June 1 സാധാരണ തീയതി. ഇത്തവണ അതിനും ദിവസങ്ങൾക്ക് മുൻപ് എത്താനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്താനുള്ള അനുകൂല സാഹചര്യമുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയായി May 20 ഇവിടെ എത്താറ്. ഇത്തവണ 15 തീയതിയോടെ എത്തിയേക്കാം. ബാലസാഹിത്യകാരിയും ചെറുകഥാകൃത്തുമായ എഴുത്തുകാരി സജിനി പവിത്രൻ അന്തരിച്ചു. കേരളത്തിന്റെ ഗാന്ധിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തക മേധാ പട്കർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കൈക്കൂലി ആരോപണത്തെ തുടർന്ന് പഞ്ചാബിലെ വിജിലൻസ് ഓഫീസിൽ CBI നടത്തിയ റെയ്ഡിൽ ഇടനിലക്കാർ അറസ്റ്റിൽ. മുതിർന്ന ഉദ്യോഗസ്ഥർക്കുവേണ്ടി ഇടനിലക്കാർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് തിങ്കളാഴ്ച രാത്രി CBI മിന്നൽ റെയ്ഡ് നടത്തിയത്. പിടിയിലായവർക്ക് പോലീസ് സുരക്ഷയുണ്ടായിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ഗുരുദേവ് ശ്രീ രവിശങ്കറിന്റെ 70th ജന്മദിനം ഇന്ന്. കേരളീയ കലകളുടെ മുഖ്യ പഠന കേന്ദ്രമായ കേരള കലാമണ്ഡലം അച്ചടിച്ച അവതരണ പാഠപുസ്തകങ്ങളുടെ പുസ്തക ചിട്ടയോടെയായിരിക്കും ഇനി പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാരംഭം കുറിക്കുക. ആശാന്റെ മുഖഭാവ പകർച്ചയും വിരലുകളിൽ വിരിയുന്ന നടനമുദ്രകളും കണ്ടുമാത്രം പകർത്തുന്ന ഗുരുകുല പഠനത്തിന് ഇതോടെ തിരശീല വീഴും. അവയവ കച്ചവടക്കേസിൽ പിടിയിലായ മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി നജീബ് കല്ലത്രയുടെ വിദേശയാത്രകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനൊരുങ്ങി പോലീസ്. അവയവദാനം നടത്തി ഇയാൾ പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്ന വിവരം സ്വത്ത് പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റൂറൽ SP KS സുദർശൻ പറഞ്ഞു. കേസിൽ 2 ജില്ലകളിലായി 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. US ഇന്ധന ഉപരോധത്താൽ വലയുന്ന ക്യൂബയുമായി ചർച്ച നടത്താൻ പോവുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ പരാജയപ്പെട്ട രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ചൈനീസ് സഹായധനത്തോടെ പണിയുന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്ന പശ്ചിമേഷ്യൻ ദ്വീപിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ 1 സംഘത്തെ ഇറാൻ അയച്ചെന്ന് കുവൈത്ത് ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനാ സന്ദർശനം തുടങ്ങാനിരിക്കെ ഇന്നലെയാണ് കുവൈത്ത് ഈ ആരോപണം ഉന്നയിച്ചത്. ഇതേക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. US ആക്രമണത്തിൽ നിന്ന് രക്ഷയേകാനായി ഇറാന്റെ സേനാവിമാനത്തിന് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതാവളത്തിൽ അഭയമേകിയെന്ന് റിപ്പോർട്ട്. US മാധ്യമമായ CBS ന്യൂസ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് നൽകിയ റിപ്പോർട്ട് വഴിതെറ്റിക്കുന്നതാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇറാൻ യുദ്ധത്തിന് US ഇതുവരെ $2,900 കോടി ഏകദേശം 2.88 ലക്ഷം കോടി രൂപ ചെലവായെന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റ്. ഗുജറാത്ത് ടൈറ്റൻസിന് 82 റൺസ് ജയം. കളിക്കാരനായും പരിശീലകനായും തിളങ്ങിയ ഇതിഹാസ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ് ഇനി ടീം ഉടമ. യൂറോപ്യൻ 2020 ക്രിക്കറ്റ് ലീഗിലെ ഡബ്ലിൻ ഫ്രാഞ്ചൈസിയെയാണ് സ്വന്തമാക്കിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങൾ വിഷയങ്ങളിലും വിദഗ്ധ പരിശീലനം,
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ
0: കഥ ഏതാണെന്നും ചോദിക്കണ്ട, നമുക്ക് നേരെ മാഷടുത്ത് പോവാ, കഥ കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കഥയെല്ലാം ഓർമ്മയില്ലേ?
1: എനക്കോർമ്മയുണ്ട്.
0: ഇനി ആരുടെ കഥയാ പറയണ്ടേ?
1: ആരുടെ കഥയാ പറയണ്ടേ?
0: അണ്ടല്ലൂർ കാവിലിയും
1: പടുവില്ല കാവിലിയും.
0: അതന്നെ. അപ്പൊ നമുക്ക് പോയി ചോദിക്കാം. മാഷേ,
2: ദൈവത്താറിന്റെ കഥ പറയണോ അല്ലേ?
0: അതെ. കഴിഞ്ഞ ദിവസം പ്രതികരണത്തിൽ ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
2: കാപ്പാട്ടുകാവിലെ ഒരു ചടങ്ങിനെ കുറിച്ച് അല്ലേ?
0: അതെ, ചക്ക വെച്ചിട്ട്,
2: ചക്ക ചെത്തി വെക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് ആ അറിവ് ഇല്ല, അതുകൊണ്ടാണ് അത് അന്നത്തെ ചരകസേലിൽ പരാമർശിക്കാതിരുന്നത്. കാപ്പാട്ടുകാരിയായ ഒരു ശ്രോതാവാണ് ഞങ്ങളുടെ ഇത്
0: പറഞ്ഞത്.
2: തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും. ഒരുപാട് ആചാര വൈവിധ്യങ്ങളാണല്ലോ കാവുകളിലൊക്കെ അരങ്ങേറുന്നത്. അപ്പോ അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ദൈവത്താറുകളെ കുറിച്ച് നമുക്ക് പറയാം. പടുവിലായും അണ്ടല്ലൂർ നമ്മള് പ്രത്യേകമായിട്ടൊരു ചാരികസേലിൽ പറഞ്ഞിരുന്നു.
0: ഇല്ല, ഉത്സവമേളത്തിലാണ്
2: ഉത്സവമേളത്തിലാണ് പറഞ്ഞത്. അണ്ടല്ലൂർ കാവിലെ ഉത്സവം ചാരികസേലക്ക് വിഷയമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അണ്ടല്ലൂർ ആഘോഷം. അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് അണ്ടല്ലൂരിലേക്കും പടുവിലയിലേക്കും പോവാം. അപ്പൊ നമ്മൾ ഈ നാല് ദൈവത്താറുകള്, സഹോദര ഭാവമുള്ള നാല് ദൈവത്താറുകൾക്ക് അവരുടെ ഉത്സവങ്ങൾക്ക് പ്രത്യേകമായൊരു പേരുണ്ട്, ഒരു അല്ലെ പ്രയോഗമുണ്ട്. എന്താണ്?
0: അടി, വെടി, പിടി, മുടി.
2: ഇതെല്ലാം രണ്ട് അക്ഷരങ്ങളിൽ തീരുന്ന ഒരേ പോലത്തെ, എല്ലാം ടിയിൽ അവസാനിക്കുന്ന അല്ലെ? അടി, വെടി, മുടി, പിടി. അപ്പൊ നമുക്കിനി രണ്ട് കാര്യങ്ങളാണ്, മുടിയും പിടിയും. വെടി കാപ്പാട്ട് പറഞ്ഞു, അടി മാവിലായാലും പറഞ്ഞു. അണ്ടല്ലൂർ കാവിലും വെടിയുണ്ട്. പക്ഷെ വെടിയ ആഘോഷമായിട്ട് കദിന വെടിയുടെ കഥ എവിടെയാണ്? കാപ്പാട്ട് ദൈവത്താർക്കാണ്. അപ്പൊ നമുക്ക് പടുവിലയിലേക്ക് പോകാം. ആദ്യം പടുവിലയ നമ്മുടെ വളരെ അടുത്തൊരു സ്ഥലമാണല്ലോ. എവിടെ?
0: വേങ്ങാട്.
2: വേങ്ങാട് അല്ലെ, പെരളശ്ശേരി, മുണ്ടല്ലൂർ ആ ഭാഗത്ത് വരുന്ന ഒരു സ്ഥലമാണ് പടുവിലായി.
0: എന്റെ അച്ഛന്റെ കുടുംബക്ഷേത്രമാണ് അശ്വിനി,
1: പടുവിലക്കാവ്.
2: അപ്പം നമുക്ക് വിട്ടുപോയ കാര്യങ്ങളൊക്കെ സൂര്യ പൂരിപ്പിക്കുമായിരിക്കും. മാവിലായ ദൈവത്താറെ പോലെ തന്നെ പടുവിലായ ദൈവത്താറും വൈഷ്ണവാംശമാണ്. ഇവിടെ ബിംബം മത്സ്യാവതാരത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. മത്സ്യാവതാരം വിഷ്ണുവിനാണല്ലോ. ദൈവത്താറുടെ സന്തത സഹചാരിയായി വേട്ടക്കൊരു മകനാണ് ഉള്ളത്. വേട്ടക്കൊരു മകനും കെട്ടിയാടുന്ന ഒരു ദൈവമാണ് പടുവിലക്കാവില്. വേട്ടക്കൊരു മകന്റെ കഥ നമ്മള് ഉത്സവമേളത്തിൽ പറഞ്ഞിരുന്നു. അതായത് കിരാത വേഷം പൂണ്ട
0: ശിവനും
2: ശിവന്റെയും പാർവതിയുടെയും മകനാണ് വേട്ടക്കുരുമകൻ. ഉഗ്രമൂർത്തിയാണ് വേട്ടക്കുരുമകൻ. ദ്രാവിഡ ആരാധനയും ആര്യ ആരാധനയുമുണ്ട്. ക്ഷേത്രങ്ങളിലുണ്ട്, കാവുകളിലുണ്ട്, തെയ്യക്കോലങ്ങളായിട്ടുണ്ട്. അല്ലാതെ സാധാരണ ക്ഷേത്രത്തിലെ ആരാധന രീതി അനുസരിച്ചുള്ള വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ കെട്ടിയാടിക്കുന്ന വേഷത്തിലാണ് വേട്ടക്കുരുമകൻ പടുവിലക്കാവില്. ഇവിടുത്തെ തെയ്യക്കോലം കെട്ടുന്നതിൻ്റെ ഒരു വ്യത്യാസം, കാപ്പാട്ടും മാവിലായിലും അണ്ടല്ലൂരിലും പെരുവണ്ണാന്മാരാണ് തെയ്യക്കോലം കെട്ടുക. പക്ഷെ പടുവിലായി കാവിലാണെങ്കിൽ അതിന്റെ അവകാശം അഞ്ഞൂറ്റാൻ എന്ന വിഭാഗക്കാർക്കാണ്. അഞ്ഞൂറാനല്ല, അതൊരു മുതലാളിയുടെ പേരാണല്ലേ? അതെ, ഗോഡ് ഫാദർ അല്ലേ? ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന എൻ എൻ പിള്ള അനശ്വരമാക്കിയ
0: കഥാപാത്രം.
2: ഇത് അഞ്ഞൂറ്റാനാണ്. അഞ്ഞൂറ്റാൻ മുന്നൂറ്റാൻ തുടങ്ങിയ ഒരു വിഭാഗമുണ്ട്. ഈ കോലധാരികളാണ് പലരും. അപ്പൊ അഞ്ഞൂറ്റാൻ വിഭാഗക്കാർക്കാണ് ഈ പടുവിലക്കാവിലെ കോലം കെട്ടാനുള്ള അവകാശം. തെയ്യക്കോലത്തിന് മാവിലക്കാവിലെ ദൈവത്താറോട് വളരെയധികം സാദൃശ്യമുണ്ട്. ഉത്സവ ചടങ്ങുകളിലും പടുവിലക്കാവിന് മാവിലക്കാവിനോടാണ് സാദൃശ്യം കൂടുതൽ. ഇവിടെ പ്രധാനപ്പെട്ട ചില വഴിപാടുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു ചില വഴിപാടുകളാണ് വില്ലെടുത്തൊപ്പിക്കുക. അത് ഒരു വലിയ വില്ല്, നമ്മുടെ വെട്ടക്കുരുമകന്റെ പ്രധാനപ്പെട്ട ആയുധമാണ്. തെയ്യക്കോലം നാട്ടകത്തെ 8 കേന്ദ്രങ്ങളിലും മഠത്തിലും ചെന്ന് ഭക്തജനങ്ങളുടെ ക്ഷേമാന്വേഷണം നടത്തും. കോലധാരി വേഷത്തിൽ 8 സ്ഥലങ്ങളിൽ സന്ദർശിക്കത്തെ. അവിടെ പ്രജകളുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ക്ഷേമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ളൊരു ചടങ്ങായിട്ടാണ് അത് കാണുന്നത്. നമ്മൾ പറഞ്ഞു പടുവിലക്കാവിലെ പ്രധാനപ്പെട്ട ചടങ്ങ് അടിയല്ല, വെടിയല്ല,
0: പിടിയാണ്.
2: എന്താണ് പിടി എന്ന് പറയുമ്പോൾ നമുക്കത് പറയാം. ഇപ്പോൾ വൃശ്ചികമാസം 1 മുതൽ 12 വരെയാണ് പാട്ടുത്സവം. ഈ കാലത്താണ് പിടി എന്ന ചടങ്ങ് നടക്കുന്നത്. എന്താണ് പിടി? സൂര്യോട് ചോദിക്കല്ലേ?
0: അതെ. എന്നാ സൂര്യേച്ചി പിടി? അറിഞ്ഞൂടായിട്ടാന്ന് നീ വിചാരിക്കണ്ട, മാഷ് പറയുന്നതല്ലേ രസം.
1: മാഷിന് സൂര്യേശി പറഞ്ഞു കൊടുത്തിട്ട് മാഷ് നമുക്ക് പറഞ്ഞു തരട്ടെ.
0: അല്ല, അത് അന്നേരം ശ്രോതാക്കൾക്ക്
2: ഇഷ്ടാവൂല. പിടിവലി കഴിയണ്ട, ഈ പിടിവലി കഴിയുന്നത് തേങ്ങയാണ്.
0: ആ ഓ, അതെനിക്കറിയാം.
1: ഇതേപോലൊരു ചടങ്ങ് ഇവിടെയില്ലേ മാഷേ, മാലൂർപടി ക്ഷേത്രത്തില്? മെയിനായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ആൾക്കാർ തമ്മിൽ ഈ കാവിന് ഇളനീർ കാവിന് വേണ്ടിയിട്ടുള്ള ഈ ഇളനീരിന് വേണ്ടിയിട്ടുള്ള പിടിപിടിവലി മത്സരമാണ്. ഒടുവില്ലാന്ന് തൊടിയക്കളത്തേക്ക്,
2: എന്നിട്ട് തൊടിയക്കളത്ത്
1: അവിടെ ഇളനീർ അഭിഷേകം ചെയ്യും.
2: ഈ കൊട്ടിയൂരിലേക്കുള്ള ഇളനീർ കാവുകളുണ്ടല്ലോ, ഇളനീരായിട്ട് കൊണ്ടുപോകുന്നത്, അവിടെ രണ്ട് ചടങ്ങാണ് കൊട്ടിയൂരിലത്. ഒന്ന് ഇളനീർ വെപ്പും ഒന്ന് ഇളനീരാട്ടവും. ഇളനീർ വെപ്പ് ദിവസം ഈ വ്രതക്കാർ ഒരു ദിവസം അവർക്ക് അനുവദിക്കപ്പെട്ട ദിവസം കാവുകളിൽ അല്ലേ ഒരു രണ്ട് ഭാഗത്തും ഇളനീരുകൾ തൂക്കി വെച്ച് വരിവരിയായി ചെനച്ചുകൊണ്ട് ഓംകാരം ചെയ്തുകൊണ്ട് അവിടെ തിരുവഞ്ചാ ചുറ്റും ഒരു കൂന പോലെ വലിയ കുന്നുപോലെ ഉണ്ടാവും എന്ത്
0: ഇളനീര്,
2: അത് ചെത്തി വൃത്തിയാക്കുന്നു. പിറ്റേ ദിവസമാണ് അടുത്ത ദിവസമാണ് ഇളനീരാട്ടം. അപ്പൊ ഇളനീര് കൊത്തി അത് ബിംബത്തില് ആറടിക്കുക, കാരണം അത്രയധികം രൗദ്രമൂർത്തിയാണ് ശിവൻ, ശിവനെ തണുപ്പിക്കുകയാണ്. ഇവിടെ ഈ ഇളനീര് അഭിഷേകം ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് വലിയ പ്രസാദമായിട്ടാണ് ഭക്തർ കാണുക. അത് വലിച്ചെറിയുമ്പം അതിനുവേണ്ടി ഒരു പിടിവലിയുണ്ട്, പക്ഷെ അതൊരു പിടി ഉത്സവത്തിന്റെ പേരിലല്ല അല്ലെ. അങ്ങനെയുണ്ട്, ചിലപ്പം മുഖാംബിക കൊല്ലൂരില് രഥോത്സവം നടക്കുമ്പോൾ നാണയത്തൊട്ടികൾ വലിച്ചെറിയും, അത് പിടിക്കാനൊരു മത്സരമുണ്ടാവും. അതൊന്നും പിടി ഉത്സവമല്ല, പിടി ഉത്സവം ഒന്നേ ഉള്ളൂ, പടുവലക്കാവില് തേങ്ങാ പിടി ഉത്സവം. ഇതിന്റെ നമുക്കറിയാം പടുവലായിക്കാവ് കോട്ടയം രാജവംശത്തിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. രാജാവ് ക്ഷേത്രത്തിന്റെ സംരക്ഷകനായ രാജാവ് പടുവലായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും, മുമ്പൊക്കെ എഴുന്നള്ളാറുണ്ടായിരുന്നു. ജനങ്ങൾ ഇരുപക്ഷത്തിലായി നിന്ന് ഉരിച്ച തേങ്ങ പിടിച്ചെടുക്കാൻ ബലാബലം പ്രകടിപ്പിക്കുന്നത് കാണാൻ രാജാവ് വരാറുണ്ടായിരുന്നു. കോട്ടയം രാജാവിന്റെ സാന്നിധ്യത്തിലാണ് ഈ തേങ്ങാ പിടി, ഉരിച്ച തേങ്ങ രണ്ട് പക്ഷത്തു നിന്ന് ആളുകൾ ഇങ്ങനെ പിടിവലിക്കും. ഒരു സൗഹൃദ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ബലാബല നിർണയത്തിനുള്ള ചട്ടവട്ടങ്ങൾ രാജാവ് തന്നെയാണ് നിശ്ചയിക്കുക. ഇപ്പം രാജാവും രാജ്യഭാരവും രാജവാഴ്ചകളൊന്നും ഇല്ലാത്ത കാലമാണ്, പക്ഷെ എന്നാലും ഈ പിടി ഉത്സവത്തിന് കോട്ടത്തട്ടിട്ടിൽ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിടി ഉത്സവത്തിന്റെ തലേ ദിവസം പൂജാ സമയത്ത് പൂഴിക്കടലാസിട്ട് മിനുസപ്പെടുത്തിയ രണ്ട് തേങ്ങ, വളരെ പൂഴിക്കടലാസ് നമ്മൾ പറയും, സാൻഡ് പേപ്പർ എന്ന് പറയും, സാൻഡ് പേപ്പറിന്റെ മലയാളമാണ് സാൻഡ് മണൽ പൂഴി അല്ലേ, പൂഴിക്കടലാസ്, നമ്മള് മരം മിനുസപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കടലാസ്. അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് മിനുസപ്പെടുത്തും. എന്തിനാണത്?
1: കിട്ടാതിരിക്കാൻ
0: വേണ്ടി.
2: ഇതിന് അധികാരപ്പെടുത്തിയ ഒരു വിശ്വകർമാവുണ്ട്, ഒരു ആശാരി ആണത് ചെയ്യുക. അദ്ദേഹമാണ് ദേവസ്വത്തിൽ ഈ തേങ്ങ ഏൽപ്പിക്കുക. തേങ്ങകള് പൂജാരി അതിനുശേഷം എന്ത് ചെയ്യുന്നറിയ, എണ്ണയിലിട്ട് വെക്കും. സ്വതവേ മിനുസമാണ്, ഇനി എണ്ണയിൽ കൂടി ഇട്ടല്ലോ പിടിക്കാൻ കിട്ടുകയില്ല. എണ്ണയാട്ടത്തിന് ശേഷം തേങ്ങ രണ്ട് തേങ്ങയാണ് വിഗ്രഹത്തിന് മുന്നിൽ പൂജക്കായി വെക്കും. ഏഴാം തീയതി നൃത്തം കഴിഞ്ഞ് ബിംബം അകത്തേക്ക് എഴുന്നള്ളിച്ചാൽ ശാന്തിക്കാരൻ തേങ്ങ കൊടിയിലയിലെടുത്ത്, സാധാരണ ചെറിയ ഇലയിലെടുത്ത് ശ്രീകോവിൽ അടച്ച് ശ്രീകോവിലിന്റെ പിന്നിൽ കൊണ്ടുപോയി രാജാവിന്റെ സ്ഥാനത്തുള്ള ഒരാളെ ഏൽപ്പിക്കുന്നത്. അപ്പോഴേക്കും രണ്ട് വിഭാഗം, മാവിലാക്കാവ് പോലെ തന്നെ മൂത്ത കൂറുപാടും ഇളയ കൂറുപാടും. മാവിലായിൽ അങ്ങനെയായിരുന്നല്ലോ, കൂറുപാട് ഒരു കൂറ്, അതായത് പക്ഷക്കാരെന്ന് മാത്രമേ പ്രത്യേകിച്ച് അർത്ഥമുള്ളൂ. ഈ രണ്ട് വിഭാഗക്കാരവിടെ അണിനിരന്നിട്ടുണ്ടാവും, സംഘമായിട്ട് കൂടി നിന്നിട്ടുണ്ടാവും രാജാവിന് മുമ്പിൽ. രാജാവ് ഓരോ തേങ്ങ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. തേങ്ങ വീഴുമ്പോൾ പിടിച്ചെടുത്ത് കിഴക്കേ മാതിലിൽ കൊണ്ടുപോയി ഉടച്ചാൽ ആ വിഭാഗം ജയിച്ചതായിട്ട് രാജാവ് പ്രഖ്യാപിക്കും. അപ്പൊ മുകളിലേക്ക് തേങ്ങ വലിച്ചെറിയുന്നു, ആര് പിടിക്കുന്നുവോ അയാളെ ഉടനെ എടുത്ത് എന്ത് ചെയ്യണം, പിടിച്ചാൽ മാത്രം പോരാ, കിഴക്കേ മാതിലിൽ കൊണ്ടുപോയി തേങ്ങ ഉടക്കണം. ഇതിനു വേണ്ടിയുള്ള ബലാബലമാണ് പിടിയിലൂടെ നടക്കുന്നത്. വളരെ രസകരമായൊരു ചടങ്ങാണ് അല്ലേ, ഭക്തിയുണ്ട്, ആയോധനമുണ്ട്, നല്ല ആരോഗ്യമൊക്കെ വേണം, നല്ല തന്ത്രം വേണം, കാരണം വഴുവഴുപ്പുള്ള തേങ്ങയാണ്, കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാലും തെറിച്ചു പോവും അല്ലേ. നമ്മളിപ്പം വിക്കറ്റൊക്കെ കാണുന്നില്ലേ, ചില കയ്യിൽ കിട്ടിയും തോന്നിട്ട് തെറിച്ചു പോകുന്നത്. ഇപ്പൊ പൂജക്ക് വേണ്ടി വിഗ്രഹത്തിന് മുന്നിൽ തേങ്ങ കുടിയിലയിൽ വെച്ച് അതാണല്ലോ പുറത്തു കൊണ്ടുവരുന്നത്. വിഗ്രഹത്തിന് മുന്നിൽ കുടിയിലയിൽ പൂജിച്ചിട്ടാണ് പിറകുവശത്തോടുകൂടി കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ഇതിന് ഒരു സങ്കല്പമുണ്ട്, കാരണം ദൈവത്താറ് ഈ ബലപരീക്ഷണത്തിൽ പങ്കെടുക്കരുതെന്നാണ് ശാസ്ത്രം, ദൈവജ്ഞവിധി. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്താറിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്, മാവിലേക്ക് അവലെ ദൈവത്താറിന് വളരെ ഇഷ്ടമാണല്ലോ, എന്ത് അടി, അവൽപ്പുതിക്ക് വേണ്ടിയുള്ള അടി. അതുപോലെ തേങ്ങാക്ക് വേണ്ടിയുള്ള പിടിവലിയും ദൈവത്താറിന് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടം ഹരം മൂത്ത് മൂത്ത് ദൈവത്താറിന് നേരെ ഇവരുടെ കൂടെ ഇടപെട്ടിട്ട് പിടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് അപകടമായിരിക്കും. അതുകൊണ്ട് ദൈവത്താറ് അറിയാതെ എന്നുള്ള സങ്കല്പത്തിൽ പിറകുവശത്തൂടെ, ശ്രീകോവിലിന്റെ പിറകുവശത്തൂടെയാണ് ഈ കൊടിയിലയിൽ തേങ്ങകൾ കൊണ്ടുവെക്കുക എന്നാണ് ഒരു സങ്കല്പം. ഇതൊക്കെ രാജാവിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ രാജപ്രതിനിധി എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്നത് പൊമ്മലേറി കോറോത്ത് കാരണവന്മാരാണ്, രാജാവിന്റെ ഒരു മന്ത്രിസ്ഥാനമുള്ള ഒരു തറവാട്ടുകാരാണ്, അതായത് കാര്യസ്ഥന്മാർ പണ്ടത്തെ. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഉത്സവം, പിടി ഉത്സവം നടക്കുന്ന സ്ഥലമാണ് പടുവിലക്കാവ്. നമുക്ക് പടുവിലക്കാവ് നേരെ ഇവിടത്തേക്ക് പോവാം. അതുവഴി തന്നെ പോവല്ലേ, വളരെ അടുത്താണ്. അണ്ടല്ലൂർ പോയിട്ടുണ്ടോ? എന്താണ് അണ്ടല്ലൂരിന്റെ ഒരു പ്രത്യേകത?
0: അവിടെ ബാലി സുഗ്രീവ,
2: ബാലിയുണ്ട്, സുഗ്രീവനുണ്ട്,
0: സീതയുണ്ട്,
2: സീതയുണ്ട്, ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ ധർമ്മടത്തിന് അടുത്താണ് അല്ലേ? ധർമ്മടം ഭാഗത്താണ്,
0: പിണറായി ഭാഗം.
2: പിണറായി ഭാഗത്താണ്. അവിടുത്തെ തിരക്ക്
0: അയ്യോ
2: സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയധികം തിരക്കാണ്. ഒരു ഗ്രാമത്തിന്റെ മൊത്തം ഉത്സവമാണ് അവിടെ അല്ലേ. അവിടുത്തെ വെടിക്കെട്ട് വളരെ വളരെ പ്രശസ്തമായ വെടിക്കെട്ടാണ്.
0: അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഏത് വീട്ടിൽ പോയാലും അവിടെ തരുന്ന ഭക്ഷണം കഴിക്കണം
2: കഴിക്കണം.
0: അല്ലാതെ
2: ആ ഭക്ഷണത്തില് ചില പ്രത്യേക വിഭവങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും.
0: അവില്,
2: അവിലുണ്ടാവും,
0: പഞ്ചസാര, തേങ്ങ,
2: തേങ്ങാപ്പൂള്, തേങ്ങ ചെരവിയത്,
0: മലര്,
2: മലര്, ചക്ക വളരെ കൂടുതലായിട്ട് കാഴ്ചയായിട്ട് വരികയും ആളുകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. തുലാപ്പത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. ചക്ക പോലെ തന്നെ മറ്റൊന്നാണ് വാഴക്കുല അല്ലേ. ലോഡ് കണക്കിന് വാഴക്കുലകൾ അവിടെ വരും. വാഴക്കുല അരി അതൊക്കെ ധാരാളം ആളുകൾ അവിടെ സമർപ്പിക്കും. വീട്ടുകാരൊക്കെ അത് എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ വാഴക്കുലകൾ, അതിഥികൾ അവിടെ തീർച്ചയായിട്ടും വരുമെന്നാണ് വിശ്വാസം. അവിടുത്തെ നാട്ടുകാരുടെ ഒരു വർഷത്തെ ജീവിതം ഈ വണ്ടലൂർ കാവിലെ ഒരാഴ്ചത്തെ തിരക്ക് വേണ്ടിയാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അത്ര മുന്നൊരുക്കങ്ങളാണ് അവർ നടത്തുക.
0: അവര് ഒരു മാസം വ്രതത്തിലായിരിക്കും.
2: അത് ഒരു മാസം വ്രതത്തിലുണ്ടാവും.
0: മീനൊന്നും കഴിക്കില്ല,
2: മത്സ്യമാംസാദികളും മദ്യം ഒന്നും കഴിക്കാതെ പൂർണ്ണമായും വ്രതത്തിലായിരിക്കും. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ ഈ ഉത്സവത്തിൽ, വണ്ടലൂർ കാവിൽ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. കുടിയേറ്റം കുംഭമാസം 3-ാം തീയതിയാണ് കുടിയേറ്റം. വണ്ടലൂരിനടുത്താണ് മേലൂര്, മേലൂര് ഒക്കെ അതിനടുത്തുള്ള സ്ഥലമാണല്ലോ. മേലൂർ ദേശവാസികളുടെ വകയാണ് ഈ കുടിയേറ്റ ദിവസത്തെ പരിപാടികളൊക്കെ. ഓരോ ദേശവാസികൾക്കും ഓരോ ദിവസം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മേലൂരിൽ നിന്നാണ് കുടവരവ്. കാവിലെ ദിവ്യസ്ഥാനം സങ്കല്പിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് കുടവെക്ക്, വലിയ കുട, ഓലക്കുട. കരിമരുന്ന് പ്രയോഗത്തിന്റെ തുടക്കം അന്ന് തുടങ്ങും, കുടിയേറ്റ ദിവസം തുടങ്ങും. വളരെ ആൾത്തിരക്കുള്ളൊരു ഉത്സവമാണ് വണ്ടലൂരിലുണ്ടാകുന്നത്. വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ ബന്ധുവീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഉത്സവത്തിന് പങ്കെടുക്കും. 4-ാം ദിവസം പാലയാട് ദേശവാസികളുടെ വകയാണ് തിറ. പാലയാട് മേലൂരിനടുത്താണല്ലോ പാലയാട്. കെട്ടിയാട്ടങ്ങളുടെ തുടക്കം അന്ന് തുടങ്ങുക. അന്ന് നാഗകണ്ഠൻ, നാഗഭഗവതി, വേട്ടക്കുരുമകൻ, തുവക്കാലി, ബപ്പുരാൻ തുടങ്ങിയ തെയ്യങ്ങളാണ് ഉണ്ടാവുക. ബാലി സുഗ്രീവ യുദ്ധം നട്ടുച്ചക്കാണ്. ബാലസുഗ്രീവ യുദ്ധം നമുക്കറിയാലോ, രാമായണ കഥ അനുസ്മരിപ്പിക്കുന്ന വളരെ രസകരമായ ഒരു ചടങ്ങാണ്. ഒരു നാടകമുണ്ട് അതിൽ, നൃത്തമുണ്ട്, താളമുണ്ട്, സംഗീതമുണ്ട്, എല്ലാം അല്ലേ കാഴ്ചയുടെ പൂരമാണ്. സന്ധ്യയോടെ തിരുമുടിന്ന് വരും ദൈവത്താറും അങ്കക്കാരനും ബപ്പൂരനും. ആരാണ് ഇവരൊക്കെ? ദൈവത്താർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. അങ്കക്കാരനോ ലക്ഷ്മണൻ, ബപ്പൂരാൻ
0: ഹനുമാൻ.
2: ഇങ്ങനെ രാമായണത്തിലെ പ്രധാനപ്പെട്ട 3 പേരായി അവിടെയായി. പിന്നെ അടുത്ത രാമായണത്തിൽ തന്നെയാണ് ആരും, ബാലിയും
0: സുഗ്രീവനും.
2: 5 കഥാപാത്രങ്ങൾ രാമായണ കഥാപാത്രങ്ങളാണ്. അവിടെ നിന്നാണ് രാമായണ കഥ അനുസ്മരിപ്പിക്കുന്ന പല ചടങ്ങുകളും നടക്കുന്നത്. കാവിൽ അല്പനേരം അവര് പ്രകടനങ്ങളും അതിനുശേഷമാണ് രാമലക്ഷ്മണന്മാര് ഹനുമാനൊക്കെ താഴേക്കാവിലേക്ക് ഇറങ്ങി വരുന്നത്. കാവിന്റെ അല്പമകലെയാണ് അണ്ടല്ലൂർ പുഴ. ആ പുഴക്കടുത്താണ് താഴേക്കാവ്. താഴേക്കാവ്, മേലേക്കാവ് എന്നൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നൊരു സ്ഥലമാണ്. ഏതാണ്ട് 2.5 ഏക്കറോളം വിശാലമായ സ്ഥലത്താണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ പുഴക്കരയിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ രാമായണ കഥ അരങ്ങേറിയ ലങ്കയാണോ എന്ന് ചിലപ്പം തോന്നിപ്പോകും. ലങ്കയിലാണല്ലോ, രാവണന്റെ നാട്ടിലാണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത്. ദൈവത്താറും അങ്കക്കാരനും ബപ്പൂരൻ, അതായത് രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ താഴേക്കാവിൽ പ്രവേശിച്ചാൽ അവിടെ വൃക്ഷച്ചുവട്ടിൽ നിന്നും ഒരു ചിലമ്പ് കിലുക്കം കേൾക്കും. അതിരാളത്തിൻ്റെ മുടിയുമായിട്ടൊരാൾ അവിടെ ഉണ്ടാകും വൃക്ഷച്ചുവട്ടിൽ. ദൈവത്താറ് ചെറിയ പേടത്തറയിലിരുന്ന് വിശ്രമിക്കും. അങ്കക്കാരനും ബപ്പൂരനും താക്കോൽ, ചുരിക, ദണ്ട്, തെങ്ങിൻ പൂക്കുല, വില്ല്, കുട, വാൾ ഇവ കൊണ്ടുള്ള ആട്ടമാണ് പിന്നെ ഒരുപാട് ആയുധങ്ങൾ സങ്കല്പത്തിൽ. രാവണൻ വരെയുള്ള അസുരന്മാരെ വധിക്കുന്നതാണ് ഈ ആട്ടത്തിൻ്റെ സൂചന. രാവണനായിട്ടൊരാളില്ല, പക്ഷെ രാവണവധമാണ് അവരെ ഈ തിരുനൃത്തത്തിൻ്റെ സൂചനകൾ. രാവണ നിഗ്രഹം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്താണ് രാമൻ കാവിലേക്ക്

0: മക്കളും മലക്കാരി, പൊന്മകൻ, പുതുചേകം തുടങ്ങിയ തെയ്യങ്ങളൊക്കെ അവിടെ അരങ്ങേറും. ഈ അതിരാളവ് മക്കളും എന്ന് പറഞ്ഞാൽ സീത ലവകുശ സങ്കല്പത്തിലത്. അതിരാളം സീതയാണ്, മക്കള് ലവനും കുശനുമാണ്. ഏഴാമത്തെ ദിവസം, ഏഴാം തീയതി ഈ കാര്യങ്ങളൊക്കെ, ചടങ്ങൊക്കെ ആവർത്തിക്കും. ഓരോ ദിവസത്തെയും ഈ വെടിവഴിപാട്, കരിമരുന്ന് പ്രയോഗം ഓരോ ദേശക്കാരുടെ വകയാണ്. നാലാം ദിവസം പാലയാട്, അഞ്ചാം ദിവസം മണ്ഡലൂർ, ആറാം ദിവസം ധർമ്മടം. ഇങ്ങനെയാണ് കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ഊഴം. ഇവിടെ നമ്മൾ രാമായണത്തിലറിയാം, ഹനുമാൻ മൃതസഞ്ജീവനിക്ക് വേണ്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ടല്ലേ. അംഗക്കാരനും ബപ്പൂരനും ചേർന്ന് മൃതസഞ്ജീവനി കൊണ്ടുവന്ന രംഗം ഇവിടെ അവർ നൃത്തത്തിൽ അവതരിപ്പിക്കും. രാമായണ കഥയെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവർക്ക് ഇവരുടെ ആട്ടം ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മനസ്സിലാകും. എന്നാൽ രാമായണ കഥ അതേപോലെ അവതരിപ്പിക്കുന്നതല്ല ചെയ്യുന്നത്, ഒരുപാട് മാറ്റം, ചെറിയ ചെറിയ സന്ദർഭങ്ങൾ മാത്രമേ ഇവിടെ അവതരിപ്പിക്കാറുള്ളൂ.
1: ഈ അണ്ടല്ലൂർ എന്നുള്ള പേരെങ്ങനെ മാഷെ വന്നേ?
0: ഓരോ സ്ഥലങ്ങളുടെ പേരുകൾക്കും പുരാവൃത്തുണ്ടാവണമെന്നില്ല, പക്ഷെ അണ്ടല്ലൂരിനുണ്ട്. ആണ്ട് വില്ലിന്റെ ഊര് എന്നാണ് അണ്ടല്ലൂരിന്റെ പദോൽപത്തി. ആണ്ട് വില്ലിന്റെ ഊര്, അതായത് ഈ പ്രദേശത്ത് ആദ്യത്തെ അധിപകളായിരുന്ന ബ്രാഹ്മണര് കാട് വെട്ടിത്തെളിക്കാൻ അധസ്ഥിതരായ ആളുകളെ ഏൽപ്പിച്ചു. ബ്രാഹ്മണർ താണജാതിക്കാരെ ഏൽപ്പിച്ചു. മണ്ണ് കിളച്ചു മാറ്റുമ്പോൾ അവരൊരു വളരെ വ്യത്യസ്തമായ സവിശേഷമായ ഒരു വസ്തു അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വില്ലിന്റെ ആകൃതിയിലുള്ളൊരു സാധനമായിരുന്നു. അത് പിടിച്ചു വലിച്ചപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രമേ കയ്യിൽ കിട്ടിയല്ലോ, ബാക്കി ഭാഗം ഭൂമിയിലേക്ക് ആണ്ടുപോയി. അപ്പോൾ വില്ലിന്റെ ഒരു ഭാഗം ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയ സ്ഥലമാണ് ആണ്ട വില്ലൂര്. അണ്ടല്ലൂർ, ആണ്ട വില്ലൂര്, അണ്ടല്ലൂരായി. മണ്ണ് നീക്കിച്ചവർക്കും സവിശേഷ വസ്തു വലിച്ചെടുത്തവർക്കും ആകെ പ്രശ്നമായി, പേടിയായി. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് മണ്ണിനടിയിലേക്ക് താണു പോയത്? അപ്പൊ അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും?
1: പ്രശ്നം വെക്കും,
0: ജ്യോതിഷന്മാരെ കാണും. അങ്ങനെ പ്രശ്നമായി പരിഹാരം കണ്ടു. കിട്ടിയ സാധനം യഥാസ്ഥാനത്തിന് സ്ഥാപിക്കുക, അതിനുമേൽ ക്ഷേത്രം പണിയുക, ഇതാണ് പരിഹാരം. ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിക്കുക. നാട്ടിൽ അന്ന് യഥേഷ്ടം ലഭ്യമായ ചക്ക നിവേദിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ പരിഹാര മാർഗം. അതനുസരിച്ച് ചക്ക താഴത്തിലും ചക്ക കൊത്തിലുമൊക്കെ അണ്ടല്ലൂർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ചക്ക താഴത്തിൽ എന്ന് പറഞ്ഞ നടത്തും ചക്ക പറിക്കുക അല്ലേ, നമ്മൾ സാധാരണ പറിക്കലല്ല, അത് അധികം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ കെട്ടിത്താഴ്ത്തുന്ന ഒരു ചടങ്ങാണ് ചക്ക താഴത്തിൽ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വ്രതം നിർബന്ധമാണ് വ്രതം. ആ വ്രതത്തിനൊരു പേരുണ്ട്, കുളുത്താറ്റൽ. കുളുത്താറ്റൽ എന്ന വ്രതമാണ് തിരക്കാലത്ത് ധർമ്മടത്ത സവിശേഷമായ ഒന്ന്. ആ ഭാഗത്ത് കുട്ടികൾ മാത്രമല്ല കുളുത്താറ്റ നിൽക്കുക, മുതിർന്നവരും ഒക്കെ ഉണ്ടാവും. പത്രത്തിലും ടിവിയിലൊക്കെ കാണാറില്ലേ ചെറിയ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ഒരു അർത്ഥം പൊക്കിയെടുത്തവരെന്ന അർത്ഥത്തിലുണ്ടായതാണ് ഈ വാക്ക്. അതായത് അവരാണല്ലോ എന്ത് ബില്ലിൻ്റെ ഭാഗം പൊക്കിയെടുത്തത്, അതിൻ്റെ ഒരു പ്രതീകമാണ് ആ പേര് വരാൻ കാരണം, കുളുത്താറ്റൽ. അച്ഛന്മാരുടെ കുടുംബത്തിലെയും മറ്റ് തീയ കുടുംബത്തിലെയും നൂറുകണക്കിന് കുട്ടികളും മുതിർന്നവരും ഈ കുളുത്താറ്റൽ ചടങ്ങിന് നിൽക്കുന്നു. അവരുടെ വേഷം എന്താണ്? തോർത്തുമുണ്ട് മാത്രം ഉടുത്താണ് അവരുടെ നടപ്പ്. ബാലി സുഗ്രീവ യുദ്ധം നടക്കുമ്പോഴാണ് ഇവരുടെ വക ഒരു തിരുമുറ്റത്തേക്കൊരു പ്രകടനം ഉണ്ടാവും. രാമായണ കഥ അനുസ്മരിക്കുന്ന തിരുനൃത്തത്തിന് അനുബന്ധമായിട്ട് തന്നെയാണ് ഈ കുളുത്താറ്റൽക്കാർ സീതാന്വേഷണത്തിന് പോകുന്ന വാനരപ്പടയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവര്. ഒരുപാട് വാനരന്മാർ പോലെ സേതുബന്ധനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ദൈവത്താറാണ് ശ്രീരാമൻ അല്ലെ, അങ്കക്കാരൻ ലക്ഷ്മണൻ, അതുപോലെ ബപ്പുരൻ ഹനുമാൻ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ സഹായിക്കുന്ന വാനരപ്പടയാണ് ഈ തോർത്തുമുണ്ടെടുത്ത് പ്രത്യേക താളത്തിൽ തിരുമുറ്റത്തൂടെ ഓടുന്നത്. സീതാന്വേഷണത്തിന് വേണ്ടിയാണെന്നാണ് സങ്കല്പം.
1: അണ്ടല്ലൂർക്കാവിലെ ദൈവത്താറ് സംസാരിക്കൂലല്ലോ?
0: ഇല്ല, നമ്മൾ ഒരു ദൈവത്താറ് മാത്രമേ സംസാരിക്കൂ. അതാരാണ്? കാപ്പാട്ട് ദൈവത്താറ് മാത്രം. ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ചാരകസയിൽ അത് പറഞ്ഞിരുന്നു, നാവുണ്ടായിരുന്നില്ല അല്ലെ. നാവ് എന്ത് സംഭവിച്ചു?
1: പിഴുതെടുത്തു.
0: ലക്ഷ്മണൻ അഥവാ അംഗക്കാരനാണ് ചവിട്ടി പിഴുതെടുത്ത് കളഞ്ഞത്. എന്താണ് കാര്യം? ദാഹിച്ചു വലഞ്ഞു നടക്കുമ്പോൾ ഒരു പുലച്ചാളയിൽ ചെന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു അത്രേ. ഒരു താഴ്ന്നജാതിക്കാരായ ഒരു ഒരാളുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു. അയിത്തം ഉണ്ടായിരുന്നു. ആ അയിത്തമുള്ള സമയത്ത് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ ക്ഷുഭിതനായ അംഗക്കാരൻ അഥവാ
1: ലക്ഷ്മണൻ
0: ജ്യേഷ്ഠൻ ദൈവത്താരെ തള്ളി താഴെയിട്ട് നാവ് ചവിട്ടി പിഴുതെടുത്തു. ജ്യേഷ്ഠനാണല്ലോ അവര്, അണ്ടല്ലൂർക്കാവിലെ ദൈവത്താറ്. അപ്പോ അനുജന്റെ പണിയാണ്.
1: അപ്പൊ
0: ഇത് നമുക്ക് അല്പം അതിശയോക്തിയും അവിശ്വസനീയമായി തോന്നുന്ന ഒരു പുരാവൃത്തമാണ്, പക്ഷെ എന്നാലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല.
1: അതുപോലെ പക്ഷേ ബുദ്ധവിശ്വാസമായിട്ട് അണ്ടല്ലൂർക്കാവിന് ഒരു ബന്ധമുണ്ട്.
0: ബുദ്ധമത വിശ്വാസം ഒരു പക്ഷേ ശ്രീരാമനൊക്കെ അംഗക്കാരൻ ലക്ഷ്മണൻ അല്ലെങ്കിൽ ദൈവത്താറ് ശ്രീരാമൻ എന്ന സങ്കല്പങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അതിന് ബുദ്ധമതത്തിന്റെ സ്വാധീനം പറയുന്നുണ്ട്. നമുക്കറിയാലോ മൂഷകവംശരാജ്യം അല്ലേ, കൊലത്ത് നാടിൻ്റെ ആദ്യത്തെ രാജവംശമാണ്.

0: 115 രാജാക്കന്മാരുണ്ടായിരുന്നു. ഇതിലെ വിനയവർമ്മ രാജാവിൻ്റെ മകനായ വിജയവർമ്മ രാജാവാണ് ബുദ്ധമതം ആദ്യമായിട്ട് സ്വീകരിക്കുന്നത്, 115 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെ തൻ്റെ നാട്ടിൽ ബുദ്ധവിഹാരം പണികഴിപ്പിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ക്രിസ്തുവിന് പിൻപ് 400 ഇദ്ദേഹം ഈ ബുദ്ധവിഹാരം സ്ഥാപിക്കുന്നത്. ഇത് പിന്നീട് നശിച്ചു പോവുകയും അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ശ്രമിക്കുകയും ചെയ്തതായിട്ടൊക്കെ ഐതിഹ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചരിത്ര രേഖകളൊന്നുമില്ല. കോലത്തുനാട്, ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് കോലത്തുനാട് ഭരിച്ച വളഭൻ അഥവാ വല്ലഭൻ, നമ്മുടെ ഇപ്പോൾ വളഭട്ടണത്തിൻ്റെ പേര് വരുന്ന വളഭട്ടണം ആസ്ഥാനമാക്കി ഭരിച്ചൊരു അദ്ദേഹം ബുദ്ധസന്യാസിമാരെ കൊണ്ട് അനുഗ്രഹം തേടി എന്ന ഒരു കഥ പറയുന്നുണ്ട്, മൂഷക വംശകാവ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ വല്ലഭൻ ബുദ്ധമത സന്യാസിമാരുടെ അനുഗ്രഹം വാങ്ങിയ സ്ഥലമാണ് ധർമ്മടത്തിനടുത്തുള്ള അണ്ടല്ലൂര് എന്ന് ഒരു വിശ്വാസമുണ്ട്. അന്ന് അണ്ടല്ലൂരിനായിരുന്നില്ല, ധർമ്മടം എന്നാണ് ധർമ്മപട്ടണം, വള്ളപട്ടണം ധർമ്മപട്ടണം അതാണ് അറിയപ്പെടുന്നത്. ധർമ്മപട്ടണത്തെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു അണ്ടല്ലൂര്. അവിടെ നമ്മൾ നേരത്തെ ആണ്ടുപോയ വില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഐതിഹ്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഈ വില്ല് എന്ത് വില്ലാണ്? അതാണ് സീതാ സ്വയംവരം. എങ്ങനെയാ സീതാ സ്വയംവരം ത്രയംബകം വില്ലല്ലേ, വില്ലൊടിച്ചിട്ടാണ് രാമൻ സീതയെ വിവാഹം കഴിക്കുന്നത്. ആ വില്ലാണ്, വില്ലിന്റെ ഒരു ഭാഗമാണ് അവിടെ ആർക്കോ കിട്ടുന്നത്. ഒരു ഭാഗം മാത്രം കിട്ടി, ഒരു ഭാഗം കയ്യിൽ കിട്ടുകയും ബാക്കി ഭാഗം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണത് മണ്ണിലേക്ക് ആണ്ടു പോയത്. അങ്ങനെയാണ് അണ്ടല്ലൂർ എന്നുള്ള പേര് വരുന്നത്.
1: ശ്രീരാമന്റെയും സീതയുടെയും കല്യാണം ഇപ്പോ അവിടുന്ന് ആയിരിക്കോ?
0: എവിടുന്നാണ് കല്യാണം കഴിയുന്നത്?
2: സീതേന്റെ നാട്ടിൽ നിന്ന്.
0: സീതേന്റെ നാട്ടിൽനിന്നാണ്, അതായത് വൈദേഹം അല്ലേ. അതെവിടെയാണ് നമുക്കറിയില്ല, എന്തായാലും കേരളത്തിലല്ലല്ലോ. പക്ഷേ ശ്രീരാമൻ ഒഴിച്ച വില്ലിന്റെ ഭാഗം എങ്ങനെയോ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. മാത്രമല്ല കഥയല്ലേ, അതെ തെറിച്ചുപോയതായിരിക്കും കഥയല്ലേ. വില്ലിന്റെ കഷ്ണം പതിച്ച ഇടം എന്ന അർത്ഥത്തിലാണ് ആണ്ടവില്ലൂര് അണ്ടല്ലൂരായി മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാവുകളാണ് മേലേക്കാവും താഴേക്കാവും ഉള്ളത്. താഴേക്കാവിലാണ് കൂടുതൽ ചടങ്ങുകളൊക്കെ അവിടെ അരങ്ങേറുന്നത്. താഴേക്കാവിലാണ് സീതാദേവിയുടെ സ്ഥാനം, രാവണൻ അശോകവനിലാണല്ലോ പാർപ്പിക്കുന്നത്, അത് താഴേക്കാവിൽ നിന്നാണ് വിശ്വാസം. അവിടെ ചെന്നാണ് ദൈവത്താർ രാവണൻ നിഗ്രഹം കഴിഞ്ഞ് സീതയെ അശോകവനിയിൽ നിന്നും ലങ്കയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത്. തിരിച്ചു വരുന്ന സ്ഥലമാണ് മേലേക്കാവ്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ അണ്ടല്ലൂർ കാവിനെ സംബന്ധിച്ചുണ്ട്. അതിൽ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്, ക്ഷേത്രവളപ്പിൽ 3 കിണറുകളുണ്ട്, ഒരേ നേർരേഖയിലുള്ള 3 കിണറുകളുണ്ട്. വളരെ പുരാതന കാലത്ത് ദേശവാസികൾ ഉത്സവം നടത്താൻ വേണ്ടി ഒരുപാട് പണമാണല്ലോ കിണറിന്റെ അരികിൽ ചെല്ലും. അച്ഛന്മാർ എന്നൊരു വിഭാഗമാണ്, അവർക്ക് 3 കിണറിൽ നിന്നും ഒരുപാട് സ്വർണ്ണനാണയം, സ്വർണ്ണനാണയം നിറച്ച പാത്രങ്ങൾ കിട്ടുമായിരുന്നു ഓരോ വർഷത്തെ ഉത്സവത്തിനും. അപ്പൊ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന സ്വർണ്ണമെല്ലാം എടുത്തു കഴിഞ്ഞു, അടുത്ത വർഷം അതേ സമയത്ത് നോക്കുമ്പോൾ അവിടെ വീണ്ടും സ്വർണം ഉയർന്നു വരുന്നതാണ് സങ്കല്പം കഥ. പക്ഷെ എന്നാലും അതിന് മറ്റൊരു ഉപാഖ്യാനം കൂടി പറയുന്നുണ്ട്. ഒരു വർഷം പൊങ്ങി വന്ന പാത്രം അതേപടി പൊക്കിയെടുക്കാൻ അച്ഛന്മാർ, സ്വർണ്ണല്ലേ വരുന്നത്, അവർക്ക് അതിമോഹം അഹങ്കാരം വന്നു, ആർത്തിമൂത്ത് അച്ഛന്മാരെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. അതോടെ പാത്രം അങ്ങോട്ട് താണുപോയി, പിന്നെ ഒരിക്കലും സ്വർണം വന്നിട്ടില്ല എന്നാണ് കഥ. പക്ഷേ കണ്ണിലേക്ക് താണുപോയെങ്കിലും ആ വലിയ പാത്രത്തിന്റെ പിടി അച്ഛന്മാരുടെ ഒരാളുടെ കൈകളിൽ അവശേഷിച്ചു, അത് പൊട്ടിട്ടാണെന്നാണ്. ഈ ചെമ്പ് കാത്, ചെമ്പിന്റെ കാതാണല്ലോ, വട്ടമുണ്ടല്ലോ ചെമ്പിന്റെ വലിയ വട്ടങ്ങൾക്ക്, അതുകൊണ്ട് നിർമ്മിച്ചു എന്ന് കരുതുന്ന ഒരു മുരട, ഒട്ടുമുരട ഇന്നും അവിടെ ഉണ്ട്. അപ്പൊ ആ മുരടയുടെ പുരാവൃത്തം തേടിയാണ് അതൊരു വലിയ വട്ടത്തിന്റെ ചെമ്പ് കാതാണ്, ചെമ്പ് മുരട അല്ലെ, ഓട്ടുമുരട അല്ല ചെമ്പ് മുരട. അത് വലിയൊരു സ്വർണം നിറച്ച ചെമ്പിന്റെ ഒരു ഭാഗമാണെന്നൊക്കെയാണ് വിശ്വാസം. പൊതുജനങ്ങളൊന്നും സംഭാവനകളൊന്നും പിരിക്കാത്ത ഉത്സവമാണ് അണ്ടല്ലൂരിലേക്ക്. അങ്ങനെ അല്ലാതെ തന്നെ സ്വയം പ്രാപ്തി നേടുന്ന ഉത്സവ ചടങ്ങാണ് അവിടെ നടക്കുന്നത്. പണ്ടൊക്കെ ധാരാളം സ്വത്തൊക്കെയുള്ളൊരു ദേവസ്വമാണ് അണ്ടല്ലൂർ ദേവസ്വം. പിന്നീടത് കുറേ പല ഭാഗങ്ങളായി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായത്. നമ്മളിപ്പം കോലത്തിരി കോവിലകത്തുനിന്ന് ഭ്രഷ്ടകൽപ്പിക്കപ്പെട്ടൊരു യുവതി അറക്കലുണ്ടായത്. ഈ അറക്കൽ അധികാരികൾ ഒരു വലിയ വാളും പരിചയം നിർമ്മിച്ച് ആനയെ കൊണ്ട് വലിപ്പിച്ച് ക്ഷേത്ര നടയിൽ കൊണ്ടുവച്ച് എന്ന് വിശ്വാസമുണ്ട്. അതായത് വാളും പരിചയം ആനയെ കൊണ്ട് വലിപ്പിക്കണം, അത്രക്ക് വലുത്. അണ്ടല്ലൂർ കാവിലെ കോലം കെട്ടുന്നത് പെരുവണ്ണാൻ സമുദായക്കാരാണ്. ചേരമാൻ പെരുമാളുടെ വാഴ്ച അവസാനിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമ വിഗ്രഹം കാണാതെയായെന്നും പിന്നീട് മേലൂർ പുഴയിൽ നിന്നും വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ണാത്തി പെണ്ണിന് ഒരു പലകയുടെ രൂപത്തിൽ രാമവിഗ്രഹം കിട്ടിയെന്നും ഒരു വിശ്വാസമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. ഇതിന്റെ പ്രതീകമായാണ് ദൈവത്താരുടെ പൊന്മുടിക്ക് പിന്നിൽ ഒരു പലക വെക്കുന്നത്. മുടിക്ക് പറകിൽ ഒരു പലക വെക്കും അത്രേ. അവർണ സമുദായത്തിൽപ്പെട്ട വണ്ണാത്തിയുടെ സംഭാവന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം വർണ്ണവ്യവസ്ഥയൊന്നും ഈ ഉത്സവത്തിന് ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ദേവപ്രീതിക്ക് വണ്ണാന്മാർ തന്നെ കോലം കെട്ടിയാടണമെന്ന വിശ്വാസവും പിന്നീട് ബലമായി. ദൈവത്താരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോട്ടയം രാജാവ് ഇവിടെ പടുവിലക്കാവിൽ പോലെ ഇവിടെയും കോട്ടയം രാജാവിന്റെ സാന്നിധ്യമുണ്ട്. ഊരാളന്മാരും കോയ്മയും പരിവാരങ്ങളും കൂടി പിണറായി പാണ്ഡ്യൻ ചേരിപ്പടിക്കൽ വെച്ച് കായക്കൂൽ നമ്പ്യാരെ, ഇദ്ദേഹം കോട്ടയം രാജാവിന്റെ പ്രതിനിധിയായ കായക്കൂൽ നമ്പ്യാരെ കാണും, സമ്മതമാകണം. ദൈവത്താര സബഹുമാനം സ്വീകരിച്ചു കൊണ്ടുവന്ന് രാജകീയ ചിഹ്നങ്ങളോടുകൂടി ദൈവത്താറിന്റെ പുറപ്പാട് നടക്കും. കോലം കെട്ടുന്ന ചടങ്ങിലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മുഖത്തെഴുത്ത് കഴിഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള തിരുമുടി വയ്ക്കലാണ്. അതിനുവേണ്ടി പേടത്തിന്മേലിരിക്കും, തെക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുക. അല്പം തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ചേരമാൻ കോട്ടയോട് ഉള്ള ഒരു ബന്ധം, കോട്ടയെ ദർശിച്ചുകൊണ്ടാണ് മുടിവെക്കുക. അങ്ങനെ ദൃഢമായ ഭക്തി വിശ്വാസത്തോടുകൂടി ആയിരങ്ങളാണ് ഓരോ വർഷവും അണ്ടല്ലൂർ കാവിലെ ദൈവത്താറെ കാണാൻ പോകുന്നത്. കേവലം ആരാധനക്കപ്പുറത്തേക്ക് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമാണ്. ഒരുപാട് വാണിജ്യം അല്ലേ, ഒരുപാട് തീർത്ഥാടനം, ഒരുപാട് വിനോദസഞ്ചാരം, പിന്നെ കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പം നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അണ്ടല്ലൂരും പരിസരത്തുള്ള എല്ലാ വീടുകളിലും ബന്ധുക്കൾ എത്തിച്ചേരും ഉത്സവത്തിൻ്റെ പേരിൽ. ഇപ്പം ബന്ധുക്കൾ സ്വന്തം വീടുകളിലേക്കെത്താൻ ഒരു ഉത്സവമെങ്കിലും അനിവാര്യമാകുന്നൊരു കാലത്ത് അണ്ടല്ലൂർ കാവിൻ്റെ ഉത്സവം വളരെ പ്രസക്തമാണ്, കാലിക പ്രാധാന്യമുണ്ട്. അപ്പം നാല് ദൈവത്താരുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും ഉണ്ടായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ
1: നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം എന്റെ നന്ദിനി കുട്ടി.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം യേശുദാസ്.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
1: മിഥുൻ ജയരാജ്, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉടലാഴം.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സംഗീത ശ്രീകാന്ത് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശുദ്ധരിൽ ശുദ്ധൻ.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 13 ശ്രീരാമൻ, മെയ് 14 നാളെ ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസും ചിത്രയും ചേർന്ന്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
2: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 13 ശ്രീരാമൻ, മെയ് 14 നാളെ ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം, ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072 7579 4 9497

9 7 1 1 3 0 9 4 9 5 6 1 7 5 0 0 9 4 0 5 8 4 1 2 9 2 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ച.

0: படத்தோழி
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരുനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരുനേരത്തിൽ ഇന്ന് 2010 തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാര്യസ്ഥൻ എന്ന സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: രാവിലെ ഇങ്ങനെ തേരാ പര നടക്കാതെ ഇവന്മാർക്ക് വല്ല പണിക്ക് വിട്ടൂടെ?
3: അയ്യോ
2: വേണ്ട, കട തുറക്കാൻ ടൈം ആച്ചെന്നാ. നേരം വെളുത്തില്ലായിരുന്നു, ഇവരൊക്കെ എന്ത് ചെയ്തേനെ?
3: കൊഞ്ച തലേ വളവിടെ, എന്നല്ലേ കട തുറക്കാൻ പറ്റൂ? എവളോ ടൈം ആച്ചെന്ന് നിങ്ങൾക്ക് തരുമാ? വേലക്കാരൻ കറക്റ്റാ വേല പാക്കണം, ഇല്ലെന്നാ വിട്ടിട്ട് പോയിട് തുറക്കട. கொஞ்சம் தள்ளுங்க, டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட், தெரியுதா? சீக்கிரம் ஓபன் பண்ணடா. சீக்கிரம் உள்ள கேர் கவுண்டர்ல இருந்து டே டே டே பகலம் வைக்காத, மாறி நிக்கு. வெயிட்.
4: அதே 100 ரூபாய்க்கு ரெண்டு ஃபுல்ல.
5: ஓ, இத்தனையும் குப்பிகள் கண்டப்போ இரட்ட பிரசவிச்ச சுகம்.
4: இதுல குறைஞ்ச பிராண்ட் வல்லது
2: மண்ணாயிருந்து கிடைச்சாச்சு.
6: எத்திர அடிச்சாலும் எந்த வயது ஒரு செத்த வர்த்தானம் வரல. கட்டடா பட்டி தண்டி நைஞ்ச மக்களை பதிய வயடா பண்ணி.
1: ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ കഥാ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാര്യസ്ഥൻ. ദിലീപ്, അഖില, ശശിധരൻ, സിദ്ദിഖ്, മധു, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ഹരിശ്രീ അശോകൻ, സലീം കുമാർ, ജി കെ പിള്ള, വന്ദന മേനോൻ, ബീന ആന്റണി, ജഗദീഷ് ശ്രീകുമാർ, ബിജു മേനോൻ, ജനാർദ്ദനൻ, സുരേഷ് കൃഷ്ണ, ഗണേഷ്, ബാബുരാജ്, സാദിഖ്, സന്തോഷ്, കൃഷ്ണപ്രസാദ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
7: കാശിന്റെ കണക്കൂട്ടം തുടങ്ങിട്ട്
2: ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റും ആലോചിക്കുകയായിരുന്നു.
7: അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കണ പൊട്ടാ, നല്ല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ.
2: എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല.
6: നായിന്റെ
2: മോനെ കഴുത, ആളെന്തര നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തെ പോത്തെ എന്ന് വിളിക്കുന്നത്?
8: എന്താ പോത്തുകൾ തമ്മിൽ ശൃംഗാരം?
2: വെറുതെ തൂറി നാശാക്കിയെന്ന്.
8: എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ?
2: ഓ, അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ.
9: താങ്ക്സ്.
2: താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? സൂക്ഷിച്ചോളണം ബാഗിനകത്ത്.
3: കള്ളൻ, കള്ളൻ, കള്ളൻ, എന്റെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട. അവിടെ എന്റെ ജീവനാടാ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ പിടിഞ്ഞടാ.
8: അനങ്ങിപ്പോർത്ത് വീശു കളഞ്ഞ ഞാൻ.
6: വടിവേലുവിനോട് അവന്റെ കളി.
7: നീ ആര്? ജാക്കി ചാന. മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ, നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്?
3: കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ 1st ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ.
8: നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കയ്യിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിന് ഓരോ കച്ചേരികളും ഇവന്മാർ തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായി
2: സെൻട്രൽ ജയിലിൽ വെച്ച് യുവമാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ?
8: മനസ്സിലായില്ല?
2: എല്ലാവരും വടിയും കുത്തി പിടിച്ചു നിൽക്കുന്നു. എന്റെ പേര് നിനക്കറിയോ?
8: എനിക്കറിയില്ല.
2: ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും,
3: പക്ഷെ ഉയര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ.
2: കുട്ട, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്.
8: സന്ദേഹം വേണ്ട, ഞാൻ ഇങ്ങനെ ഇരിക്കും. ടൈം എടുത്ത് പണ്ണുങ്കോ, പണം തൂക്കിട്ട് വാ.

0: കൃഷ്ണപുരം ഗ്രാമത്തിലെ പ്രമുഖമായ രണ്ട് കുടുംബങ്ങളാണ് കിഴക്കേടത്തും പുത്തേഴത്തും. ഈ കുടുംബങ്ങളിലിടയിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ദിലീപാണ് കൃഷ്ണനുണ്ണി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഒന്നല്ല രണ്ട് ടിക്കറ്റ്.
2: നീ എപ്പ കേറി?
1: നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്.
2: അണ്ണ ഒരു നിമിഷം. ദേ നീ എങ്ങോട്ടാ?
1: നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിൽ വളർന്നത്
3: നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ.
1: ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യാ. എനിക്ക് തലചായ്ക്കാൻ ഒരിടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും നീ എന്നെ
3: നന്ദി വേണോടാ. നന്ദി, ഞാൻ ഉണ്ട് നിന്റെ കൂടെ.
2: എടാ ഞാൻ ഒരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല.
1: എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ ഉണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം, ഇപ്പൊ എനിക്ക് കള്ളുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം.
3: എടാ എനിക്കവിടെ ടിക്കറ്റ് അറ. ഞാൻ തരില്ല
2: ഈ സമയത്ത് കണ്ണി ചോരയില്ല എന്റെ പെരുമാറല്ല.
3: നീ എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല.
2: മടമടാന്ന് കുടിക്കാൻ കണ്ടില്ലേ,
4: എനിക്കും കൊതിയാവുന്നു.
2: വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ പാപൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്തനെ.
4: ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ.
2: സത്യം പറ, അതെന്ത് വെള്ളം?
4: എടാ ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ.
5: ഡ്രൈവർ, പാറ്റ് പോടാ. ഞാൻ സൊന്നല്ലേ.

0: എടാ എന്റെ ഈ സാധനത്തിന് എങ്ങനെ പോറുണ്ടാടാ?
1: ഇറങ്ങട. നൂറ് ബാക്കി വെച്ചോളൂ.
2: ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചിട്ടില്ല.
1: ഏതാണോ കിഴക്കടുത്ത് വീട്?
3: കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറ് ഏതാ?
1: എന്തിനാ?
3: എട കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്?
1: എട പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്?
3: ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവരുടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു.
1: ചുമ്മാ എടാ, കണ്ടുപിടിക്കാൻ സൂര്യൻ നേരെ ഭൂമി.
3: എന്താ കളംപറിച്ച് ജയം കളിക്കാ?
1: കിഴക്ക് നോക്കിയ യന്ത്രം.
3: എടാ, കിഴക്കെടുത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ച പോരെ.
1: എന്ന് നീ പോയി ചോദിക്കടാ.
4: എന്നാ ഇവിടെ നിക്ക്. ഇപ്പൊ ശരിയായി
1: ഇത് തന്നെ കിഴക്കെടുത്ത്
4: യുമാർക്കൊക്കെ ഇത് തുറന്നുവിട്ടു. ഏതാ ഈ മാംസപിണ്ടം?
3: ചേട്ടാ, ഈ കിഴക്കടുത്ത്
5: ഇവിടെ വന്നിട്ട് കിഴക്കടുത്ത്
2: എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം?
3: പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദാ.
2: ഓ,
3: അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്.
2: നീ ആരാ?
3: ഞാൻ കിഴക്കടുത്ത് അന്വേഷിച്ചു വന്നതാ.
2: ഓഹോ, ഇങ്ങ് വന്നേ.
3: നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ?
2: ഏത് കരണത്താ കിട്ടിയത്?
3: എന്താ കിഴക്കെടുത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ? അതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ.
1: അതെന്താ
3: ഇവിടെ കിഴക്കെടുത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞ അടിയാടാ?
1: ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തെഴുത്ത്, ഇത് കിഴക്കെടുത്ത്.
3: അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു! ഓടിക്കോടാ.
6: ദിലീപിന്റെ നായികയായി അഖില എന്ന പുതുമുഖ നായികയെ ഈ ചിത്രത്തിലൂടെ

0: മലയാളത്തിന് പരിചയപ്പെടുത്തി. ദിലീപ് കൈകാര്യം ചെയ്ത കൃഷ്ണനുണ്ണി എന്ന കഥാപാത്രത്തിന്റെ സഹായിയായി എത്തുന്ന വടിവേലുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. അദ്ദേഹത്തിന്റെ തകർപ്പൻ കോമഡി രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കൂടാതെ ഹരിശ്രീ അശോകൻ, സലീം കുമാർ എന്നിവരും തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു.
1: അവൻ തന്നെ വിഗ്രഹം അടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ
2: നോക്കാം. ചാക്കി കയറ്റിയവന്മാരല്ലേ, വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്.
1: അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും.
2: തുറക്കാനും പറ്റില്ല. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ.
3: ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചുടനെ തന്ന്. അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു.
4: ചേടാ, ഇത് പഞ്ചലോക വിഗ്രഹമാണ്.
5: ഇവനെന്താ വാതിലടച്ചിട്ടത്? ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേ.
2: രണ്ട് അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്.
5: മോഷ്ടാക്കൾ
2: വരും, അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്.
5: കണ്ടാൽ മാന്യന്മാരാണ് തോന്നുന്നു. കയ്യിലിരിപ്പ് മോഷണം.
6: അയ്യോ, ഞങ്ങൾക്കുള്ള മരല്ല.
2: പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു?
6: അത് പിന്നെ
2: പഞ്ചലോഹം. നിനക്കറിയോ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാവല.
7: രവി, ശബരി വിളിക്കണം. യുവമാരെ കയ്യുടെ പോലീസിൽ ഏൽപ്പിക്കണം.
6: പോലീസാ?
2: വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കെടുക്കട്ടെ.
5: വേണ്ട, ചെറുപ്പക്കാരല്ലേ. ഈ രണ്ട് കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്.
8: നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും.
9: ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും.
7: എങ്കിൽ യുവമാരെ തല നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാകട്ടെ. വിളിച്ചടിച്ച് നിരത്തണ.
6: നീ എന്നെ കാണിക്കുന്ന ആൾക്കാര് കണ്ട് തെറ്റിദ്ധരിക്കുന്ന എഴുതിക്കട. ഈ പടിയുടെ ചാനപ്പെട്ട വെക്കുന്നു. പണിക്ക് വന്ന രണ്ട് നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണി ചവിട്ടി പുറത്താക്കിയത്. കള്ളന്മാരും ആരോപിച്ചത്
5: വടക്കാടല്ല.
6: നീ എന്നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഇവൻ ചെറ്റയാടാ. ഞങ്ങൾ ആരാണെന്ന് ഒറ്റയിടത്തിനും അറിയില്ല. അട്ടക്കട്ടക്കണ്ടേ അറിയും. വാടാ
2: വക്കീൽ സാറേ.
6: കുഞ്ഞിനെ കുത്തണ്ട. എടാ തിരുമാലി, എന്നെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ, ഇനി നീ ആണോ ഇറങ്ങി വാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്.
5: എന്റെ അച്ഛനുണ്ട്, ഏക മുത്തുച്ചാമിയാണെന്ന് തോന്നണ.
1: ചുമ്മാ, ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റ്
5: ആണ്.
6: അതേടാ, ഞാൻ ബാസ്റ്റേഡ് ആണ് പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിള്ളി റാസ്കൽ.
10: വെരി ഗുഡ്, നല്ല ഫോറിട് തെറി.
6: എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ.
5: നീ വെറുത്തിട്ടോട്ടാ
6: കിട്ടി. കിഴക്കേഴത്തെ ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ.
5: എടാ എടാ, എന്റെ ലക്ഷ്യത്തിലെത്താ പുത്തെഴുത്തേക്ക് പുത്തെഴുത്ത്. നീ വാ.
3: ഞാൻ വന്നില്ലല്ലേ. എടാ, ഞാൻ നേരത്തെ വന്ന് ഇടിയുണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല.
11: എന്താ കിഴക്കേടത്തുകാരുമായിട്ട് ഒരു പ്രശ്നം?
6: കിഴക്കേടത്തുകാരെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസ്.
3: അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ.
6: പണി ചോദിച്ചു തന്നപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണം, കണ്ടില്ലേ?
3: അതെ, ഇടഞ്ഞാൻ ഞാൻ കൊല കൊമ്പനാ. കൊല കൊമ്പൻ
10: കിടന്നില്ലെങ്കിലോ?
3: കൊലയില്ലാത്ത കൊമ്പൻ.
10: എന്താ പേര്?
3: ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്?
6: ഉണ്ണി.
3: എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും.
6: ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്.
11: അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ.
5: നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്.
7: ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്ക?
3: രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിടക്കെടുത്തേരെ നോക്കി തെറി പറയട്ടെ.
9: അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ?
7: നിനക്ക് എന്തൊക്കെ ജോലി അറിയാം?
9: ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം.
6: ഞാനിവിടെ ഉള്ളപ്പോ വേറൊരു കാര്യത്തിന്റെ ആവശ്യമില്ല.
5: അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ.
6: തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ?
5: ചുമ്മാ ഇരിയാട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം.
6: വിടേണ്ട സാർ, ഇവനാളൊരു സകല എന്തോടാ വല്ലവൻ.
10: അപ്പൊ നീയോ?
6: ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കാലത്തായിട്ട് വരും.
10: മദ്യ വെക്കോ?
6: കൊള്ള, രണ്ട് ഗ്ലാസ് അച്ചാറും കൂടെ. കൊള്ളും കൊള്ളും. മദ്യ ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല.
7: അച്ചാറും ഗ്ലാസും ചോദിച്ചെന്തിനാ?
6: പരീക്ഷിച്ചതാ, പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം
10: നടക്കുന്നേക്കും. എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യബാധികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. നല്ല രുചി. എന്താ ഇത്?
6: ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം.
10: വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു, ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പടിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും വേണ്ടാത്തത്?
6: ഞാൻ മാധവനല്ല, കുമാരനാ.
10: എന്നാ മാധവനോട് പറയാം.
12: അച്ഛ, സർവ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്, നിയമിച്ചോട്ടെ.
5: അത് സന്തോഷമുള്ള കാര്യമല്ലേ?
6: ഈശ്വരാ, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ
7: നിനക്ക് ഇന്ന് മുതൽ പുറംപണി.
6: പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന്റെ അകത്ത് നിൽക്കണത്? ഞാൻ രാജിവെക്ക.
10: നീ രാജിവെക്കണ്ട.
6: ആ അങ്ങനെ വഴിക്ക് വാ.
10: നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു.
6: മുതലാളി,
10: ഇറങ്ങി പോടാ.
6: ഞാൻ പോകൂല.
7: ഇറങ്ങി പോടാ.
1: കുപ്പി തട്ടിയത്.
6: അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ. ഓർമ്മ വെച്ച 18 വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കൊളം തോട്ടും.
10: ഓടിക്കടാ ഇവിടെ.
6: ഓടിക്കട്ട, ഞാൻ ഓടിക്കോളാം.
10: നീ വാച്ചുമാന്റെ പണി കൂടെ ചെയ്യണം.
5: അയ്യോ, എനിക്ക് വാച്ചില്ല.
10: വാച്ച് ഞാൻ തരാം. ഇത് കെട്ടിക്കൊണ്ട് നടത്തിട്ട് എനിക്കും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ.
5: താങ്ക് യു.
10: ആ പകരം ആ വെള്ളക്കഷായം എനിക്ക് തരുമോ?
6: പിന്നെന്താ,
10: ഇത് കുടിച്ചപ്പോ നല്ല സുഖം. ഓ, ആയുർവേദത്തിന്റെ ഒരു വീര്യമേ. ആട്ടെ, എന്നാ ജോയിൻ ചെയ്യാ?
5: ചെയ്തു കഴിഞ്ഞു.
0: 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. അഫ്സൽ, ബെന്നി ദയാൽ, ഡെൽസി നൈനാൻ, ജോർജ് പീറ്റർ, ജ്യോത്സന രാധാകൃഷ്ണൻ, മധു ബാലകൃഷ്ണൻ, പി വി പ്രീത, സുബിൻ ഇഗ്നേഷ്യസ്, തുളസി യതീന്ദ്രൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് രാജാമണിയാണ്.

0: ഹലോ, കാനിങ്ങ് വന്നേ.
1: എന്തേ
2: എന്തേ അച്ഛേ,
1: ഇതിനെ വിളിച്ചത്?
3: ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം.
1: എന്ത് പറയുന്നു?
3: രസ്യാടി ഒന്ന്.

0: മലയാളം ഇതാരക്കൊണ്ടാവുന്നു വായിപ്പിക്കുക.
1: തേങ്ങ 500, പിണ്ണാക്ക് 800.
2: പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട?
0: അതെ,
2: നീയാണോ?
0: അതെ, ഞാനാണ്.
2: നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്?
0: പിണ്ണാക്ക് തിന്നുന്ന ഞാനല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്.
2: ഇരുന്ന് എനിക്ക് അവിടെ നീട്ടി.
0: അതൊക്കെ ഉണ്ട്, വായിക്കേ.
2: ഇത് വായിക്കേണ്ട കാര്യമില്ല.
0: കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്കേ.
2: എന്നാ പിന്നെ നിനക്ക് വായിച്ചൂടെ?
0: എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ.
2: ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ?
0: അത് പിന്നെ ഒട്ടും അറിയില്ല, വായിക്കേ.
2: പരസ്പരം
0: എടാ, ഇത് വായിച്ചാ മതി, നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം, വായിക്കടാ.
1: പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്.
0: ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ?
1: കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കേ.
3: ഇസ്രാവക്ക് എന്നോട് അത്ര ഇഷ്ടോ?
4: നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഞാൻ കൊറേ തുക ചെലവാക്കി.
3: ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിനാ ചെലവാക്കിയത്?
4: ഒരു രഹസ്യം അറിയാൻ.
3: എന്ത് രഹസ്യം?
4: പുത്തേഴത്തെ കാര്യസ്ഥൻ കൃഷ്ണൻ ഉണ്ണിയെ കുറിച്ചുള്ള രഹസ്യം.
3: ആ രഹസ്യം കേട്ടപ്പോ കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ ഇനി അത് പറഞ്ഞാലോ? വേണ്ട വേണ്ട, ആ രഹസ്യം എന്റെ തലയിൽ തന്നെ ഇരുന്ന് ക്ലാവ് പിടിച്ചോട്ടെ.
4: നിന്റെ കാര്യസ്ഥ പണി തട്ടിയെടുത്ത് നിന്നെ വരും കറി വേപ്പിലയാക്കി പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ച് നിന്റെ പരമ്പരാഗത ഗ്രന്ഥികളെ തകർത്ത ആ തെന്റെ കൂടെ നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ?
3: വേണം, തീർച്ചയായിട്ടും വേണം. ടാക്സി.
5: ഈ വെള്ളക്കഷായത്തിന്റെ കൂട്ട എനിക്കും കൂടെ ഒന്ന് പറഞ്ഞാടാ. അല്പാൽപ്പം കഴിച്ച് കഴിച്ച് ഇതെല്ലാം എനിക്ക് ജീവിക്കാൻ വയ്യന്നായി. ആ മാതാവാണല്ലേ, ഞാൻ കരുതി ആ കിഴക്കേടത്തെ തടിയ
6: മാരായിരിക്കും.
5: അയ്യോ ദൈവമേ, ഞാൻ കിഴക്കേടത്താണോ ഇത്രയും നേരം ഇരുന്നത്?
6: ഇക്കടോടെ ശങ്കരനാരില്ലാത്ത വിളിക്കടോളെ.
5: ദൈവമേ, ഞാൻ പുത്തേഴത്ത് തന്നെയാണല്ലോ വെക്കുന്ന പടിയല്ല, ഉന്നം തെറ്റുകയാണോ മക്കളെ? ഓ,
0: കുടിക്കുന്ന ശീലമുണ്ടോ? വയറ് കണ്ടോണ്ട്
2: നീ ആരോട് പറയാന്നറിയോ?
1: മുത്തശ്ശ കയറി വാ.
7: എന്താ ഇവിടെ?
8: വീട്ടിൽ കയറി വന്ന അതിഥിയോട് കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദ കൈമോശം വന്നോ പുത്തേഴത്തെ കുട്ടികൾക്ക്?
7: വരണം വരണം, കൃഷ്ണമാരി ഇരിക്കണം.
8: ഞാൻ എന്റെ സപ്തതിക്ക് ക്ഷണിക്കാൻ വന്നതാണ്. ശങ്കരനായരൻ കുടുംബവും പങ്കെടുക്കണം.
7: തീർച്ചയായിട്ടും.
8: എടോ മേജറെ, കാലം മാറ്റാത്ത വാശിയും വൈരാഗ്യം ഒന്നും ലോകത്തില്ല എന്ന് സമയം കിട്ടുമ്പോ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തന്നോടാ പറഞ്ഞത്?
0: ഇങ്ങനെ പറഞ്ഞ മേജർക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിക്കുന്ന കാലം വരൂന്ന്.
5: എപ്പോ?
8: എപ്പോഴോ.
4: വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ടു.
3: സോറി, വീട് മാറിപ്പോയതാ. ഇത് മുത്തേഴത്ത് തന്നെയാണല്ലോ.
8: എന്റെ വീട്ടിൽ കയറി വിഗ്രഹം മോഷിച്ച കള്ളൻ
3: ഞാനല്ല.
2: കണ്ടോ, അവൻ അവനല്ലെന്ന്. അതിൽ തന്നെയുണ്ട് കള്ളം.
3: ഞാനാണ്.
2: കണ്ടോ, അവൻ സമ്മതിച്ചു, അവൻ അവനാണെന്ന്.
3: മുലാളി ചാള് മാറി. പുത്തേഴത്തെ മുലാളി ഒരു മീറ്റിംഗ് വന്നേ.
7: എന്തിനാ?
3: മുലാളിക്ക് ഒരു കാര്യം അറിയോ?
7: എനിക്കൊരു കാര്യം അറിയണം. കിഴക്കെടുത്ത് കയറി കട്ട കള്ളൻ ഇനി ഈ മുറ്റത്തും കാല് കുത്തരുത്.
3: പൊടി വേലി
0: പിടിച്ച പുറത്താക്കണം.
7: ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി.
3: അവന് തലക്കകത്ത് കോപ്പമില്ല.

0: എന്താ പാടത്ത് കോലായിട്ട് നിക്കാൻ വേണോ?
1: കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ.
0: സന്തതിയ
1: മറ്റേ പദ്ധതിയില്ല പദ്ധതി.
0: എന്ത്
2: കേടാ 70-ാം വയസ്സിലെ 16 അടിയന്തര
0: ചടങ്ങ്.
2: ആ അങ്ങനെ പറയാം.
1: ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല.
0: അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലായിട്ട് അങ്ങോട്ട് വന്നാ മതി.
1: ഓ,
0: കള്ളമാരെ ശല്യമുള്ള സ്ഥല.
1: ഓക്കെ
0: സിമ്പിൾറാ.
3: അയ്യേ, അയ്യോ, എന്റെ അമ്മോ, ചുമ്മാ നല്ല കാരണവന്മാര് പറയുന്നത് ജെട്ടി ഇട്ടിട്ടേ പാൻറ് ഇടാവൂന്ന്. ഇനി സിമ്പൂരാ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ.
4: ദേവി, അടക്കല്ലേ അടക്കല്ലേ, വിശന്നിട്ട് വയ്യ. 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് തരുമോ എന്തെങ്കിലും? ആയിക്കോട്ടെ. അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം.
5: എന്ത് രഹസ്യം?
4: അത് നീ ആരാണെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം.
5: ഞാൻ പറയാം.
4: ആ, ഇവിടത്തെ കാര്യസ്ഥന്മാരിൽ ഒരുത്തൻ അപ്പുറത്തെ വാരിസാറിന്റെ മകന്റെ മകനാ. വേഷം മാറി വന്ന കോടീശനവൻ മുന്നിൽ ഒരുങ്ങി നിപ്പുണ്ട്.
1: ഇപ്പൊ ഇറങ്ങിപ്പോയ ആ ദുശീല മുതലാളി ഉണ്ടല്ലോ, തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂങ്കിലും ആള് വാരാമാ ചെറ്റയാ.
6: ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു.
0: നിനക്ക് എന്തിന്റെ സുഖടാ?
1: എടാ, ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇമ്പാനിയായിട്ട് നടക്കാം?
0: ഞാൻ എന്തേ തോന്നാ?
1: എടാ പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല നടിക്കുന്നത്?
0: നീ ആരെ സ്നേഹിക്കുന്നു?
1: ഇവിടുത്തെ ദേവിയെ കിഴക്കിടത്തെ ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്കിഷ്ടമാണ്.
0: നീ ദേവിയെ?
1: ഇഷ്ടമാണ്
0: എന്നാര് പറഞ്ഞു?
1: ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്.
0: ഇപ്പൊ അവള് മോളിലുണ്ട്, ചെല്ലേ, ചെന്ന് ചോദിച്ചു നോക്ക്.
1: ദേവി, ഐ ലവ് യു.
5: ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്.
1: എന്താ പറഞ്ഞേ?
5: ഞാൻ അയാളെ മാത്രമേ വിവാഹം
7: കഴിക്കൂ. ആ പൊട്ടൻതിട്ടി പറഞ്ഞ സത്യമാണോ?
8: വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇപ്പൊ വിശ്വാസായില്ലേ?
7: എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ?
1: ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ, എന്റെ ട്രൈ കണ്ട അവള് വീണു.
0: എടാ, അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ?
1: വേറൊരുത്തിയെ ട്രൈ ചെയ്താ പോരെ?
0: നീ ട്രൈ ചെയ്യാൻ മെടുക്കണല്ലടാ.
1: എടാ, എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു, ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ. ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാന്നാ കാക്കാത്ത് കൈ നോക്കി പറഞ്ഞത്. എടാ, പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കയ്യില്ല, കാലില്ല.
0: പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇവിടുത്തെ ആണുങ്ങൾക്കുണ്ട്.
1: നീ ഒന്നും പണയണ്ട. എടാ, ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു. ദാ, ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു.
8: നീ പോ മോനെ ദിനേശ്. ചുമ്മാ എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ്.
9: ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെയെന്തോ കാണിക്കുന്നത്.
10: ഇതൊരു സുവർണ അവസര.
11: ഇവിടെ ഉള്ള എല്ലാവരും ടൗണിൽ പോയേക്കിയ.
10: ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗുകാരന്റെ ടെമ്പോയിൽ കയറി മുങ്ങാം, എന്നിട്ട് ടൗണിൽ ഒരു മുറി എടുക്കാം.
5: അപ്പൊ നമ്മുടെ രജിസ്റ്റർ മാരേജ് എപ്പോഴാ?
1: ധൃതി വെക്കല്ലേ, അതൊക്കെ 3-4 കുട്ടികളായിട്ട് പോരെ. അപ്പ പിന്നെ സാക്ഷി ഒപ്പിടാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടല്ലോ.
8: നമ്മുടെ പിള്ളേർ
4: ഒപ്പിടുവല്ലേ?
1: ശബ്ദം കേട്ടോ,
4: അതെന്റെ ശബ്ദം. ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണല്ലേ.
1: ഒന്ന് പതുക്കെ പറ.
4: ഈ രഹസ്യങ്ങൾ ഒരുപാട് തലയിൽ ചുമന്ന് ചുമന്ന് തലക്ക് വല്ലാത്ത ഗനം.
1: എവിടെ നോക്കട്ടെ? സമയെടുത്ത് കിടന്നോ? കൊന്നാളെ ഞാൻ. ആ, ഇനി ഇപ്പൊ ഏതായാലും ഇവിടെ വച്ചേക്കണ്ട. നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോവാ. നീ ഒരു ചാക്കെടുത്തോണ്ട് വന്നേ.
9: കല്യാണത്തിനിടാൻ പുതിയ ഷർട്ടുമായി. ഇവനെന്താ റബ്ബറും പാല കുടിക്കുന്നത്? വലിയുന്നു
1: ഇതെന്ന് തോന്നിയിരിക്കുന്ന. ഈ ചാക്കെടുത്ത് നീ അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങിയേക്ക്. ആ ചാക്കിന് പകരം ഈ ശവചാക്ക്. ആർക്ക് സംശയം തോന്നില്ല?
4: കല്യാണമായിട്ട് എന്റെ നടുവിന് എന്തെങ്കിലും പറ്റിയ.
1: പെട്ടെന്ന് കയറി. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണ.
4: പുറത്തൂടെ വീണോ? എനിക്ക് വിഷയമല്ല.
0: നീ എന്താ ഈ കുട്ടിയായിട്ട് ഇവിടെ?
9: ഞങ്ങൾ ഒളിച്ചോടി വന്നവരെ. ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം.
12: ഇവളെയാണോ നീ?
13: അതെ, പിരിയാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അടുത്തു പോയി അല്ലേ മേളു?
7: എടാ ഒന്നും കൂടി ആലോചിച്ചിട്ട്.
14: ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് അവളെ കട്ടിയെ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയൊക്കെയാണ്, എന്നെ തടയരുത്.
7: ഇല്ല, ഇനി ഞാനായിട്ട് തടയുന്നില്ല. നിന്റെ കടുങ്കിട്ട് ഇപ്പൊ തന്നെ നടക്കട്ടെ. രജിസ്ട്രാർ 102
13: വരുടാളേ,
7: ഇവ മരണക്കിണറിലേക്ക്.
15: കൃഷ്ണ വിഗ്രഹം വിത്ത് ഫ്ലൂട്ടാ?
16: ഓർഗണാ?
15: ആ തുറക്ക്. ഇതാണ് സാധനം. പെട്ടെന്നൊരു സ്ഥലം. ഓ, എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട
7: ഞാൻ ചിരിക്കാം.
15: ചിരിക്കേ, അഥവാ നിന്നെ പോലീസ് പിടിച്ച
7: ഞാൻ ചേട്ടന്റെ പേരും പറയാം.
15: പറയരുത്.
7: എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം.
17: ഉദയകൃഷ്ണ, സി ബി കെ തോമസ്, കഥാ തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കി തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ നീറ്റ ആൻഡോ നിർമ്മിച്ച് 2010 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പി സുകുമാറാണ്. ചിത്ര സംയോജനം മഹേഷ് നാരായണൻ. കലാസംവിധാനം ഒരുക്കിയിട്ടുള്ളത് സാലു കെ ജോർജാണ്. ആൻ മീഡിയയുടെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ആൻ മെഗാ മീഡിയ റിലീസാണ്. പ്രിയ ശ്രോതാക്കളെ, തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
18: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
17: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
19: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 144 എംഎൽഎമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതേസമയം 22 എംഎൽഎമാർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AINRC നേതാവ് മല്ലാടി കൃഷ്ണറാവു, BJPയിലെ എ നമശിവായം എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തു. പാണക്കാട്ടെ യോഗത്തിൽ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായേക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം നേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ KP ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബക്കിസ്ഥാനിലെ താഷ്കെന്റിൽ നടക്കുന്ന കാസ സെവൻസ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
12: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14 താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-ഉം 17-ഉമാണ് മത്സരം.
19: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര സന്ദർശനങ്ങൾക്കുള്ള ഔദ്യോഗിക വാഹന വ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെയാണ് മാറ്റം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദ ബദലുകൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, എംഎൽഎമാർ തുടങ്ങിയവരും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനിടെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി US പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197 പോയിന്റ് ഉയർന്ന് 74,756-ലും നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 23,461-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ വർദ്ധിച്ച് 123,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവ ഇന്ന് മുതൽ പ്രാബല്യത്തിലായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
18: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
19: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE, നെതർലാൻഡ്

0: ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിലാണ് മത്സരം. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴയെ തുടർന്ന് വൻ നാശനഷ്ടം. എറണാകുളം ജില്ലയിൽ 10 വീടുകൾ തകർന്നു. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം മങ്കടയിൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചു. കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ശാസ്താംകോട്ട മുതുവിലാക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പരസ്യബോർഡ് ഹൈ വോൾട്ടേജ് ലൈനിലേക്ക് വീണ് പുലമണ്ണിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കരുനാഗപ്പള്ളിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. ചിറ്റുമൂല നഴ്സറിമുക്കിൽ മരം വീണ് പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളത്തൂപ്പുഴയിൽ കനത്ത മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ മരക്കൊപ്പൊടിഞ്ഞ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വീണു. പത്തനാപുരം കുന്നിക്കോട് കോട്ടവട്ടത്ത് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മഴയും ശക്തമായ കാറ്റും പലയിടത്തും വ്യാപകമായ കൃഷിനാശത്തിനും ഇടയാക്കിയിട്ടുണ്ട്.
0: മങ്കരയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആകാശവാണി 90 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. ആകാശവാണി 90 വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിച്ചു. കവി PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കൊല്ലം ചാത്തന്നൂരിൽ MDMA കടത്ത് പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന് നേരെ കാറിടിച്ച് കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡാൻസ് അപ്പ് സംഘം സാഹസികമായി പിടികൂടിയ കാരങ്കോട് സ്വദേശി സനോജിൽ നിന്നും 10 MDMA കണ്ടെടുത്തു. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. വനപാലക സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകനും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. 38 വയസ്സായിരുന്നു. BJP നേതാവും ഉത്തർപ്രദേശ് വനിതാ കമ്മീഷൻ ഉപാധ്യക്ഷയുമായ അപർണ ബിഷ്ത് യാദവാണ് ഭാര്യ. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനോപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻകുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം ക്വാറി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും, 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35

ശാസ്ത്രവീഥി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. വിഷ്ണുലോകം എന്ന ചിത്രത്തിന്റെ ശബ്ദലേഖനം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ഷീന സരിത്ത പങ്കെടുക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: നാട്ടുവിശേഷം. താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇടവമാസ സംക്രമ പൂജ ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. പെർലശ്ശേരി കോട്ടം തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ ഇടവമാസ സംക്രമ പൂജ വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. എളയാവൂർ പൊന്മുടിയൻ തറവാട് ദേവസ്ഥാനം വർഷാന്ത പൂജ, നീരുംപാലും നാഗപൂജ എന്നിവ 15 രാവിലെ 10 മണിക്ക് നടക്കും. ഹാപ്പിനെസ് ഫൌണ്ടേഷൻ, APJ അബ്ദുൽ കലാം ലൈബ്രറി എന്നിവ വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ മികച്ച നൃത്തവിദ്യാലയം, മികച്ച നൃത്താധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകുന്നു. ഈ മാസം അവസാനം കണ്ണൂരിൽ നടക്കുന്ന നൃത്ത മത്സരത്തിന്റെ ഭാഗമായാണ് പുരസ്കാരം നൽകുന്നത്. വിശദമായ അപേക്ഷ ഈ മാസം 20 ലഭിക്കണം. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലെ ഓഫീസിലും അപേക്ഷകൾ സ്വീകരിക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂർ എളമ്പാറയിലെ രമണി ബാലനും സംഘവും പാടിയ നാട്ടിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
2: ടോപ്കോ
3: ജ്വല്ലേഴ്സ്. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു, പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇതു സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. 5 മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ AKM അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
4: ரங்கசாமி கடவுளின் பெயரால் உறுதி கூறுதாவது நான் நேர்முகமாகவோ அல்லது மறைமுகமாகவோ ஒருவருக்கோ அல்லது பலருக்கோ இந்திய ஒன்றியத்தின் புதுச்சேரி ஆட்சி பரப்பின் முதலமைச்சர் என்ற முறையில் என் கவனத்திற்கு கொண்டுவரப்படும் அல்லது எனக்கு தெரிய வரும் எந்த செய்தியையும் மேற்கூறிய முதலமைச்சர் என்ற வகையில் என்னுடைய கடமைகளை முறையாக ஆற்றுவதற்கு தேவைப்பட்டாலன்றி தெரிவிக்கவோ அல்லது வெளிப்படுத்தவோ மாட்டேன்.
3: 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹത്തിന്റെ വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
6: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് 8 സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യമന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 ഉയർന്ന് 74,828 നിഫ്റ്റി 99 കൂടി 23,479 വ്യാപാരം തുടരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. UAE US ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീരുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു, പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029709896. നമ്പർ ഒരിക്കൽ കൂടി: 0409029709896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
1: ഹലോ.
2: ഹലോ
1: ഹലോ,
2: നമസ്കാരം.
1: വിജയേട്ടനാണല്ലേ?
2: നമ്മള് കുറച്ചു കാലമായി സംസാരിച്ചിട്ട്.
1: അതെ അതെ അതെ അതെ, നമ്മള് കുറച്ച് നാളെ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്?
2: വിശേഷങ്ങള് എന്താ പറയണ്ടേ, കുറച്ച് ജോലി തിരക്കാണ് ഇപ്പോ.
1: ആണല്ലേ?
2: ആ, അപ്പൊ പിന്നെ ഒരു കല്യാണം, വീട്ടു കൂടുതൽ അങ്ങനെയുള്ള പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് വീട്ടിലിരുന്ന് തയ്ച്ചോണ്ടിരിക്കാണ്.
1: ഓ, അത് ശരി.
2: ഇപ്പൊ സ്കൂൾ തുറക്കുന്ന വരെ അങ്ങനെ അങ്ങ് തിരക്കി തന്നെ പോകും.
1: അതെ, സീസൺ ആണല്ലോ അല്ലേ.
2: മഴയെല്ലാം പെയ്തൊന്ന് തണുത്തിന്, എന്നാലും പകല് കുറച്ച് ചൂടുണ്ട്.
1: അതെ അതെ, മഴ പെയ്തു പറഞ്ഞൊന്നും കാര്യമില്ല അല്ലേ.
2: ഇല്ല ഇല്ല, പകല് നല്ല ചൂടുണ്ട്, രാത്രി ചെറിയ തണുപ്പുണ്ട്.
1: അതെ. അപ്പൊ വിജയേട്ടൻ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ്?
2: പാട്ട് ഒരു പഴയ പാട്ടാണ്, ആഭിജാത്യത്തിലെ ചെമ്പകപ്പൂങ്കാവനത്തിൽ അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്.
1: ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരെ ചൂട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. നല്ലൊരു
2: നല്ലൊരു പാട്ടല്ലേ.
1: അതെ,
2: മനസ്സിലിപ്പോ സൂക്ഷി കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണിതെല്ലാം.
1: അതെ അതെ അതെ. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ്?
2: പാട്ട് നമ്മളെ മലബാർ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
1: ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാണ് നാട്ടിലെ വിശേഷം?
2: നാട്ടില് വിശേഷം പുറത്തൊന്നും അധികമൊന്നും പോക്കില്ല. ചൂട് കാരണം പകലെങ്ങോട്ടും പോകില്ല.
1: അതെ അല്ലേ.
2: വീട്ടിൽ തന്നെ ഉണ്ടാകുക, വൈകുന്നേരം എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോകും. പിന്നെ കുറേശ്ശെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊന്നും പോകുന്നില്ല.
1: അതെ അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ നാടകമൊക്കെ കേട്ടിട്ടില്ലേ?
2: നാടകം രാത്രി കേക്കല് കുറവാ.
1: അതെയാ? കേക്കേണ്ട നാടകം
2: എന്തെങ്കിലും പരിപാടി കേക്കും. പിന്നെ
1: നമ്മുടെ ശ്രോതാക്കളല്ലേ.
2: അതെ അതെ, അത് രാത്രി എന്തെങ്കിലും കാരണവശാല് എനിക്ക് റേഡിയോന്റെ അടുത്തേ ഉണ്ടാവില്ല. പകല് പിന്നെ രാവിലെ ഓർമ്മയുണ്ടെങ്കിലേ കേക്കൂ, ഓർമ്മിച്ചിട്ട്. അധികവും പാട്ട് തന്നെയാ
1: കേക്കുക. നാടകം ഒന്ന് കേക്കണം കേട്ടോ.
2: നാടകം ഇന്നലെയും മിനിഞ്ഞാ മിനിഞ്ഞാൻ ആകാശവാണി നാടകം കേട്ടു
1: കൊറേ
2: കാലായി.
1: അപ്പൊ
2: അത് വലിയ ഇഷ്ടാണ്.
1: ഓക്കെ, അപ്പൊ
2: കുറച്ച് ദിവസം കൂടി.
1: ഏതായാലും നമുക്ക് എന്തായാലും പാട്ട് നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം
2: അല്ലേ.
1: വിളിച്ചാൽ വളരെ സന്തോഷം ചേട്ടാ. പാട്ട് കേട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആ, എന്തൊക്കെയാണ് ശോഭേച്ചി വിശേഷങ്ങള്? അത് ശരി. ആ ഓ, അതെല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ശോഭേച്ചി ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: എന്നും ഒരു പൗർണമിയെ പൊൻകണിയായി കണ്ടുണരാൻ എന്നൊരു പാട്ടില്ലേ,
0: മഹാനഗരം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രമായ പാട്ട് അല്ലേ? നല്ല പാട്ടാണ്. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ്?
1: എല്ലാവർക്കും മടി, ചന്ദ്രേച്ചിക്കും പിന്നെ നമ്മളൊന്നിച്ചില്ലാണ്ട് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും മടി.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
1: വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ അടുത്തൊരു മരണമുണ്ട്, ചെന്നൈയിലാണ് ബോഡിയൊന്നും കൊണ്ടുവന്നില്ല.
0: ഓ ശരി, അപ്പൊ അവിടത്തേക്ക് പോകേണ്ടി വരും അല്ലേ? എന്തായാലും ആ ഒരു ദുഃഖത്തില് നിങ്ങളും പങ്കുചേരുന്നുണ്ടല്ലേ. നമുക്ക് ഏതായാലും പാട്ട് കേൾപ്പിക്കാം. നമ്മുടെ ശ്രോതാക്കള് പാട്ടിന് വേണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 14-ന് ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സത്യത്യ സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ
3: ഇഷ്ടഗാനമായിട്ട് അടുത്ത ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?

0: മനസ്സിലായില്ല, ക്ലിയർ ആയിട്ടില്ല, കട്ടായി പോയി. ആ ചന്ദ്രിയച്ചി ഇന്ന് തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്നാണോ വിളിക്കുന്നേ? തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇന്ന് കൊറേ ആളുണ്ടോ? ഇന്ന് കൊറേ ആൾക്കാരുണ്ടോ കൂടെ? ക്ലിയർ ആവുന്നില്ല. ഓ, വീട്ടിന്നാ വിളിക്കുന്നേ. ഓക്കെ, അപ്പൊ ഇന്ന് ഇറങ്ങിയിട്ടില്ല, ജോലിക്ക് ഇറങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ? അവർക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാ? വധൂവരന്മാരേ അല്ലേ, ജ്വാല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സുശീല ചേച്ചി പാടിയ പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്. ഓക്കേ, അപ്പോ കല്യാണത്തിന് പോയി വന്നോ? അവിടെ അതെ അല്ലേ, വൈകിട്ടാണോ അവിടെ റിസപ്ഷൻ?
1: ഗംഭീര
0: പരിപാടിയാണല്ലോ, അപ്പൊ നമ്മളെ ക്ഷണിക്കുന്നില്ല, പരിപാടിയാണേ. എന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ പാട്ട് നമുക്ക് നമ്മുടെ അല്ലേ യുവമിഥുനങ്ങൾ അല്ലേ അവർക്ക് വിളിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇതാ പാട്ട് കേട്ടോളൂ ചേച്ചി. ഓക്കെ, താങ്ക് യു.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495615700 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? എത്ര നാളായി നമ്മൾ സംസാരിച്ചിട്ട്. ഇവിടെ ഷോപ്പിലാണോ ഉള്ളത്? അത് ശരി. ഓക്കെ, എന്നാ നമുക്ക്
2: പാട്ടിന്റെ
1: നമുക്ക് പാട്ട് കൊടുക്കാം.
2: ആയിക്കോട്ടെ,
1: നല്ലൊരു പാട്ട് ഇതാ കേട്ടോ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: May 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ വൈജു,
0: സുനിതേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളെ
1: വിളിക്കലേയില്ലേ, അഞ്ചാറ് മാസമായി. എന്താ വിളിക്കാതെ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കണ്ടേ?
0: തീർച്ചയായിട്ടും.
1: നമ്മളെല്ലാം പണ്ടേ ഉള്ളൊരു
0: ശ്രോതാവല്ലേ? തീർച്ചയായിട്ടും. പിന്നെ
1: പിന്നെ സന്ദേശഗാനെല്ലാം ആയിരിക്കും, അതുകൊണ്ട് പിന്നെ വിളിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കാൻ ചൊല്ലി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നു.
0: നല്ല കാര്യം ചേച്ചി. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്?
1: വീട്ടില് സുഖം,
0: സുഖാണ്. മഴയൊക്കെ നന്നായിട്ട് കിട്ടിയല്ലേ?
1: ആ, മഴയെല്ലാം നന്നായി കിട്ടി, ചൂടെല്ലാം കുറഞ്ഞു. നമുക്ക് പൊതുവെ ചൂട് കുറവാണ്.
0: മരങ്ങളൊക്കെ ഉള്ളത് കാരണം,
1: മരങ്ങളും ചെടികളെല്ലാം ആയിട്ട് വീട് നല്ലൊരു.
0: അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ട്? ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: സുഖല്ലേ?
0: ഓ സുഖാണ് സുഖാണ്, എല്ലാവർക്കും സുഖമാണ്. എല്ലാരും ഓരോരോ വർക്ക്.
1: ഇന്ന് നമ്മള് മധുരവാണി ഗ്രൂപ്പിലെ ബാബുവിന്റെ വെഡിങ് ആനിവേഴ്സറി, അപ്പൊ ഒരു ഗാനത്തിന് വേണ്ടി ഒന്ന് വിളിച്ചു വെച്ചപ്പോ വേണ്ടി.
0: നമ്മുടെ ആണിക്കേരിയോ?
1: ആണിക്കേരി, ബാബു ആണിക്കേരി. പ്രിയതമ സന്ധ്യ,
0: പ്രിയതമ സന്ധ്യ അല്ലേ?
1: അവർക്ക് വേണ്ടി പ്രണയിക്കുകയാണോ എന്ന ഗാനമില്ലേ, ആ ഗാനം വെച്ചത്.
0: മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് സുജാത ചേച്ചി പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് അല്ലേ? പ്രണയിക്കുകയായിരുന്നു ഓരോരോ ജന്മങ്ങളിൽ. നല്ല പാട്ടാണ്. ഇപ്പൊ ഈ ഒരു പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. എന്തായാലും രണ്ടുപേർക്കും നല്ല ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ അല്ലേ?
1: ഉണ്ടാവട്ടെ.
0: നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.
1: നമ്മുടെ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു വൈദ്യുവിനെ.
0: അതെ അതെ, തീർച്ചയായിട്ടും വരാം. ആ വരാം വരാം, എന്തായാലും വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കാൻ തോന്നല്ലേ? ഓക്കെ, താങ്ക് യു.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം, ഞാൻ സഞ്ജീവ് അത്താനിശ്ശേരി.
2: സഞ്ജീവ് അക്കാനിശ്ശേരി, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത് അല്ലേ? അതെ അതെ, നമ്മുടെ സന്ദേശത്തിലൊക്കെ കാണാം, അതായത് നമ്മൾ പ്രതികരണത്തിലൊക്കെ എഴുതാറുണ്ടെന്ന് തോന്നുന്നു.
3: പ്രതികരണത്തിൽ ഞാൻ എഴുതാറുണ്ട്, നേരത്തെ ഒരു 2 വർഷം മുമ്പേ ആണ് ഞാൻ വിളിച്ചത് എടുക്കാം.
2: അതെ അല്ലേ, ഓക്കെ. എവിടെയാണ് സ്ഥലം വരുന്നത്?
3: ഇത് പാനൂർ ചെണ്ടയാട്.
2: ചെണ്ടയാട്, ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് വൈഫ്, ഞാനും മക്കള് രണ്ടാളും പുറത്താണ്. മൂത്ത മാള് ദുബായിലുള്ളത്, അവളിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട് ഹസ്ബൻഡിന്റെ കൂടെ. പിന്നെ ഇളയ മോള് മംഗളാപുരത്ത് പഠിക്കുകയാണ്, കൃഷ്ണപ്രിയ. മൂത്ത ആള് വിഷ്ണുപ്രിയ.
2: അപ്പോ പിന്നെ നാട്ടില് വേറെ എന്തൊക്കെയാണ് വിശേഷം?
3: നാട്ടില് നല്ല ചൂടായിരുന്നു, ഇപ്പൊ 2 ദിവസമായി ചെറിയ മഴയൊക്കെ കിട്ടിയോണ്ട് തണുപ്പൊക്കെ വന്നിട്ടുണ്ട്.
2: എങ്ങനെ നമ്മുടെ റേഡിയോ പരിപാടികളൊക്കെ കേട്ടിട്ട് എന്താണ് അഭിപ്രായം?
3: എപ്പോഴും കേൾക്കാറുണ്ട്, റേഡിയോ മലബാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിലുള്ള പരിപാടികളൊക്കെ.
2: താങ്ക് യു.
3: നാടകമൊക്കെ കേൾക്കാറുണ്ട്, പ്രതികരണത്തിൽ എഴുതാറുണ്ട്.
2: അപ്പോ നമുക്കൊരു ദിവസം ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ?
3: ഒരു ദിവസം വരും, ഞാൻ ചെറിയൊരു അസുഖം കാരണമാണ് വരാൻ തയ്പോയത്. മുമ്പന്നെ രാമകൃഷ്ണ സാറ് പറഞ്ഞിരുന്നു ചെല്ലാൻ
2: വേണ്ടിട്ട്.
3: ഞാനും വൈഫും വരും, വൈഫിന്റെ പേര് റീന എന്നാണ്.
2: റീന, ഓക്കെ.
3: അവള് വീട്ടിൽ ഇരുന്ന ടൈലറാണ്, അതുകൊണ്ട്
2: പോയിട്ടുണ്ട്.
3: ഞാനിപ്പോ വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്നോണ്ട് വീട്ടിലുണ്ട്.
2: വീട്ടിലുണ്ട്, ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഭക്ഷണം കഴിച്ചു, ഞാൻ നേരത്തെ ട്രൈ ചെയ്യുന്നു, കിട്ടാതിരുന്നപ്പോ പോയി ഭക്ഷണം കഴിച്ചു.
2: അത് ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് ഇന്ന് ചേട്ടനായി?
3: ഞാന് വൈശാലിയിലെ ഇന്ദ്രനീലിമയോലെന്നുള്ളൊരു പാട്ടില്ലേ, ചിത്രപാടും.
2: ഇന്ദ്രനീലിമയോലും.
3: അതെ അതെ.
2: ഈ മിഴിപ്പൊയ്കകളിൽ അല്ലേ? അയ്യോ, നമ്മുടെ കോളർ നഷ്ടപ്പെട്ടു പോയി. എന്തായാലും പാട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വൈശാലി എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം കേൾപ്പിക്കാം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഇത് വളവനയിൽ നിന്ന് ഉഷേച്ചിയാണ് വിളിക്കുന്നത്.
2: ഉഷേച്ചി, എന്തൊക്കെയാണ് വിശേഷം?
3: സുഖമായിട്ടിരിക്കുന്നു.
2: സുഖല്ലേ? ഇന്ന് ഏത് പാട്ടായിട്ടാണ് ഉഷേച്ചി വന്നിരിക്കുന്നത്?
3: പാട്ട് ഇന്ന് നമ്മുടെ മധുരവാണിയിലുള്ള ബാബു ആണിക്കരിയുടെയും സന്ധ്യ, രണ്ടു പേർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ടു. പിന്നെ എന്റെ സ്കൂൾ ഫ്രണ്ട് മിനിക്കും രവിയേട്ടനും കൂടി ഇന്ന് വിവാഹാർഷികം ആഘോഷിക്കുകയാണേ, അവർക്കും കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് ഹൃദയം ദേവാലയം എന്നുള്ള പാട്ടിന്റെ
2: തെരുവുഗീതം അല്ലേ, തെരുവുഗീതം എന്ന ചിത്രത്തിന് വേണ്ടി ദാസേട്ടൻ പാടി മനോഹരമാക്കിയ പാട്ടാണ്. അപ്പൊ എന്തായാലും വിവാഹ വാർഷിക ആഘോഷിക്കുന്ന രണ്ടുപേർക്കും അല്ലെ, രണ്ട് ഫാമിലിക്കും നമുക്ക് നല്ലൊരു ആശംസകൾ അറിയിക്കാം.
3: എല്ലാവർക്കും എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുന്ന മധുരവാണിയിലെയും റേഡിയോ മലബാറിന്റെയും എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട്.
2: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് കേൾപ്പിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് നാട്ടിൽ വിശേഷം?
3: നാട്ടില് കുഴപ്പമില്ല, ഇപ്പൊ ഇടക്കിടക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട്.
2: പുഴയില് വെള്ളമൊക്കെ നിറഞ്ഞോ?
3: ആ കുറച്ച്, പിന്നെ അധികം ഇല്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ചൂടിനൊരു ശമനമുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ കാര്യം.
2: അതെ അതെ അതെ, ഏതായാലും ആ ചൂടൊക്കെ ഒന്ന് തണുത്ത് അല്ലെ, നല്ലൊരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് അങ്ങ് പോയാലോ.
3: ഓക്കെ, അതാ നല്ലത്, എല്ലാരും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവല്ലേ.
2: അതെ അതെ, താങ്ക് യു ഷേച്ചി. ഓക്കെ
3: ഓക്കെ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ സാറേ, നമസ്കാരം.
2: നമസ്കാരം,
3: ഞാൻ അഭിലാഷ് പാറക്കാടി.
2: ആ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയുണ്ട്. കുറെ നാളായാലും വിളിച്ചിട്ട് എവിടെയാണ്?
3: ഒരു 2-3 മാസത്തിന് മുകളിലായി.
2: അതെ അതെ, വർക്കല ആണോ?
3: അല്ല, ഞാൻ വർക്കല ഉള്ളത്, ചെറിയൊരു ഇടവേള എടുത്തിട്ട് വിളിക്കാം.
2: അത് ശരി. എങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടോ ഇപ്പം? പാട്ടിന്
3: പ്രോഗ്രാം ഇപ്പൊ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെ.
2: ആണ്, എവിടെയാ?
3: ഒരു അമ്പലത്തില് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്.
2: അത് ശരി. അപ്പൊ ഭക്തിയാനായിരിക്കും അവിടെ അല്ലേ?
3: അത് ഭക്തിയാണോ? ഭക്തിയാണോ?
2: ഓക്കെ ഓക്കെ. പിന്നെ സുഖാണല്ലേ? മഴയില്ല, ചെറുതായിട്ട് ആ ഒരു മൂടി പിടിച്ചൊരു കാലാവസ്ഥയാണ്. ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു
3: കാറ്റുണ്ടായിരുന്നു.
2: മഴ വരുമ്പോ നമുക്ക് സന്തോഷമാണ്, എന്നാല് പേടിയാണല്ലേ.
3: അതെ, മഴയിലും കൂടുതൽ ഇപ്പൊ ഇടിയും കാറ്റും വരുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട്.
2: അതെ അതെ,
3: തീർച്ചയായിട്ടും
2: ഭയങ്കര ഡേഞ്ചർ ആണ്. നമ്മളവിടെ കണ്ണൂരിൽ തന്നെയല്ലേ ഒരാള് ഇടിമിന്നൽ ഏറ്റു മരണപ്പെട്ടത്.
3: എന്തായാലും
2: ശ്രദ്ധിക്കുക പുറത്തൊക്കെ ഇറങ്ങുമ്പോ. യാത്രയാണല്ലോ, അധികം യാത്ര ചെയ്യുന്ന
3: ആളാണ്.
2: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടായിട്ടാണ്?
3: ഇന്ന് പാട്ട് കഥ തുടരുന്നു മൂവിയിലെ ഹരികരനും ചിത്രയും പാടുന്ന ഒരു ഗാനമാണ്, ആരോ പാടുന്ന ദൂരെ.
2: ഓ, മനോഹരമായ പാട്ടാണ് കേട്ടോ.
3: വയലാർ ശരത്തിന്റെ വരികളാണ്.
2: അതെ അതെ,
3: ഇളയരാജയുടെ ആണ്.
2: ഓക്കേ, അപ്പൊ ഈ പാട്ടാണ് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കേണ്ടത് അല്ലേ?
3: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കും.
2: വേറെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഇല്ല, എല്ലാ ശ്രോതാക്കൾക്കും.
2: ഓക്കേ,
3: മലബാറിന്റെ എല്ലാവിധ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും.
2: ഓക്കേ, തീർച്ചയായിട്ടും നമുക്ക് കേൾപ്പിക്കാം. ഏതായാലും ഒരുപാട് കാലത്തിന് ശേഷം സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
3: ഓ, എനിക്കും സന്തോഷം.
2: ഓക്കേ, അപ്പൊ വീണ്ടും വിളിക്കാം, നമുക്ക് പാട്ടിലേക്ക് പോവാം. നമ്മുടെ സമയം
3: പാട്ടിലേക്ക് പോവാം.
2: ഓക്കേ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മടനൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത്

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

നാടകം ക്വാറി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡാനിഷ്, രാമകൃഷ്ണൻ പഴശ്ശി, സജീവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ദേവസി, സിനി രാമദാസ്, സി ഐ രമേശൻ മുണ്ടോറപ്പൊയിൽ, രാജുമല്ലി, സൂര്യ ഇടവന. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നാടകരചന സുലൈമാൻ കക്കോടി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ക്വാറി.

0: ഈ ഡൈനാമിറ്റ് പുതിയതല്ലേ?
1: ഭയങ്കരനാ, ഹൈലി എക്സ്പ്ലോസീവ്. ഒരു മല തീർക്കാൻ ഇവൻ ഒറ്റയെണ്ണം മതി. ജെർക്കിങ് വളരെ കൂടുതലാ, പഞ്ചായത്ത് മുഴുവൻ വെറുക്കും.
0: വിറക്കട്ടെ, ബോളറും ചില്ലിയും എംസാനും കെട്ടാണ്ടായാൽ ആൾക്കാർക്ക് ഇതിനേക്കാൾ വലിയ വിറയല്ലേ. പിന്നെ സാറേ, പാറ പൊട്ടിക്കാനുള്ള ലൈസൻസ് എക്സ്പയറി ആയിട്ട് 6 മാസമായി. ക്ലിയർ ആക്കണ്ടേ? ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതുകൊണ്ട് മൊത്തത്തിൽ പ്രശ്നമുള്ള സമയം.
1: ഇന്നലെ RDO വിളിച്ചു,
0: പറഞ്ഞു അയാളോട്.
1: അതിനല്ല വിളിച്ചത്, അയാളുടെ മോളെ കല്യാണം വരുന്ന 7 മാസം. 500 പവൻ സ്വർണവും 2 റോൾസ് റോയ്സും
0: കൊടുക്കാലോ. കൈക്കൂലീൻ്റെ ദശാവതാരല്ലേ ആ പണ്ടാരം.
1: കേക്ക്, സ്വർണം 20 പവൻ ഞാൻ കൊടുക്കണം. അത് പറയാനാ വിളിച്ചത്, ലൈസൻസ് ഇല്ലാതെ പാറ പൊട്ടിക്കണേന്.
0: 20 പവൻ സാറിനോട്, ബാക്കി മറ്റു പലരോടും ചോദിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന്. ഈ വമ്പന്മാരുടെ മക്കളെ കല്യാണത്തിന് സ്ത്രീധനായി കൊടുക്കുന്ന പൊന്നുണ്ടല്ലോ, അധികവും ബ്ലാക്ക് മണിയാ, കൈക്കൂലി.
1: ഈ ഡൈനാമിറ്റ് കണ്ട, ഇതിറ്റാലൊന്നെടുത്ത് അവൻ്റെ തലമണ്ടൊക്കെ വെച്ച് പൊട്ടിക്കാനാ തോന്നിയത്. എന്തൊരു മനുഷ്യനാന്ന്.
0: അവരുടെ ചീച്ചലാ നമ്മുടെ വളം, പിണക്കാൻ പറ്റുമോ?
1: എന്നാ കോറിയിൽ ഇന്ന് 2 എണ്ണം പൊട്ടിച്ചാൽ മതി. ദേവസ്വയോട് പറ ഉരുളുപൊട്ടി എൻ്റെ ജഗവൊക്കെ കഴിഞ്ഞ് കോറി ഓപ്പണാകുന്ന ദിവസമല്ലേ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് പോകണം, വൈഫ് ഹോസ്പിറ്റലാ ഡെലിവറിക്ക്, അറിയാലോ. ഈ മേശപ്പുറത്തൊരു പാവ കിടക്കുന്നു, ഇതെവിടുന്ന് കിട്ടി?
0: വഴിയിൽ നിന്ന് കിട്ടിയതാ. ഉരുള് പൊട്ടിയപ്പോ ഏതോ വീട്ടിൽ നിന്ന് ഒലിച്ചു വന്നതാകാനാ വഴി. ഏതോ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതായിരിക്കും.
1: ദേവസ്വി വന്നോ?
0: വന്നു. രാവിലെ തന്നെ നല്ല ഫിറ്റിലാ. 2 എണ്ണം വിടാതെ ഈ ഡൈനാമിറ്റിന് തീ കൊടുക്കാൻ പറ്റൂലെന്നാ പറയുന്നേ. മനസ്സുറപ്പ് കിട്ടൂലെന്ന്. പുതിയ കള്ള് തേറി. എന്നെ കണ്ടപ്പോ രാവിലെ തന്നെ കാച്ചി സെന്റി ഡയലോഗ് കേൾക്കണോ നിങ്ങക്ക്?
2: ഡാ സജീവ, ഭൂമിന്റെ എല്ലാണ്ടറ പാറ ഡാ കന്നാലി. അതിൻ്റെ ഇടയിൽ മാംസവും ചോരയും ഞരമ്പും കണ്ണീരും ഒക്കെ ഉണ്ടറാ. ഭൂമിക്ക് ജീവൻ ഉണ്ടാതണ്ടി മടുത്തു. ഭൂമിയുടെ എല്ല് പൊട്ടിക്കണ പണി മടുത്തുട്ടാ. 10-17 കൊല്ലായില്ലേ ദേവസി പാപം ചെയ്യണ്. മടുത്തു, ശരിക്കും മടുത്തു. ഇനി വയ്യ ദേവസി പോവാണ്. 6 ആഴ്ച പൊട്ടിച്ചു.
0: എങ്ങനെയുണ്ട്?
1: കള്ളു മൂന്തിയ പിന്നെ ദേവസി പരിസ്ഥിതിക്കാരനാ, എന്തും കാച്ചു. അല്ല, ലേബേഴ്സൊക്കെ എത്തുവോ?
0: ഹിന്ദിക്കാർ 3 വന്നു, മറ്റുള്ള 4 നമ്മുടെ നാട്ടു ജാതിയല്ലേ, വന്നിട്ടില്ല. ഉരുൾപൊട്ടി അന്ന് സെൽഫി എടുത്തു പോയതാ. മൂടടക്കം ഒലിച്ചു പോയ കുടിലുകൾ നിന്ന സ്ഥലത്ത് പോയി ഇതാ ഇങ്ങനെ സെൽഫി എടുത്തേച്ച് പോയതാ. ഹോ, ആ കാഴ്ച. 16 വീട്, ഒരു കോളനി മൊത്തം പടപടാന്ന് പാതാളത്തിലേക്ക്. കുന്നിൻ്റെ ഒരു സൈഡ് മിനിറ്റ് കൊണ്ട് ചളിക്കൂന. നമ്മുടെ കോറിയിലെ ടിപ്പറിലിരുന്ന ഞാനാ കാഴ്ച കണ്ടത്. നേരം പുലരുന്നതേയുള്ളൂ, വെളിച്ചാകുമ്പോഴേക്കും ഒരു ലോഡ് ബോളർ എടുക്കാൻ വന്നതാ ഞങ്ങൾ. 16 വീടും 29 മനുഷ്യരും കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക്. അതിൽ 5 മുലകുടി മാറാത്ത പൈതങ്ങളായിരുന്നു സാറേ.
1: സജീവൻ നിർത്ത്, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, നീ പോവാൻ നോക്ക്.
0: എന്നാലും സർക്കാർ ഇത്ര പെട്ടെന്ന് വീണ്ടും പാറ പൊട്ടിക്കാൻ NOC തരുമെന്ന് കരുതിയില്ല. 12 ദിവസമല്ലേ ആയുള്ളൂ അരക്കുന്ന് ഒലിച്ചു പോയിട്ട്.
1: നീ കോറിയിലേക്ക് ചെല്ലടോ, നിന്നെ കണ്ടില്ലെങ്കിലേ ദേവസ്വി വീണ്ടും ഷാപ്പ് കയറും, പിന്നെ ഇന്ന് പണി നടക്കൂല.
0: ആ സാറേ, 28 ബോഡിയെ കിട്ടിയുള്ളൂ, ഒന്നുകൂടി കിട്ടാനുണ്ട്. ആ മിഠായിക്കാരൻ ശരവണൻ്റെ ഭാര്യൻ്റെ, അതിപ്പോ കടലിലെത്തിയിട്ടുണ്ടാവും.
1: നിർത്തടോ, നിന്നോടല്ലേ കോറിയിലേക്ക് പോകാൻ പറഞ്ഞ്. കഥകൾക്കാൻ ഇപ്പം നേരമില്ല, ഹോസ്പിറ്റലെത്തണം. ഡെലിവറിക്ക് ഭാര്യനെ അഡ്മിറ്റ് ആക്കിയതാ.
0: സോറി, ഞാനതങ്ങ് മറന്നു, എന്തൊക്കെയോ ഓർത്തു പോയി. എന്നാ ഞാൻ കോറിയിലോട്ട് പോട്ടെ. ആ സാറിൻ്റെ വൈഫിനോട് സജീവൻ്റെ അഡ്വാൻസ് ഹാപ്പി ഡെലിവറി പറയാൻ മറക്കല്ലേ.
1: നീ ചെല്ലി. കുറച്ച് വെള്ളം കുടിക്കണമല്ലോ, തൊണ്ട വരളന്ന്. ഈ കൂജയിൽ വെള്ളം ഉണ്ടോ? ആവോ.

0: ഇവനി ഡൈനാമിറ്റ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എങ്ങോട്ടാ പോയത്? ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചുകൂടായിരുന്ന. ഈ നീളമുള്ള ഫ്യൂസ് വയറൊക്കെ എന്നെടുത്ത് മാറ്റാൻ നേരത്തെ പറഞ്ഞതാ. ഒരു വസ്തു പറഞ്ഞാൽ കേൾക്കില്ല. ഓ ഭാഗ്യം, സൂട്ട് കേസ് മേശപ്പുറത്ത് തന്നെയുണ്ട്. ഹലോ അമ്മ, ഞാനിത് ഇറങ്ങി. ഞാനോ ക്വാറിയിലെ ഗോഡൗണില്. ഇന്ന് ക്വാറി ഓപ്പണിംഗ് അല്ലേ, കുറച്ച് ഓർഡർ ഉണ്ട്. ഇതാ ഞാൻ എത്തി, 10 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തും. ഏ സിസേറിയനാ? ഇന്നലെ ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നോ, ഇന്ന് തന്നെ വേണമെന്നോ? ഇല്ല, നോർമലായിരിക്കുമെന്നും 2-3 ദിവസത്തിനകം ഉണ്ടാകുമെന്നാ ഇന്നലെ പറഞ്ഞേ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ആ സീനെ സമ്മതിച്ചോ? ആ ആ എന്നാൽ ശരി. ആ അവൾക്കതാ ഇഷ്ടം, പ്രസവവേദന സഹിക്കണ്ടല്ലോ. ഓക്കെ. ഏ കാശൊരു പ്രശ്നമാക്കണ്ടമ്മേ. ജോജു അവിടെ ഇല്ലേ? അവനോട് ബില്ലൊക്കെ നോക്കിക്കൊള്ളാൻ പറ. ഞാൻ ഉടനെ എത്തി. ഇതാ ഇറങ്ങായി, ഇറങ്ങിന്ന്.
1: ഡാനിഷ് സാറല്ലേ?
0: ആരാ, എന്തു വേണം?
1: എന്താ ഇങ്ങനെ നോക്കുന്നത്, പരിചയമില്ലാത്ത പോലെ? ഒന്ന് അല്പം അങ്ങോട്ട് മാറി നിന്നാൽ എനിക്ക് അകത്തേക്ക് വരായിരുന്നു.
0: നിങ്ങൾ എന്തായി കാണിക്കുന്നത്?
1: എന്താ സാറേ ഇങ്ങനെ പകച്ചു നോക്കുന്നത്? മാറി നിൽക്കുന്നേ.
0: എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനുള്ളതാ. നിങ്ങളിങ്ങനെ ഇതിനകത്ത് കയറിയിരുന്ന എനിക്ക് പോകണ്ടതല്ലേ?
1: ധൃതി കൂട്ടാതെ.
0: ആരാ, നിങ്ങൾ ആരാന്ന് പറ. അയ്യോ
1: എന്താ സാറേ ഇത്, നല്ല തണുപ്പുള്ള ഈ രാവിലെ സുന്ദരിയായ ഒരു പെണ്ണ് വന്ന് എന്തിനും തയ്യാറായി മുന്നിൽ നിൽക്കുമ്പോ ഇങ്ങനെയാണോ സാറേ?
0: നിങ്ങൾ ആരാ? ഞാൻ പുറത്തേക്ക് പോവുക, ധൃതിയുണ്ട്. വന്ന കാര്യം പറ.
1: ഞാൻ ഈ കസേരയിലൊന്ന് ഇരുന്നോട്ടെ.
0: ഓ ജോമോൻ അയച്ചതാണല്ലേ. നേരവും കാലം നോക്കാത്ത കഴുത. നീ പോയി നാളെ രാത്രി വാ. ഇപ്പോ അതിനൊന്നും പറ്റിയ സമയമല്ല. ഞാൻ ആകെ ടെൻഷനില്ല.
1: ടെൻഷൻ മാറ്റാ സാറേ, അതിനല്ലേ ഞാൻ വന്നത്.
0: എന്റെ ഭാര്യ ആശുപത്രിയിലാ ഡെലിവറിക്ക്, ഞാൻ അങ്ങോട്ട് പോവാ.
1: അതിനെന്താ, ഭാര്യയല്ലേ പ്രസവിക്കുന്നത്? സാറ് ചെന്നാലേ ഭാര്യ പ്രസവിക്കുന്നു പറഞ്ഞോ? ഇല്ലല്ലോ.
0: നീ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും കണ്ടാ മോശ, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. പോയിക്കോ.
1: ഇത് ആരുടെ കളിപ്പാവാ മേശപ്പുറത്തിരിക്കുന്നത്?
0: നോക്ക്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു മൂഡിലല്ല ഞാൻ. ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത വിളി ഇപ്പൊ വരും, എനിക്ക് പോണം. നോർമൽ പ്രസവല്ല, സിസേറിയനാ.
1: ആയിക്കോട്ടെ, ഭാര്യയുടെ വയറ് കീറി വേദനിപ്പിക്കാതെ പുഷ്പം പോലെ കുഞ്ഞിനിങ്ങോട്ട് എടുത്തു തരും ഡോക്ടർമാര്, ഒരു കുഴപ്പവും വരില്ല. ഹോ, ഈ ശരീരത്തിന് എന്തൊരു ഉറപ്പ്, പാറ പോലെ.
0: മാറി നിൽക്കങ്ങോട്ട്.
1: ഏ കൈ തട്ടാതെ.
0: എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്.
1: ഒച്ചയിടണ്ട ഡാനിഷ് സാറേ, ആരെങ്കിലും കേൾക്കും.
0: എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഇന്ന് അച്ഛനാകാൻ പോകുന്ന ദിവസം, 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. അല്ലെങ്കിൽ ഇതൊക്കെ നിന്നോട് എന്തിനു പറയണം? ശൃംഗരിക്കാൻ കണ്ട സമയം. പുറത്തു പോ, പുറത്തു പോകാൻ. ഹലോ അമ്മേ. അമ്മ ഇതാ ഇതാ എത്താറായി, വഴിയിലൊരു ട്രാഫിക് ജാം. ഏയ് തിയേറ്ററിലേക്ക് കയറ്റിയോ? ബ്ലഡോ വേണമെന്ന് ഡോക്ടർ പറഞ്ഞോ? സാധാരണ വേണ്ടി വരാറില്ലല്ലോ. ബ്ലീഡിങ് ഉണ്ടാവോ? അവൾ എ നെഗറ്റീവ്. ജോജുവിൻ്റെതും അതാ. ശരി അമ്മേ, 5 മിനിറ്റ് കൊണ്ട് ഞാനെത്തി. നീ പോയില്ലേ, നാശം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് മുറി പൂട്ടണം.
1: ഒച്ചയിടണ്ട ഡാനിഷ് സാറേ, ആരെങ്കിലും കേൾക്കും.
0: നിന്നോട് പോകാനല്ലേ പറഞ്ഞ?
1: ഞാൻ അങ്ങനെ പോകില്ല സാറേ. ദാ ഈ ലൈറ്റർ കണ്ടോ, ഇതിങ്ങനെ കത്തിച്ച് ഊതി ഊതി കെടുത്താൻ നല്ല രസാ.
0: നീ എന്തിനുള്ള പുറപ്പാടാ, അങ്ങോട്ട് നോക്ക്.
1: ഓ, ഇത് സാറിന് വെടിപ്പുരയാണല്ലേ, അല്ലേ? ഒരു തീപ്പൊരി പറന്നാൽ എല്ലാം ഭൂം. അപ്പൊ ഒന്നുറപ്പ്, ഞാൻ പോകാതെ സാർ ഇവിടുന്ന് പോകില്ല. പുറത്താക്കാൻ ബലം പ്രയോഗിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരു കയ്യിൽ ഡൈനാമിറ്റ്, ഒരു കയ്യിൽ ലൈറ്റർ. അപ്പോ അവിവേകമൊന്നും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: എന്താ നിന്റെ ഉദ്ദേശം? തുറന്നു പറ. നിനക്ക് എന്താ വേണ്ടത്? ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നത് നീ കണ്ടില്ലേ? വയസ്സായ എന്റെ അമ്മയും വൈഫിന്റെ ബ്രദറും മാത്രമേ അവിടെ ഉള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ദാ തൽക്കാലം ഈ കാശ് വെച്ചോ, പിന്നീട് ഒരു ദിവസം വാ.
1: 2000 രൂപ. സാറിന്റെ ഈ പൈസ എനിക്ക് വേണ്ട. അവിടെ ഇരിക്ക്. ഇത്രയും നേരായിട്ട് എന്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ.
0: നിന്റെ പേരും ജാതകവും ഒന്നും എനിക്ക് അറിയണ്ട. ഇപ്പോ നീ ഒന്ന് ഇറങ്ങി തരുവോ? ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇവിടെ നിന്നുകൂടാ. പോണം.
1: പോയിക്കോളൂ, ഞാൻ തടയില്ല. ആരാണ് ഞാൻ എന്നും എന്തിനാണ് വന്നതെന്നും കേട്ടിട്ട് സാർ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഞാരമ്പൊക്കെ ഒന്ന് അയച്ചു പിടിക്ക് സാറേ, പ്രഷർ കൂട്ടല്ലേ. നേരത്തെ ഏതോ ഒരു കൂട്ടിക്കൊടുപ്പുകാരന്റെ പേര് പറഞ്ഞില്ലേ, അയാള് പറഞ്ഞിട്ട് സുഖിപ്പിക്കാൻ വന്നതല്ല ഞാൻ. സാറിന്റെ ഭാര്യ സുഖമായി പെറു. ഞാനല്ലേ പറയുന്നത്, ഒന്ന് പെറ്റവളാ ഞാനും. 8 മാസമായിട്ടില്ലോ എന്റെ കുഞ്ഞിന്.
0: എന്താ നിന്റെ പേര്?
1: രാജമല്ലി. മിഠായിക്കാരൻ ശരവണന്റെ ഭാര്യ രാജമല്ലി. ഞെട്ടണ്ട സാറേ, അത് തന്നെ എന്റെ പേര്. പോലീസും പട്ടാളും എന്റെ ബോഡി തെരഞ്ഞു നടക്ക, അറിയാലോ.
0: രക്ഷപ്പെട്ടു അല്ലേ? എനിക്ക് സമാധാനായി. വിവരം ഇപ്പൊ തന്നെ ജില്ലാ കളക്ടറെ അറിയിക്കട്ടെ. തെരച്ചിൽ നിർത്താലോ?
1: അത് വേണ്ട സാറേ. ഇക്കാര്യം നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാ മതി.
0: അതെന്താ എല്ലാരും അറിയണ്ടേ? മലപൊട്ടി ഒലിച്ച ആളുകൾ മരിച്ചത് എന്റെ ക്വാറി കാരണമാണെന്ന നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. ഒരാളെങ്കിലും ജീവനോടെ കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് അതെനിക്ക് കിട്ടണം. പറ, എങ്ങനെയാ രക്ഷപ്പെട്ടത്? എവിടെ ആയിരുന്നു ഇതുവരെ?
1: ഇപ്പൊ ഞാനത് പറയൂല, രഹസ്യ. ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞൂടാ.
0: അതെന്താ അങ്ങനെ?
1: അതങ്ങനെയാ.
0: എന്നാ നിർബന്ധിക്കുന്നില്ല, ഫോൺ ചെയ്താ. സൗകര്യം പോലെ വേണ്ടത് ചെയ്യാം. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം. സിസേറിയം കഴിഞ്ഞു കാണും, ഞാനൊരു അച്ഛനായിട്ടുണ്ടാകും. കുഞ്ഞിന്റെ മുഖം എത്രയും വേഗം എനിക്ക് കാണണം.
1: ഹോ, എന്തൊരു തിടുക്കം! പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാനുള്ള തിടുക്കം.
0: അതെ, കൊതികൊണ്ടാ. 10 വർഷത്തെ കാത്തിരിപ്പ്. ജനിച്ച ഉടനെ ആദ്യത്തെ ഉമ്മ എനിക്ക് കൊടുക്കണം, പിന്നെ മതി ബാക്കിയുള്ളവരൊക്കെ.
1: 10 മാസം പള്ളയെ ചുമന്ന് നൊന്തുപെറ്റ പൈതലിന് ഉമ്മ കൊടുത്ത് പൂതി തീരുന്നതിനു മുന്നേ അതുപോയി. മരിച്ചപ്പോ അവസാനത്തെ ഉമ്മ കൊടുക്കാനും പറ്റിയില്ല. അത്ര ഭാഗ്യം കേട്ട അമ്മയ ഈ നിക്കണം ഞാൻ.
0: നിന്റെ കുഞ്ഞ്
1: കുത്തി ഒലിച്ച മല കൊണ്ടുപോയി.
0: പ്രകൃതി ദുരന്തങ്ങൾ, അതാർക്കും തടുക്കാനാവില്ല. വെറുതെ വ്യസനിക്കല്ലാതെ ഭർത്താവും കുഞ്ഞും പോയെങ്കിലും നീ രക്ഷപ്പെട്ടല്ലോ. നിനക്ക് നല്ലൊരു ജീവിതം വേണം. അതിനെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന്റെ പേരിൽ ഞാനത് ഓഫർ ചെയ്യുന്നു. പറഞ്ഞോളൂ, പണം, വീട്, ജോലി, അത് തീരുമാനിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പറ, എന്താ വേണ്ടത്?
1: ഈ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട.
0: എന്നാ നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. ഇപ്പൊ ഞാൻ പോട്ടെ. നീ ഇറങ്ങ്, ഞാൻ മുറി പൂട്ടട്ടെ.
1: പോകാൻ വരട്ടെ, എനിക്ക് വേണ്ടതൊന്നുണ്ട്.
0: എന്താ? വേഗം പറ, എന്താ വേണ്ടത്?
1: കൊടും മഴയില് മല കുത്തി ഒലിച്ചപ്പോ അതില് ശ്വാസം മുട്ടി മരിച്ചത് 5 പൈതങ്ങളാ. ചെളിയിലും മണ്ണിലും പൂണ്ടുപോയപ്പോ ഐറ്റിങ്ങക്ക് കരയാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ ഓമന പൈതൽ. ഞങ്ങൾ അതിനിട്ട് പേരെന്താന്നറിയോ? അരുവി. എന്റെ പൈതലിന്റെ കുഞ്ഞിക്കൈയ്യ് ഇതാ ഈ നെഞ്ചത്തിങ്ങനെ അള്ളിപ്പിടിച്ച് അമ്മിഞ്ഞു കുടിക്കുമ്പോഴാ തെറിച്ചു പോയത്. നിങ്ങളുടെ ക്വാറി അതിനെ കൊന്നത്. അതിന്
0: പകരായിട്ട്
1: നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് വേണം.
0: ഇറങ്ങി പോടി അവിടുന്ന്. ചത്ത് തൊലഞ്ഞെടുത്തുന്ന് ഒന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി. സഹായിക്കാന്ന് വെച്ചപ്പോ തലേ കയറുന്നോ? നിന്റെ കുഞ്ഞിന് പകരായിട്ട് എന്റെ കുഞ്ഞിനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി ആസത്തെ? ഒരത്യാവശ്യത്തിന് ഫോണും കിട്ടുന്നില്ലല്ലോ. ഹലോ, സി ഷാജി അല്ലേ? ഷാജി, ഷാജി, ഇത് ഡാനിഷ്. ഒന്ന് ഇവിടം വരെ ഒന്ന് വരുമോ? വേഗം വേണം, എന്റെ ഗോഡൌണിലേക്ക് ഏതോ ഒരു പെണ്ണും.
1: ഇങ്ങോട്ടൊന്ന് നോക്ക്, എന്റെ ഈ കയ്യിൽ എന്താണെന്നറിയോ?
0: നീ എന്തായി കാണിക്കുന്നത്? അത് ഡൈനാമിറ്റ് ആണ്. നീ
1: ഈ ലൈറ്ററിൽ നിന്ന് ഞാനൊന്ന് തീ കൊളുത്തിയാ അറിയാലോ?
0: ലൈറ്റർ കത്തിക്കരുത്, കത്തിക്കരുത്, അത് പൊട്ടും.
1: ആ ഫോണിങ് ഇതാ,
0: അത് മാറ്റി വെക്ക്. ഫോണ് തരാം, അത് മാറ്റി വെക്ക്.
1: വെറുതെ എന്തിനാ പോലീസുകാരന്റെ ഡ്യൂട്ടി മുടക്കുന്നേ? എന്റെ ശവം തരയലാ രാവിലെ അവരുടെ ഡ്യൂട്ടി.
0: നീ എന്താണ് ഈ കാണിക്കുന്നത്? സിഗരറ്റ് കെടുത്ത്.
1: അപ്പൊ പേടിയുണ്ടല്ലേ? ഞാൻ അടുത്തേക്ക് വരുമ്പോ എന്തിനാ ഇങ്ങനെ പറകോട്ട് മാറുന്നേ?
0: ബുദ്ധിമോശം കാണിക്കല്ലേ, പ്ലീസ് പ്ലീസ്.
1: പൊട്ടിത്തെറിച്ച രണ്ടാളും ഉണ്ടാവില്ലെന്ന് അറിയാം അല്ലേ? പറ, കുഞ്ഞിനെ തരാമെന്ന് പറ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും.
0: ഇല്ല, അത് മാത്രം ചോദിക്കരുത്. 10 കൊല്ലത്തെ എന്റെ കാത്തിരിപ്പ്, എന്റെ സ്വപ്നം.
1: തരില്ല?
0: ഇല്ല.
1: എന്നാൽ ആ കുഞ്ഞ് ജനിക്കും മുമ്പേ നിന്നെ ഇവിടെ ഇട്ട് ഞാൻ കൊല്ലും.
0: നോ നോ, പ്ലീസ് പ്ലീസ്.
2: കാലത്ത് തന്നെ തുടങ്ങിയോ ഈ മുതലാളി? ആള് കൊള്ളാലോ. ദേവസി പോയേക്കാം.
0: ദേവസി ദേവസി പോലേ പോലേ
2: പോയേക്കുവാ സാറേ. ദേവസി സ്വർഗത്തിലെ കാട്ടുമ്പോ ആവണില്ല.
0: ദേവസി ദേവസി, കാര്യങ്ങൾ നീ കരുതും പോലെയല്ല. അവിടെ നിൽക്ക്, പോകരുത്.
2: വേണ്ട മുതലാളി, നുമ്മ പോട്ട്. ദേവസി ഒക്കെ നിർത്തിയിട്ടാ അത് പറയാനാ വന്നത്. കുടിയും നിർത്തി, വെടിയും നിർത്തി. എത്രാന്ന് വെച്ചാ ഭൂമിൻ്റെ അസ്ഥി വെടിമരുന്ന് നിറച്ച് അങ്ങനെ പൊട്ടിക്കുക? വലിയ പാവല്ലേ ചെയ്യണത് ഭൂമിനോട്. കല്ലിൻ്റെ ചീള് തറച്ച് ഈ കണ്ണാ പോയത് ഭൂമിൻ്റെ ശിക്ഷയാ. ഇന്ന് രാവിലെയും പൊട്ടിച്ചു വന്ന്, അതോടെ സ്റ്റോപ്പാക്കിട്ടാ. കർത്താവാണേ അർത്തുങ്കൽ പുണ്യാളച്ചനാണേ നിർത്തിട്ടാ. ദേവസ്യ നിർത്തി മുതലാളി. സോറി പെങ്ങളെ, സോറി ട്ടോ. രണ്ടേ രണ്ട് ഡയലോഗ് പറഞ്ഞ് ഇവൻ അങ്ങോട്ട് പോകും. അതേ മുതലാളി, ഇന്ന് രാവിലെ പാറ പൊട്ടിച്ചപ്പോൾ കേട്ട സൗണ്ടില്ലേ, പാറേൻ്റെല്ല 29 മനുഷ്യരുടെ അലർച്ച ട്ടോ, കരച്ചില്, കുട്ടികളുടെ നിലവിളി. പതിറ്റങ്ങളെ ചാവാൻ കാരണം നമ്മളെ കോറയാണ്ട്ടാ. നെഞ്ച് പുകയാണ്. ദേവസ്യക്ക് കുംഭസരിക്കണം. ആർക്കെങ്കിലും പള്ളിയിൽ 101 എഴുതിരി കത്തിച്ചിട്ട് അതിനാ നാട്ടിൽ പോണ്. കുട്ടികളും പൈതങ്ങളും ഉമ്മക്കുണ്ടല്ലോ. ഏത് പിന്നെ മുതലാളി, രാവിലെ കൊടുത്താച്ച ഡൈനാമിറ്റ് ഒന്ന് ബാക്കിയുണ്ട്. അത് സജീവൻ അങ്ങ് പൊട്ടിക്കും. അവനത് ഏറ്റ് നാ ബൈട്ടാ.
0: നിക്ക് ദേവസി, കുറയിലെ പണി വേണ്ടെങ്കിൽ വേണ്ട, കുറച്ച് നേരം ഇവിടെ നിക്ക്. ഞാനൊരു അപകടത്തില്ല, എന്നെ ഒന്ന് രക്ഷിക്കേ. പോവരുത് പോവരുത് പ്ലീസ്.
1: വെടിമരുന്നിനെ തീ കൊളുത്താൻ പോകുന്നത് ഞാനാ ദേവസേട്ടാ.
2: എന്തുട്ടാ കാട്ടിന്? ആദാങ്ങൾ പൊട്ടൂട്ടാ. പൊട്ടിയാലുണ്ടല്ല, നീയും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല, ഈ മുതലാളിയും ഉണ്ടാവില്ല, ഈ ഗോഡൌണും ഉണ്ടാവില്ല.
1: അറിയാലോ
2: അത് പൊട്ടൂട്ടാ. ആ ലൈറ്റർ അങ്ങ് മാറ്റിപ്പിടി. തമാശ കളിക്കല്ലേ? ഹൈ പെങ്ങളെ, അബദ്ധം കാട്ടല്ലാട്ടാ. മുതലാളി, ഇതെന്തൂട്ടണ്? ഇതെവിടെന്നാ കേറിയേ? രാവിലെ തന്നെ ഈ പെണ്ണ് പശകാനട്ടാ.
1: ദേവസേട്ടനെ, നേരത്തെ പറഞ്ഞ നെഞ്ചുപുകച്ചില് സത്യത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ?
0: മാറ്റണോ?
1: അർത്തുങ്കപ്പള്ളിയില് 101 മെഴുകുതിരികൾ എത്തിക്കണ്ടേ നമുക്ക്?
0: ആ വേണോ,
1: അതിന് ജീവനോടെ ഇവിടുന്ന് പോകണ്ടേ?
2: ഹൈ, അതെന്തൂട്ടണ ഡയലോഗ് അത്?
1: എന്നാ ഞാൻ പറയും പോലെ അങ്ങ് ചെയ്യ്. എതിർക്കാൻ നിൽക്കണ്ട, ചുട്ടുകളയും ഞാൻ. ചിലത് തീരുമാനിച്ച് തന്നെയാ വന്നത്.
0: ഇതെന്തൂട്ടണ പറയണേ? പെട്ടല്ലോ പുണ്യാളച്ച. കർത്താവേ കത്തോളണേ.
1: നിലത്തിരിക്ക്, മുതലാളിയോടാ പറഞ്ഞത് ഇരിക്കാൻ.
0: മുതലാളി അനുസരിച്ചോ? ഇരിക്ക്.
1: അങ്ങനെയല്ല, രണ്ട് കാൽമുട്ടും മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിണച്ച്.
2: കാല് രണ്ടും മടക്കിക്കോ, പിണച്ച് വെച്ചോളൂ. പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്തോ.
1: ആ അങ്ങനെ ഇരിക്കണം. കൈ രണ്ടും പിറകോട്ട് കൂട്ടിപ്പിടിക്ക്.
2: കൈ രണ്ട് പിറകോട്ട് കെട്ട്. പിറകോട്ട് അങ്ങനെ കെട്ട്. അങ്ങനെ
1: അങ്ങനെ ദേവസേട്ടാ,
3: എന്റെ ഈ ഷാൾ എടുക്ക്, ഈ കഴുത്തിലെ ഷാൾ എടുക്കാൻ.
2: ഷാൾ എടുക്കാനാ? ഞാനാ? എന്തുടറപ്പാണ്.
3: എന്താ, എന്റെ ഈ കഴുത്തിലെ ഷാൾ എടുക്കുമ്പോ മുറുക്കി കൊല്ലാൻ തോന്നിയോ? എന്തേ അങ്ങനെ തോന്നാഞ്ഞേ? നിൽക്ക്, അർത്തുങ്കൽ പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന ഒരു പണി ചെയ്യാനുണ്ട്.
2: അതെന്തോടൊരു പണി?
3: ഈ ഷാൾ കൊണ്ട് മുതലാളിന്റെ കയ്യൊന്ന് കെട്ട്. കെട്ടുമ്പോ ഉരുള് പൊട്ടി മരിച്ച 29 മനുഷ്യരുടെ നിലവിളി
2: മനസ്സിലുണ്ടാവണം. കൈ രണ്ടും ഞാൻ തന്നെ കെട്ടാം. പതിനേഴ് കൊല്ലം നിനക്ക് കൂലി തന്ന കയ്യായത്.
4: 17 കൊല്ലം മുതലാളിക്ക് ലാഭം ഉണ്ടാക്കാൻ ഭൂമിന്റെ നട്ടെല്ല് പൊട്ടിച്ച കയ്യോണ്ടാ കെട്ടണത്.
2: അടങ്ങി നിക്ക് മുതലാളി.
3: ഇനി ദേവസേട്ടൻ പോ. പോണേനു മുമ്പ് ഒരു കാര്യം കൂടി.
2: എന്താണ്?
3: ഇതിന് തീ കൊളുത്തിയ പൊട്ടാൻ എത്ര സമയം വേണം?
2: ഒരു 20 സെക്കൻഡ് അവിടെ തീരും.
3: ശരി, പോയിക്കോളൂ. ഒരു മെഴുകുതിരി മുതലാളിക്കും വേണ്ടി കത്തിച്ചേക്ക്.
2: എന്താ ചെയ്തോ, പൊട്ടിക്കോ, എന്താ ചെയ്? ഞാൻ പോണു.
3: വേണോ? ദാഹം കാണും. ദാ കുടിച്ചോ, കുടിക്ക്. അവസാനത്തെ വെള്ളം കുടിയാ. നല്ലോണം കുടിച്ചോ. എന്നിട്ട് ഈ നീട്ടിപ്പിടിച്ച ഡൈനാമിറ്റിലേക്കൊന്ന് നോക്ക്. ഇതൊന്ന് പൊട്ടാൻ എന്റെ ഈ കയ്യിലെ തീയൊന്ന് അടുപ്പിച്ചാ മതി. ഞാനൊരൊറ്റ ചാൻസ് കൂടി തരാം. കുഞ്ഞിനെ എനിക്ക് തരുവോ? തരാന്ന് പറഞ്ഞ ഞാനും നിങ്ങളും ഇനിയും ജീവിക്കും. തരാന്ന് പറഞ്ഞ് പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. കുഞ്ഞിനെ തരുന്നത് വരെ ഇതും ഞാനും സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും.
0: നേരത്തെ നേർന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് ചികിത്സ നടത്തി ഉണ്ടായതാ. അങ്ങനത്തെ ഒരു കുഞ്ഞിനെ കൈവിടാൻ ലോകത്തൊരച്ഛന് കഴിയില്ല.
3: ആറ്റുനോറ്റുണ്ടാവണതാ എല്ലാ കുഞ്ഞുങ്ങളും. നിങ്ങളുടെ ക്വാറി വന്ന പൈതങ്ങളും അങ്ങനെ തന്നെയാ.
0: അതുപോലല്ല ഇത്.
3: അല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചളിയിൽ പൂണ്ട് ചാകേണ്ടവർ. നിങ്ങളുടേത് ഊമനെ തിങ്കൾ കിടാവോ, നല്ല കോമള താമര പൂവോ. ഇനിയൊരു സത്യം കേട്ടോ, ഇതിനാ ഞാൻ കാത്തു നിന്നത്. ഈ നിമിഷത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനോടുള്ള ഇഷ്ടത്തിന്റെ ആഴമളക്കാൻ, അതിനാ ഞാൻ കുഞ്ഞിനെ ചോദിച്ചത്. എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെയൊന്നും വേണ്ട. സ്വന്തം കുഞ്ഞിന് പകരം ഒരമ്മയ്ക്ക് വേറെ ഏത് കുഞ്ഞാണുള്ളത്?
0: ഞാനൊന്ന് സംസാരിക്കട്ടെ. സിയുടെ സിസേറിയൻ കഴിഞ്ഞു കാണും. ഞാനൊരു അച്ഛനായിട്ടുണ്ടാവും. പ്ലീസ് പ്ലീസ് അതൊന്ന് എടുത്തതാ, അതൊന്ന് എടുത്തതാ, അതൊന്ന് താ, ഒന്ന് താ.
3: പ്രസവം കഴിഞ്ഞു, പെൺകുഞ്ഞ്.
0: ഇങ്ങനെ തലക്ക് ചുറ്റും കറക്കിയത് കൊണ്ട് എന്താ, എന്ത് കാര്യം? ഒന്ന് താ, ഞാനൊന്ന് സംസാരിക്കട്ടെ.
3: ഇനി എനിക്കെന്റെ കൃത്യം നിർവഹിക്കണം.
2: എന്ത് കൃത്യം?
3: പ്രതികാരം. നിന്റെ കോറി ജീവനെടുത്ത 29 മനുഷ്യരുടെ പ്രതികാരം. ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞു മരിച്ച പൈതങ്ങളുടെ പക. ഞാനിതാ ഈ ഡൈനാമിറ്റിന് തീ കൊളുത്താൻ പോകുക. ഇതാ ഇങ്ങനെ.
0: കൊല്ലരുത്, കരുണ കാട്ട്, പ്ലീസ്.
3: 20 സെക്കൻഡിനുള്ളിൽ ഇത് പൊട്ടിത്തെറിക്കും. ഇതിന്റെ വയറ് നിന്റെ കഴുത്തിൽ കുരുങ്ങിക്കിടക്കട്ടെ. ദാ ഇങ്ങനെ വരിഞ്ഞു മുറുകട്ടെ. ശ്വാസം കിട്ടാതെ പെടയണം നീ.
0: പ്ലീസ്, നീ ഒരു പെണ്ണല്ലേ, കൊല്ലരുത്.
3: വെറും പെണ്ണല്ല, പേറ്റ് നോവാറാത്ത പെണ്ണ്, കുഞ്ഞിനെ കണ്ട് കൊതി തീരാത്ത പെണ്ണ്, നെഞ്ചിലെ മുലപ്പാലുറവ വറ്റാത്ത പെണ്ണ്. ഈ കൈകൾ നിന്റെ കഴുത്തിന് ഞെരിഞ്ഞമരട്ടെ. ഇല്ല, എനിക്ക് കൊല്ലാൻ കഴിയില്ല. എനിക്കാരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരമ്മയാണ്, ഭൂമിയെ പോലെ. എന്റെ തൊണ്ട വരളുന്നു. എനിക്കും വേണം ഇത്തിരി വെള്ളം. പോയിക്കോ, പോയി കുഞ്ഞിനെ കാണ്, ഉമ്മ കൊടുക്ക്. വേഗം പോയിക്കോ. ദാ ഈ കുഞ്ഞു പാവയെ കയ്യിലെടുത്തോളൂ. വേഗം പോയിക്കോ, പോയിക്കോ, വേഗം പോയിക്കോ. പോയി കുഞ്ഞിനെ കാണ്, കുഞ്ഞിനെ കാണ്.

0: സോറി ഡാനി, നിന്റെ ഫോണ് വന്നപ്പോ തന്നെ പുറപ്പെട്ടതാ. അപ്പോഴാ വിവരം അറിഞ്ഞത്. 12 ദിവസമായി തിരയണ ആ ബോഡി കിട്ടി.
1: ഏത് ബോഡി?
0: ആ പെണ്ണിന്റെ മിഠായിക്കാരൻ ശരവണന്റെ ഭാര്യ. അഴുകി ചീഞ്ഞിരുന്നു, ഒന്നും ബാക്കിയില്ല.
1: നിനക്ക് തെറ്റി, അത് അവളല്ല, വേറെ ആരോ. വേറെ ആരോ?
0: അല്ലെന്ന് തിരിച്ചറിഞ്ഞു. 2 കൈയുടെ മുട്ടുവരെ ഇമിറ്റേഷൻ വെള്ളിവള, ചുവന്ന മൂക്കുത്തി. പിന്നെ ആ പെണ്ണ് പുകവലിക്കുന്നതുകൊണ്ട് പല്ലിലെ കറിയും എല്ലാം ഒക്കെ. ബോഡി ഹോസ്പിറ്റലിലേക്ക് വിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെ നീ പറഞ്ഞ പെണ്ണ്? എന്താ പ്രശ്നം?
1: കാണുന്നില്ല, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു.
0: അത് പിറകിലൂടെ ഓടിക്കാണും.
1: ഇവിടെ ഈ റൂമിന് ഒറ്റ വാതിലേ ഉള്ളൂ. ഇവിടെ ഇവിടെ ഒറ്റ വാതിലേ ഉള്ളൂ. ഇല്ല
0: ഡാനി, നിനക്കെന്താണ് ഒരു വല്ലായ്മ?
1: ഒന്നുമില്ല, നത്തിങ്. ഷാജി, ഷാജി നീ പോയിക്കോ, എനിക്ക് കംപ്ലൈന്റ് ഇല്ല.
0: എന്താ ഡാനി ഇത്? രാവിലെ തന്നെ വിളിച്ചു വരുത്തിയിട്ട്.
1: സോറിടാ, സോറി, സോറിടാ, പോയിക്കോ. ആ ഷാജി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാനിതൊരു അച്ഛനായി. 10 കൊല്ലത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നിതാ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഒരു മോള്, ഞാനൊരു മോളെ അച്ഛനായി. ഞാനൊരു അച്ഛനായി. എനിക്കൊരു മോള് പറന്നു.
0: കൺഗ്രാറ്റ്സ്. ഞാൻ പോവാ. അപ്പൊ ശരി.
1: മോക്ക് ഞാൻ പേരിടാൻ പോകുന്ന എന്താണെന്നറിയോ? അരുവി.
0: അരുവി.
1: എന്റെ മോളെ പേര് അരുവി.

ക്വാറി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡാനിഷ്, രാമകൃഷ്ണൻ പഴശ്ശി, സജീവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ദേവസി, സിനി രാമദാസ്, സി ഐ, രമേശൻ മുണ്ടോറപ്പൊയിൽ, രാജുമല്ലി, സൂര്യ ഇടവന. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നാടകരചന സുലൈമാൻ കക്കൂടി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാറിലിപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: Joker.
1: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492-473-630.
2: ഏറ്റുപറഞ്ഞാൽ തീരൂലേ, ചെമ്പ് കൂട്ടിയ തകിട് മിനുക്കി മിന്നുകൊടുത്തത് പുകിലായോ?
3: നീ എന്നെ നേമം പഠിപ്പിക്കാൻ നിക്കണടാ,
2: എന്നാ താഴ്ത്തി പറ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 13 ശ്രീരാമൻ, മെയ് 14 നാളെ ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറക് വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

0: ഇന്ത്യയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
0: ഇപ്പോൾ സംസാരിക്കുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷബ്ന.
2: ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് പി ഷബ്ന. മട്ടന്നൂർ ഹജ്ജ് ക്യാമ്പിലാണ് ഉള്ളത്. ഹജ്ജ് ക്യാമ്പിന്റെ ചുമതല 3 വർഷമായിട്ട് ഏറ്റെടുത്ത് സംഘാടക സമിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് ഈ ഹജ്ജ് ക്യാമ്പ് കണ്ണൂർ എയർപോർട്ടിൽ നടത്തുന്നത്. കണ്ണൂർ എയർപോർട്ട് അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇവിടെയുള്ള സംഘാടക സമിതി അംഗങ്ങളുടെയും എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ 3 വർഷവും വളരെ ഭംഗിയായിട്ട് നമുക്കിത് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വരുന്ന ഹജ്ജ് ഹൗസാണ്. 10 കോടിയിലധികം വരുന്ന തുക സർക്കാർ ഈ ഹജ്ജ് ഹൗസിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ തറക്കല്ലൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. തറക്കല്ലിട്ടിട്ട് അതിന്റെ പണി ഇപ്പൊ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് ഹജ്ജ് സംസ്ഥാന ചെയർമാനടക്കം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹജ്ജ് സുഹിത സ്മാർട്ട് വാച്ച് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് ഇപ്രാവശ്യം ഇത് ചെയ്തിരിക്കുന്നത്. അതായത് 2026 ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഈ ഹജ്ജാജികൾക്കെല്ലാം തന്നെ ഈ പറയുന്ന ഹജ്ജ് സുവിധ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നടത്തിയിരിക്കുന്നത്. അത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഒരു സ്മാർട്ട് വാച്ച് സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ വഴിയറിയാതെയും മറ്റും ബുദ്ധിമുട്ടുന്ന ഹജ്ജാജിമാർക്ക് സഹായകരമാകുന്ന രീതിയിലേക്ക് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെവിടെയാണോ വഴി തെറ്റിയത് അതടക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയും കൂടിയാണ്. ഇങ്ങനെ ഹജ്ജാജികൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യപ്രദങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അടക്കം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇവിടെ നിന്ന് പോയ ഹജ്ജിമാരെന്ന് പറയുന്നത് 3200 വരുന്ന ഹജ്ജിമാരാണ്. ഈ വർഷം ഇവിടുന്ന് സഞ്ചരിക്കുന്നത് 4528 വരുന്ന ഹജ്ജിമാരാണ് എന്നുള്ള പ്രത്യേകതയും കൂടെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഹജ്ജ് ഈ പറയുന്ന എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിലായിരുന്നു ഇതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തവണ പ്രത്യേകം എയർപോർട്ടിന്റെ സൈഡിൽ തന്നെ ഒരു പ്രത്യേക രൂപീകരിച്ച ടെന്റ് സൗകര്യത്തിലാണ് ഈ ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളോട് തന്നെയാണ്. കാരണം സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലുള്ള ഒട്ടുമിക്ക അംഗങ്ങളും ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ സാധ്യതകളെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.

ഇവിടെ ഇപ്പം ഒരു ദിവസം രണ്ട് ഫ്ലൈറ്റ് എന്ന രീതിയിലാണ് പോകുന്നത്. അതായത് ഏർലി മോർണിംഗിലും പിന്നെ ഇങ്ങോട്ട് ഉച്ച സമയത്തും. അങ്ങനെ വന്ന അജ്ജാജിമാരെയെല്ലാം ഇവിടെ നമ്മുടെ 158 വരുന്ന, അതിലധികം വരുന്ന വളണ്ടിയേഴ്സ് അവരെ സ്വീകരിച്ച് അവരെ നമ്മുടെ ഹജ്ജ് ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം നമ്മുടെ ബ്രീഫിംഗ് ടൈമിലേക്ക് കൊണ്ടുവന്ന് അവരെ മറ്റുള്ള വെരിഫിക്കേഷനൊക്കെ നടത്തുക എന്നുള്ളതാണ് ചെയ്യുക. അത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു 2-3.5 മണിക്കൂർ മുന്നേ ഹജ്ജാജികളെ ഹജ്ജിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതിയിലടക്കം വരുന്ന മാറ്റങ്ങൾ അവരെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇറാം കിട്ടുക എന്നാണ് അതിന് പറയുക. പുരുഷന്മാർ അവരുടെ വേഷത്തിലും സ്ത്രീകൾ അവരുടെ വേഷത്തിലും, അതായത് മുഖവും മുൻകൈയും ഒഴിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ളതെല്ലാം മറച്ചുകൊണ്ടൊക്കെയാണ് ഇവിടുന്ന്, അതൊക്കെ കൊടുത്തിട്ടാണ് ഹജ്ജിൻ്റെ നിയത്തടക്കം വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇവരെ യാത്രയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർ എയർപോർട്ടിലേക്ക് വിട്ട് അവരുടെ ഹജ്ജ് കർമ്മത്തിലേക്ക് കടക്കുന്ന ആദ്യ പടി എന്ന് പറയുന്നത് അതാണ്. തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇവരെ റിസീവ് ചെയ്യും. തിരിച്ചു വരുമ്പോഴും നമ്മുടെ ഇതേപോലെ തന്നെ, പക്ഷെ ഇതുപോലെ നിർത്തില്ല. എയർപോർട്ടിൽ വരുന്ന ആദ്യ അവരെയും അവസാനം വരെ ഈ കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്ന എല്ലാ ഹാജിമാരെയും, പോകുന്നതിന് മുമ്പ് ഹജ്ജാജിമാരാണ്, വരുമ്പോൾ അവർ ഹാജിമാരാണ്, അപ്പോൾ ആ ഹാജിമാരെ റിസീവ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും സംഘാടക സമിതി അംഗങ്ങളും ഒക്കെ ഉണ്ടാവും. വളണ്ടിയേഴ്സും ഒക്കെ അവരെ റിസീവ് ചെയ്യും. ഇതേപോലെ തന്നെ അവരുടെ ലഗേജും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് അവരെ പിന്നെ വരവേറ്റ് സന്തോഷകരമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും, അതും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച മൂന്നര പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.

0: ആർദ്ര ഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 13 ശ്രീരാമൻ, മെയ് 14 നാളെ ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികത്തിൽ IPL വിശേഷങ്ങൾ കേൾക്കാം. 9:00 ചിത്രപരിചയം. വിഷ്ണുലോകം എന്ന ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഇണങ്ങളിൽ ഷീന കുന്നോത്ത് പങ്കെടുക്കുന്നു. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ഉള്ളൂരിന്റെ വിദ്യാപദ്ധതി എന്ന കവിത കേൾക്കാം. ആലാപനം വരദാ സുധീഷ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇതിൽ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും യാത്രക്കാരായ ഹജ്ജുമ്മമാരും സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 7:50 പയ്യാരം പപ്പിനി. 8:00 റേഡിയോ മലബാർ പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 വളയം. ഇതിൽ ശ്രീകുമാർ, മുകുന്ദൻ എന്നിവർ പങ്കെടുക്കുന്നു. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490234630.

0: ണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നൽ അപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിൻ ആണ് ഇന്ന് രാവിലെ അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
2: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നടയടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവനുവില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി
1: ഗ്രാമസമൃദ്ധിയുടെ

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: മറിയെ മറിയെ,
1: എന്നാ
0: നീ ഒരു ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം ഇങ്ങ് എടുക്കുക.
1: എടോ, ഞാൻ അരി ഉപ്പ് ഇട്ടനേ ഉള്ളൂ, അതിൽ നിന്ന് മുക്കിയാ മതിയാ?
0: ആ അതിൽ നിന്ന് മുക്കിയാ മതി, പക്ഷേ എങ്കിലും ഉപ്പ് കുറച്ചിട്ടോ, പ്രഷറാന്നപ്പാ പ്രഷർ.
1: അതെയാ, അടി ഇരിക്കേ, നീ ഞാൻ വരുന്ന.
0: ആ ചാണം മണക്കുന്നല്ലപ്പാ, ഇവിടെ എവിടെയാന്ന് കൊണ്ട് ഇട്ടിനി?
1: എന്നാന്ന്
0: നീ എടി ആമാ ചാണം കൊണ്ട് ഇട്ടിനി, മണത്തിട്ടിടി ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരേത്ത്.
1: ആ അതിന്റെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, ആ ചെടിച്ചട്ടീന്റെ ബാക്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ മണയിരിക്കും.
0: എല്ലാ ഏടുന്ന് എനിക്ക് കിട്ടിന്, ചാണകം ഏടുന്ന് കിട്ടീനി
1: സാവിത്രീന്റെ.
0: ഓളയാ, ഓള നല്ല മണം വരണ്ടിയാന്നല്ലോ. അല്ലടോ, സാവിത്രീന്റെ ചാണ, സാവിത്രീന്റെ പശുവിന്റെ ചാണെന്ന് പറ.
1: ഞാൻ ഉദ്ദേശിച്ചേ സാവിത്രീന്റെ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയല്ലപ്പാ. സാവിത്രീന്റെ എടുക്കുന്നെന്ന് പറയാൻ ചിന്തിച്ചൂടെ, സാവിത്രീന്റെ പശുവിന്റെ ഇരിക്കുന്ന്.
0: ഇതേതാ ഇരി, മട്ടയാ?
1: കുറുവയാ, കുറുവ.
0: കുറുവക്കെന്നാണ് ഒരു ചോന്നാളറ്.
1: അതാണ് ഞാനും നോക്കുന്നേ. ഞാനിത് കൊറേ നേരായി കൈയിട്ട് അടുപ്പത്തിട്ടിന്, പക്ഷെ ഇട്ടത് വേറെ അരിയായിട്ട്. ഇതാണ് ഞാൻ ഇടാൻ വേണ്ടിട്ട് എടുത്തേ. കൈമൽ ഉരക്കുന്നതിനെ പെയിന്റ് പോലത്തെ ഒരു സാധനം ഇതാ കൈമൽ. നീ നോക്കിയിട്ട്, കൈ നോക്കിയിട്ടെ.
0: ഇപ്പൊ എല്ലാം എന്നാ ആടോ പെയിന്റ് അടിച്ച പോലത്തെ അരിയല്ലേ വരുന്നത്?
1: ഞാൻ എത്ര കഴുകല് കൈ എന്നറിയാ.
0: ചൂടുവെള്ളത്തിലിട്ട് നോക്കറേ.
1: ചൂടുവെള്ളത്തിലിട്ടിട്ടും ഞാൻ കൈ, പിന്നെ ഇതാ പെയിന്റ് അളകുന്ന പോലെ കൈമലേക്ക് ഇങ്ങനെ വരുത്താന്ന്. എന്നാന്നൊന്നും തിരിയുന്നില്ലപ്പ. പോക്കാണ്ടിപ്പാൻ കടുപ്പ് തിടാനാവുകയും ചെയ്ത്.
0: ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ അറിയേ?
1: ഇത് മറ്റേ അരിന്റെയാ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ഞാൻ എന്നിട്ട് ഇട്ടിട്ടില്ല.
0: ഓ അങ്ങനെ,
1: അത് റേഷൻ അരിന്റെയാന്ന്. ഇനിയിപ്പോ സമയായില്ലേ വേഗം? അതാണല്ലേ.
0: നീ എടീനും പോയി, നീ നേരം പോയേ. ഇപ്പൊ നീ
1: ചാണം പാരം പോയേ.
0: ഓ എല്ലാം അറിയേ, ഞാൻ നമ്മളെ കുട്ടിക്കാലം നീ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ആ ചാണെല്ലാം തേച്ച് ആ മുറ്റത്തൂട്ട കളിക്കാൻ എന്തൊരു സുഖേനു അല്ലേ. ഇപ്പൊ ആരെങ്കിലും ചാണം തേക്കുന്നുണ്ട് മുറ്റത്ത്, അത് മാത്രല്ല അകത്താരെങ്കിലും ചാണം തേക്കുന്നുണ്ടാ. ഇപ്പൊ മാർഗരറ്റു പിന്നെ
1: സിമന്റ്. എന്തെന്ന്
0: മാർഗരറ്റ? എന്ത് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമില്ലേ
1: മാർഗരറ്റ്? അല്ലെന്റെ കഥീസോ മാർബിള്.
0: എന്തോ അതിന്റെ മായുണ്ടല്ലോ, അത് മതി. എനിക്ക് ഓർമ്മയുണ്ട, പണ്ട് കാലത്ത് നമ്മൾ സാവിത്രീന്റെ വീട്ടിൽ പോകുമ്പോൾ നല്ല ചാണം തേച്ച മുറ്റത്ത് പൂവിട്ടിട്ട് എന്ത് ഭംഗിയനും കാണാനല്ലേ. ആ മണം വേർത്തന്നെ ചാണത്തിൻ്റെ.
1: അതെ, അല്ല അത് മാത്രല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. നമ്മളെ ഏതാഘോഷം വരുമ്പോ, എന്റെ പെരുന്നാളാണെങ്കിലും നിങ്ങളെ നോമ്പാണെങ്കിലും സാവിത്രീന്റെ ഓണവും വിഷു എല്ലാന്നെങ്കിലും എല്ലാരും അവരവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേനു. ആ സമയത്തല്ലേ എല്ലാരെ മുറ്റത്തും ചാണം ഇട്ടിട്ട്.
0: പിന്നെ സാവിത്രീന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്ന സാമ്പാറും പ്രഥമനും, എന്റെ മോളെ എന്ത് രസായിരിക്കൂ. ഇന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്നിയോ എന്റെ അമ്മ പറയണ, അതെല്ലാം പണ്ടൊരു കാലം. ഇപ്പൊ ഉണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വരുന്ന്.
1: എടാ സാവിത്രീന്റെ മുറ്റം തന്നെ കാണുന്നില്ല ഇപ്പോ,
0: എല്ലാം
1: ലോക്ക് ചെയ്തിട്ടല്ലേ ഉള്ളത്.
0: അതെ, ഓളീ ലോക്ക് ചെയ്ത്, ഇന്ത്യ ലോക്ക് ചെയ്ത്, എന്റെ പിന്നെ ചിപ്സ് ഇട്ട്.
1: ചിപ്സാ?
0: ചിപ്സ് അല്ലേനു അതിന് പറയാ. എന്നേനപ്പ അതിന് പറയരുത്, ചിസ്പ്.
1: ആ ചിപ്സാ, ചിസ്പാ. നമുക്ക് ജില്ലിക്കല്ല് എന്ന് പറഞ്ഞാ പോരണ്ട കഥീസോ.
0: അതന്നെ ജില്ലിക്കല്ല്, അങ്ക് ജില്ലിക്കല്ല്. ഇന്റെ ബേക്കേപ്പുറത്തൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ.
1: ഇല്ല.
0: ആടെ നീ ചാണം തേച്ച് നോക്കിയട്ടെ പണ്ടത്തെ പോലെ.
1: എടോ ചാണം തേക്കായ ഒന്നാമതിപ്പില്ല, എനിക്കിതെല്ലാം കൈനെ കൊണ്ട് തൊടാൻ മടിയാന്ന്.
0: അതന്നെയാ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം.
1: അത് തന്നെ എന്ന് പറയുന്നത് അനക്ക് തൊടാൻ മടിച്ചിട്ടല്ല, നീ ഇനി എന്നെ ഇവിടെ ഇരുന്നേരം പറഞ്ഞില്ല അത് നാറുന്നുണ്ട് എന്ന്. അത് എന്തോ ഒന്നാന്നറിയില്ല, പണ്ടത്തെ ചാണാന്നെങ്കിൽ അത് ഒരു നല്ലൊരു കറുത്ത കളറേനുണ്ടാവേ. അത് വെള്ളത്ത് കലക്കിയിട്ട് നമ്മളെ കൈയ്യിലിട്ട് പെരക്കിയാലും ഒരു നല്ല മണേനോടോ അത്.
0: അധികം വലിയ കഹുവൊന്നും വേണ്ട, സോപ്പ് ഇട്ടിരുന്നു അല്ലേ?
1: വേണ്ട, ഒരറപ്പും തോന്നൂല, ഒരു വെറുപ്പും തോന്നൂല. ആ കൈ ഉപയോഗിച്ചിട്ട് നമ്മളെന്നാ വലത്തെ കൈനെ കൊണ്ടല്ലേ ബക്കറ്റിൽ ഇട്ടളക്കുക, ആ കൈനെ കൊണ്ട് തന്നെ നമ്മള് ചോറ് തിന്നില്ലേ.
0: പിന്നെന്താ ഇപ്പഴത്തെ ചാണം നീ പറഞ്ഞ പോലത്തെ വല്ലാതൊരു മണപ്പ അല്ലേ? എന്ത് എന്തൊരു മണപ്പ സാവിത്രീന്റെ പശുവിന്റെ
1: മണം.
0: സൂക്കേടായിട്ടല്ല, ഓളുണ്ടാവും പിന്നെ ഇങ്ങനെ കലക്കിയിട്ട് ഓള് പച്ചപ്പുല്ലൊന്നും കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. ഓള് പറിക്കുന്ന പറിക്കുന്ന ഓറ് വേറും അടിച്ചില്ലടോ ഓള് പറിക്കാൻ പോകുന്നു. ഞാൻ ഇടക്കിടക്ക് എൻ്റെ വീട്ടിന്റെ പുല്ലെല്ലാം എടുത്തിട്ട് ഒക്കൊണ്ട് കൊടുക്കും. ഓള് പറിക്കൊന്നുമില്ലേ, ഓള് പറയാ എനിക്ക് കയ്യേ ഇല്ല, കതീസൂ പോകായ നടുവേന തലവേന. ഓക്കും പ്രായമായില്ലേ, മക്കളെല്ലാം അങ്ങനെയല്ലേ ഇല്ല, ഇവിളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇവക്കൊരു അഞ്ചാറ് പശു.
1: പക്ഷെ എന്നാലും നീ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ആലേന്റെ ഉള്ളിൽ തന്നെയല്ല അതിനെ വളർത്തുക. പണ്ടാണെങ്കിൽ അങ്ങനെ
0: എങ്ങാറ്റും കട്ടു
1: കണ്ടത്തിലും മേട്ടിലും കുന്നിലും ഉള്ള സകലടുത്തേക്കും അതിനെ കൊണ്ടുപോയിട്ട് കെട്ടൂലേ. പശുവിന് പശുവിനെ അറിയാ ഏതാ തിന്നണ്ട ഏതാ തിന്നണ്ടാ അത്, നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ടേനു. ഉച്ചയാകുമ്പോ അയച്ചു കെട്ടിട്ട് വൈകുന്നേരം അതിന് തിരിച്ചു കൊണ്ടുവരിക, ഇത്രയല്ലല്ലേ അതിന് പണിയുള്ളൂ.
0: പറഞ്ഞാ മതിയാ, ഇപ്പോഴത്തെ കാലത്തിൽ ചാണവും ഇല്ല പശുവും ഇല്ല, പശുവിനെ കാണുന്നത് തന്നെ സാവിത്രീന്റെ വീട്ടിലാ. പണ്ടത്തെ പോലത്തെ പാലിന്റെ ഒരു കൊഴുപ്പും ഇല്ല, വെറും സീറാൻ വെള്ളം പോലത്തെ ഒരു വെള്ളം.
1: ഇപ്പോ അന്റെ ബേക്കപ്പുറത്തുള്ള ചെടി കാണുന്നില്ലേ നീ, അതിനെല്ലാം കുറച്ചിട്ടു കൊടുക്കാന്ന് വെച്ചിട്ടാ ഞാൻ ഈ ചാണകം എടുത്ത്. പണ്ട് ഈ ചാണല്ലാണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വളായിട്ടെടുക്കുക, പച്ചിലി അതും ഇതെല്ലാം ഇട്ടു കൊടുക്കൂ, എന്നാലും ചാണ ഇടുന്ന പോലെ ആരെങ്കിലും വളായിട്ട് ഇടുക വേറെന്തെങ്കിലും.
0: ഇല്ല എല്ലാം അറിയേ, ഞാൻ പറയുന്നേ പണ്ടടോ ഈ ചാണകം നമ്മളെല്ലോടി ഇട്ടിന് പറമ്പത്തൂട്ടിന് പടത്തൂട്ടിന് വരമ്പത്തൂട്ടിന്, അന്നേരം ഒരു പന്നിയും വന്നിട്ടില്ല. ഇപ്പൊ ഈ ചാണകം ഇടുമ്പോ പന്നിയും വരുന്ന്, ഈ ചാണത്തിന് മണം കൊണ്ടാവും പന്നി വരുന്നേന്ന്
1: എല്ലാരും അതാ പറയുന്ന. അനക്കും അതിന്റെ ഇത്ര പിടി കിട്ടിയില്ല കേട്ടാ. അതെന്നാ ഞാനും വിചാരിക്കുന്നു, പണ്ട് കുട്ടിനേനും അപ്പൊ ഇത്
0: അന്നേരം ഏതെങ്കിലും ഒരു പന്നിയാണ് വന്നിനാ.
1: ഇല്ല ഒരു പന്നിയും വന്നിട്ടില്ലേനു.
0: എല്ലപ്പ ഇപ്പൊ ഇതിനും മാത്രം പന്നി ചാണകത്തിനെന്നാന്ന് ഞാൻ ചിന്തിക്കുന്നേ.
1: അനക്കറിയില്ലപ്പ, പണ്ടല്ലോ ചാണ കൂട്ടുണ്ടെങ്കില് പന്നി വരുന്ന അടുക്കട്ട്, ആടെ വളരുന്ന ചെടിയോ അയിമലുണ്ടാകുന്ന കായിൻ്റെ ഒരു മുഴുപ്പ് കാണണോ ആലോചിച്ചൊക്കെ ആ മണ്ണെന്നെ ഉണ്ടാവും നല്ല കറുകറ കറുത്തിട്ട്. കറുത്ത മണ്ണല്ലേ വളക്കൂറുള്ള മണ്ണ്.
0: പിന്നെന്താ എല്ലാ നിനക്ക് ഓർമ്മയുണ്ട എൻ്റെ വീട്ടിൻ്റെ ആ പണ്ടുണ്ടായ കാക്കിരിക്ക, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പാറ്റിൽ പാറ്റിച്ചല്ലുള്ളൂ ചാണോ, എൻ്റെ മോളെ അടിതൊട്ട് മുടിവരെ അല്ലേ കക്കിരി ഉണ്ടായിന്. എനിക്ക് ഒരാൾക്ക് വേണേനു അവസാനം വേറെ ഒരേ വളവും ഞാൻ ചേർത്തിട്ടില്ലേ.
1: ഇപ്പം വേണാടോ കക്കിരി, ഇപ്പം എന്തിനാ കക്കിരി എന്നറിയാവോ, വട്ടത്തിൽ മുറിച്ചിട്ട് കണ്ണുമ്പോ കുത്തി വെക്ക.
0: ആന്ന് കോയാന്റെ മോൻ്റെ ഓള് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പേഷനാണപ്പോ
1: ഉയിഷ്, കോയന്റെ കാര്യം പറഞ്ഞുതരാന്നപ്പാ ഞാൻ ഓർമ്മ വന്ന്. സാവിത്രീന്റെ മോളെ മോള് ആ ചെറുതില്ലേ ചുമട്ടില്ലേ, ഞാൻ ഈ ഇടക്കോളെ വീട്ടിൽ പോയിനേനപ്പാ, ഇന്ന് പോയതല്ലേ ഇനി മുന്നേ സ്കൂളെല്ലാം പൂട്ടിയ സമയത്ത്. ആടെ പോയിട്ട് നോക്കുമ്പോ ഞാൻ വിളിച്ച് സാവിത്രിയേ സാവിത്രി എന്ന്. എന്ത് സാവിത്രി, കീഞ്ഞും വന്ന ഇപ്പണ്ണ. ഞാൻ നോക്കുമ്പോ മൊത്തി മൊത്തം വെള്ള കളറിൽ അരിപ്പൊടി പോലത്തെ ഒരു സാധനം വരട്ടീന്, കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കക്കിരി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഒരു നോട്ടം. ഞാൻ പേടിച്ചോടാതെ എന്റെ ഭാഗ്യം, ഞാൻ നിന്നെടുത്തായി പോയി, ഇതെന്നാ ജീവി എന്ന് വിചാരിച്ചു. ഞാൻ
0: എടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചാണം വരെ മൂത്തിടും വെളുക്കണം എന്ന് പറഞ്ഞിട്ട്.
1: അങ്ങനെയല്ലേ ഇടൂല്ലേ.
0: പിന്നെന്താ എനിക്ക് തോന്നുന്നുണ്ടാ ഇപ്പൊ ചാണം വരെ കിട്ടാത്ത എന്തുകൊണ്ടാ ഇതെല്ലാം മുഖത്തൊടുന്നോണ്ടിരിക്കും വേണ്ടിക്കല്.
1: ഇപ്പൂല്ലേ അനക്കൊന്ന് പന്നി വന്നോണ്ടാന്നോ, നമ്മപ്പൊ സാവിത്രി ചാണെല്ലാം ഉണക്കിയിട്ട് വെക്കുന്ന. അനക്കും ഒന്ന് എല്ലാരും പന്നി വന്നിന്ന് പറഞ്ഞിട്ട് പച്ചച്ചാണം എടുക്കായിട്ടാന്ന് തോന്നുന്നു ഓള് ഉണക്ക ചാണകം വെക്കുന്ന.
0: അല്ല ഈ ഉണക്ക ചാണകത്തിന് നല്ല ഡിമാൻഡാ പോലു,
1: എല്ലാരും ഇപ്പൊ അതാ മേടിക്കുന്നു. പന്നീനെ പേടിച്ചിട്ടാ പോലും ഉണക്കച്ചാണകം മേടിക്കുന്നത്.
0: പക്ഷെ എനക്ക് തോന്നുന്നു മറിയേ ഈ ഉണക്ക ചാണകത്തിനല്ലേ ഇപ്പല്ലേ ഉണക്കച്ചാണകം, പച്ച ചാണകം തന്നെയാണ് പണ്ടത്തെ പോലെ നല്ല എന്നെ അഭിപ്രായം.
1: പച്ചച്ചാണകാടോ
0: ഇത് ഉണക്കിയിട്ട് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും,
1: ഉണക്കുമ്പോഴേക്ക് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും. പച്ചച്ചാണകാന്ന് ഈ ഉണക്കിനെയും കാണാൻ നല്ലത്.
0: ഈ പച്ചച്ചാണകം ഇട്ടാല് എന്തോരം തീപ്പേനൊപ്പോ, അത് മാത്ര മിറ്റത്തെല്ലാം കാണാൻ തന്നെ എത്രയാ പലതരം പൂക്കളും. ഒന്നും പറയണ്ട, നമ്മളെ ഈ തെങ്ങിന്റെ മിരട്ടിട്ടാ പോരെ, തെങ്ങിന്റെ ഒരു ഉഷാറെന്തേനു. ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം.
1: എനിക്കറിയാവേനു ആ കഴിഞ്ഞ കൃഷിഭവന്റെ ക്ലാസ്സില് ഈ ചാണകത്തിനെ പറ്റിയിട്ടേനു.
0: ഏ
1: പിന്നെ ആകെ കേട്ടില്ല പശുവിന്റെ പരിപാലനം എല്ലാം പറയുന്നതിന്റെ അടുക്ക്, ചാണകത്തിനെ പറ്റിയിട്ട് പണ്ടത്തെ ചാണകത്തിന്റെ ഇപ്പോഴത്തെ ചാണകത്തിന്റെ വ്യത്യാസത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു. നീ ഒന്നും വന്നിട്ടില്ലേനു?
0: ഞാൻ വന്നിട്ടില്ല. അതപ്പ എന്നോടോ
1: അത് കഴിഞ്ഞാഴ്ചയേനു.
0: ഓ കഴിഞ്ഞാഴ്ച അങ്ങനെ തലവേന എടുത്തിട്ട് ഞാൻ എവിടെയും പോയിട്ടു.
1: ആ ഞാനും പോയിന്, എന്നേരാന്ന് കൃഷി ഓഫീസർ, കൃഷി ഓഫീസറല്ലപ്പ നമ്മളെ ഡോക്ടർ.
0: ഓ മൃഗഡോക്ടറാ?
1: ആ മൃഗഡോക്ടർ അയാളാന്ന് പറഞ്ഞത്. അയാള് പറഞ്ഞ കാര്യാന്ന് പച്ചച്ചാണ നല്ലതെന്ന് തന്നെ അയാൾ അന്നും പറഞ്ഞു. നിങ്ങളിപ്പോ ചാണകോ ഉണക്കിയിട്ട് ഉപയോഗിക്കുന്നെങ്കാണെന്നല്ലേ പച്ചച്ചാണം എടുക്കാനാ പറഞ്ഞത്. എന്താന്ന് വെച്ചാല് ഈ പച്ചച്ചാണകത്തില് ബാക്ടീരിയ ഉണ്ടാവും പോലും.
0: എല്ലാം അറിയേ ഈ ബാക്ടീരിയ മോശല്ലേ.
1: ഇവിടെ ബാക്ടീരിയ തന്നെ നല്ല ബാക്ടീരിയ ഉണ്ട്, മോശം ബാക്ടീരിയ ഉണ്ട്, ചാണകത്തില് നല്ല ബാക്ടീരിയ ഉണ്ട്. അപ്പോ ഈ ബാക്ടീരിയ ഏകദേശം എനിക്കൊന്ന് 7-8 മണിക്കൂറോളല്ലാന്ന് ചാണകത്തിനകത്ത് ഉണ്ടാവുക. അത് ഉണങ്ങിക്കഴിയുമ്പോഴേക്ക് ഈ ബാക്ടീരിയ എന്താവും?
0: ഉണങ്ങിപ്പോ.
1: ബാക്ടീരിയ ഉണങ്ങിപ്പോവാനല്ല, ബാക്ടീരിയ നശിച്ചു പോവുന്ന.
0: അതന്നെയാ ഈ ഉണങ്ങിയാ തന്നെ നശിച്ചു എന്നല്ലേ അർത്ഥന്റെ മറിയേ.
1: അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ല നാടൻ പശുവിന്റെ എല്ലാം പച്ച ചാണകത്തിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടാവും.
0: അല്ല പയ്യക്ക് പണ്ട് ഓർമ്മയുണ്ട ഈ ചാണകത്തിന്റെ കൊണ്ടുപോയാല് ഇത്ര ഇത്ര ഇത്ര വണ്ണൂടെ പുഴുക്കള.
1: ആ ചാണോ പുഴു
0: അതന്നെ
1: ഉയരമോക്കുന്നത്
0: എനിക്ക് കാർത്തിക്കാൻ വരുന്നേ.
1: അതിനാപ്പാ ഒരു ജീവിയല്ലേ.
0: ജീവിയാന്ന് പക്ഷെ എനക്കാ വർഗത്തിന് ഇഷ്ടല്ല. ആന്ന് അതുകൊണ്ട് ഞാൻ ചാണാൻ തൊടാത്തെ. സാവിത്രീന്റെ ആനക്കുണ്ടിലെല്ലാം പോയി കണ്ടാല് ഉയർപ്പോ അതുകൊണ്ട് നിറഞ്ഞിന്. ഇപ്പൊ ഓളെ ചാണക്കുണ്ടില്ല, സാധനേ ഇല്ല.
1: ഞാനില്ല ഒരിക്കൽ വിചാരിച്ച് ജോണീന്റെ പയ്യന്റെ ചാണകം പോയിട്ട് എടുക്കാന്ന്. ഓന് വലിയ ഡിമാൻഡാന്ന്. അത് പറക്കാരെ, ഞാൻ വെച്ച് നല്ല ചാണകം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഓന്റെ നാടൻ പശുവല്ല,
0: മറ്റേ പശുവാ.
1: ആ
0: ജേഴ്സിയാ?
1: ജേഴ്സിയോ? എന്തല്ലോ പറയുന്ന കേട്ടിനെ പച്ചപ്പ, എന്തല്ലോ പറയുന്ന കേട്ടിനെ. അങ്ങനത്തെ പശുവാ, അതിന്റെ ചാണകത്തിന് എന്തായാലും നമ്മളെ നാടന്റെ എത്ര ഇത് വരൂലല്ലോ.
0: അല്ലേ,
1: അതെ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് സാവിത്രീന്റെ ഉണക്ക ചാണകങ്ങൾ ഉണക്ക ചാണകം എന്തെങ്കിലും കിട്ടിയാ മതി. അതിനെയും കാണാൻ നല്ല ഇതാന്ന് തോന്നിട്ടാണ് ഇത് എടുത്തിന്.
0: പക്ഷെ വല്ലാത്ത മണാന്നപ്പ, നാടൻ പശുവിന്റെ ഭയങ്കര മണം തന്നെയായിരിക്കും അല്ലേ മറിയേ.
1: മണാന്ന്, പക്ഷെ അത് നമുക്ക് മണക്കുന്നോണ്ട് ഒരു അർപ്പൊന്നും തോന്നൂലേനോ. പണ്ടത്തെ കാലാണെങ്കില് നീ എന്നാ ഇങ്ങനെ ആ വീടിന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ലേ. ഇന്നല്ല
0: ഉറങ്ങിയിട്ടില്ലടോ, തലവേദനന്റെ ഗുളി കുടിക്കുന്നോണ്ട്.
1: നീ ആവിട്ട് അനക്കും ഉറക്കു വരാൻ തുടങ്ങി. നട്ടുച്ചക്കാന്നോള ആവി
0: ചാണത്തിന്റെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇങ്ങ് എത്തി.
1: എടോ അത് പറഞ്ഞോ ഒരു കാര്യം, നമ്മളെ കുടുംബശ്രീന്റെ പുതിയ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്.
0: എന്ത് ലോണ്?
1: ലോൺ എന്തിനാന്ന് വെച്ചാ ബയോഗ്യാസ് ഉണ്ടാക്കാൻ.
0: ഓ, ഈ ചാണകലിലുള്ളവർക്ക് നല്ലല്ലേ?
1: നല്ലാന്ന്. അത് ഇന്നോടത് പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചിന്.
0: നമ്മക്കാടിയാണ്
1: നമുക്ക് രണ്ടാക്കും കൂടെ ഒന്നിച്ചാക്കുന്നാണെങ്കില് നീയും കുറച്ച് സാവിത്രീന്റെ എടുക്കുന്ന എടുക്കും, ഞാനും കുറച്ച് സാവിത്രീന്റെ എടുക്കുന്ന എടുക്കും.
0: അതിനാട്ട നല്ല സാവിത്രീന്റെ വീട് നോക്കിയ പോരെ.
1: ഓളിനെല്ലാം മെനക്കിടുക.
0: ഓക്ക് കൈയല്ലേ,
1: ഓളെ കുയ്മടിയും കൊണ്ട് ഓള് ഇനറിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നില്ല. അന്ന് നമുക്ക് അന്ന് ജോണീന്റെ അടുത്ത് നിന്ന് പൈസക്ക് വാങ്ങിയാലോ കുറച്ച്.
1: കുറച്ച് ജോണീന്റെ എടുക്കുന്ന പൈസക്ക് മേടിക്കുക, ബാക്കി സാവിത്രീന്റെ എടുക്കുന്ന എടുക്ക.
0: പിന്നെ കൊറേ പച്ചിലകൾ ഈച്ചിലകൾ അങ്ങനത്തെ അല്ലേ വേണ്ടത്.
1: ആന്ന്,
0: ഗ്യാസ് ടാങ്ക് മാറണ വിലയോ?
1: നല്ല വിലയുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയി എന്ന് പറഞ്ഞില്ലേ, ഈ പശുവിന്റെ ഇതെല്ലാം പറയുമ്പോ ആ ഡോക്ടർ, അയാളൊരു നല്ല മനുഷ്യനാ കേട്ടാ. ആലോചിച്ച് നോക്കിയിട്ട് അയാള് നമ്മക്കെല്ലാം ഉപകാരപ്പെട്ടോട്ട് നേരിച്ചിട്ടാന്ന് പറയും. നമ്മള് ബഹുടന്മാര് എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യം എന്തെങ്കിലും നമ്മളെല്ലാം ചെയ്യാടോ. ഇത് പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വരണം ഞാൻ വിചാരിച്ചതു.
0: അല്ല, ഈ ബയോഗ്യാസ് ആക്കുമ്പോ ഒരുപാട് ചാണകം വേണ്ടേ?
1: ചാണകെല്ലാം വേണോ, ബാക്കിയുള്ള വേസ്റ്റും കാര്യം എല്ലാം വേണോ? എടോ ഈ കസേല, അതിൻ്റെ ഒരു കൈയില്ലേ, അത് പൊട്ടിപ്പോയിട്ട് എനിക്ക് ഇരിക്കുമ്പോ പേടിയാന്ന് പോവുമെന്ന്.
0: എനിക്ക് വേറെ കസേര എടുക്കറിയേ. അല്ലെങ്കിൽ നീക്ക് നിലത്ത് കുത്തിരിക്കറ.
1: നിലത്ത് ഇരുന്നിട്ട് നടുവേന എടുക്കുന്നടോ. എന്നിട്ട് എന്തിനാ? എന്നാ പിന്നെ ബയോഗ്യാസ് എന്നാലും നമുക്ക് തീരുമാനിക്കാം അല്ലേ?
0: അതൊന്ന് തീരുമാനിച്ചേക്കാ, കൊറേ ചാണകം വേണ്ടി വരും അല്ലേ.
1: എന്നാ ബയോഗ്യാസ് നമുക്ക് തീരുമാനിക്കാം അല്ലേ? എന്നായിക്കോട്ടെ, ചാണം പറഞ്ഞു. ഇനി അതാന്നിപ്പോ, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൈയോണ്ട് തൊടാനിപ്പോ എന്തോ ഒരു മടിയാടോ.
0: നമുക്കൊരു ഗ്ലൗസ് ഉപയോഗിച്ചാലോ?
1: അത് വേണം കേട്ടാ. കാരണം എന്താ വെച്ചാ അയാൾ അന്ന് പറയുകയും ചെയ്തിനെ ഡോക്ടർ
0: ഗ്ലൗസ് ഉപയോഗിക്കണം.
1: ഇപ്പോഴത്തെ ചാണം പാരുമ്പോ അതിനകത്ത് അപ്പോ ബാക്ടീരിയ നല്ലയും മോശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ എല്ലാം കയ്യിലാവൂലേ. അതിന്റെ നാറ്റാവുമ്പം തന്നെ നമുക്ക് കൈയോണ്ട് പാരാനും തോന്നില്ലപ്പാ.
0: ഈ കറുത്ത ചാണകം ഇപ്പൊ കിട്ടാൻ വേണ്ടി,
1: കറുത്ത ചാണകം ഇപ്പൊ കിട്ടണ്ടെങ്കിൽ നമ്മള് കരിയോലി ഇളക്കി വയ്ക്കേണ്ടി വരും ചാണത്തില്. ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ കറുത്ത ചാണകം കിട്ടുമെന്ന്?
0: ഇല്ലപ്പ. എന്നാ നരിക്കറിയ, ഇപ്പത്തെ ചാണത്തിന് തന്നെ കറുപ്പില്ലാണ്ട ഇപ്പൊല്ലോ പഠിച്ചോനേ.
1: ചാണം തന്നെ അത് രണ്ടു തരത്തിലുണ്ട്, നീ അത് ശ്രദ്ധിച്ചിനാ. ഒന്ന് നല്ല ഉരുണ്ട ഉണ്ട പോലത്തെ ചാണകം ഉണ്ടാവും, കുഞ്ഞി കറച്ചിന്റെ എല്ലാം ചാണകം കണ്ടിനാ. അത് കാണാൻ എന്തോ നമുക്ക് കാണുമ്പോല്ലേ, അങ്ങനെ ഭാര്യ എടുക്കാൻ തോന്നുന്നു. നിങ്ങള് കണ്ടിട്ടില്ല?
0: ഞാൻ കണ്ടിനു.
1: അനക്ക് അതാലോചിക്കുമ്പോ എന്തോ അനക്ക് കാണുമ്പോ സത്യമായിട്ട് അനക്ക് കാണുമ്പോ ബെറിയാവുന്നു.
0: എല്ലാം അറിയേ, നീ പണ്ടാന്ന് പറഞ്ഞ തിന്നൂട്ടില്ലല്ലോ.
1: ഈ അനക്ക് അത്രക്കും കഥ ഇട്ട് പോയി ഞാൻ എന്റെ കഥീസു.
0: ഞാൻ ബെറിയാന്നുകൊണ്ട് വെച്ച് പറഞ്ഞപ്പ.
1: അത്രയും കാണാൻ തന്നെ ഒരു ചേലേനെന്നാ പറഞ്ഞേ. എടോ ചാണകം ഉരുണ്ടിട്ടാന്നെങ്കിലും അതിനകത്തെല്ലാം നല്ല വെള്ളം ഉണ്ടാവുകയേനു, നല്ല ജൈവാംശം ഉണ്ടാവുന്നു. നീ കാണലുണ്ടാ ഈ ചാണകം നമ്മൾ മുറ്റത്ത് തേച്ചിട്ടാകുമ്പോ എല്ലാം കിട്ടു കൊടുത്തിട്ടാകുമ്പല്ലോ ഈ പശുവിന്നേന്റെ പച്ചപ്പുല്ലിന്റെ ഇതെല്ലാം അതിനകത്ത് കാണൂലേ, നല്ല ജൈവാംശം അല്ലേ അതല്ലോ. നമ്മള് പച്ചപ്പുല്ല് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നു, തോലയിച്ചിട്ട് കൊടുക്കുന്നു, ഉണക്കിയിട്ടിട്ട് കൊടുക്കുന്നു. ഇത് ചാണകത്തിലൂടെ കിട്ടും, നല്ല അരഞ്ഞ സാധനം.
0: പിന്നെന്താ? പിന്നെ അത് മാത്രയാ ആ നിലം കാണാനോ? കറുത്ത നിലോ?
1: സാവിത്രീന്റെ അമ്മമ്മേനെ എനിക്ക് ഓർമ്മയുണ്ടാ. ഓറ് ചാണകവും പശുവിന്റെ മൂത്രമെല്ലാം എടുത്തിട്ട് പണ്ട് ചെടിക്കെല്ലാം ആക്കാൻ വേണ്ടിട്ട് തളിക്കുന്ന സാധനമാക്കണ്ട്. എന്നതിനപ്പ അതിന്റെ പേരെനിക്ക് കിട്ടുന്നുല്ല.
0: തളിയിൽ മിശ്രിത
1: തളിയില്ല, അതിനൊരു നല്ല പേരുണ്ടേനോടോ.
0: എടോ പഞ്ചഗവ്യോ?
1: ആ അത് തന്നെ, അതാ ഞാൻ നല്ല എന്തോ ഒരു പേരേന്ന് ആലോചിച്ചു. പഞ്ചഗവ്യോ ഞാനില്ലേ, ഒരു മരിച്ചിട്ട് കൊറേ ആയപ്പ. എന്നാലും എടോ, നമ്മള് പണ്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന ഈ കാട കേറിയിട്ടല്ലേ വരുത്തില്ലെങ്കിൽ ഇവിടെ കേറിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്കും അങ്ങനല്ലേ.
0: പിന്നെ നമ്മള് മൂന്നാളോ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓളെ വീട്ടിൽ തന്നെയാണ്, സാവിത്രീന്റെ വീട്ടിലല്ലേ.
1: ആ എന്നിട്ട് ഒരിക്കൽ ഞാൻ പോകുമ്പേനു ഞാൻ പാല് കുടിക്കാൻ പോയതേനു, ഇവർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചിവറടിയാളി മൂത്രോ ചാണോ എല്ലാം എടുത്തിട്ട് പോകുന്നു വിചാരിച്ച്. അന്നേരാന്ന് എനിക്ക് ഈ പഞ്ചകവ്യത്തിന്റെ പറഞ്ഞന്ന് നല്ലതാ പോലെ. ഇപ്പൊ എനിക്കൊന്നും അധികം ആരും ഒന്നും ഉണ്ടാക്കുന്നില്ല.
0: എങ്ങനെയാന്ന്
1: ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഓറെ കണ്ട പരിചയമുള്ളൂ എനിക്ക്, ഇല്ലാണ്ട് ഞാനിതുവരെ ആക്കി നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. ഓറെ ആക്ക വലിയ പണിയൊന്നും ഇല്ല, ഓറെ അത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നാലോ. എന്നിട്ട് ബുക്കലും ഉണ്ടേനു
0: ഈ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂടി പഞ്ചകവ്യാക്കുന്നു.
1: ആ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂട്ടിയിട്ടാന്ന് പഞ്ചകവ്യാക്കുക. എങ്ങനെയാന്നൊന്നും എനിക്ക് പറയാനറിയില്ലടോ, ഓള അമ്മ ഉണ്ടാക്കുന്ന വണ്ടിയല്ലേ, നമ്മള് പിന്നെ അറിയാതെ മേലെ പിടിച്ചു കയറിയിട്ട് വെറുതെ ഉള്ളേലും വിഷമാക്കണ്ടല്ലോ. ഈ ഗോമൂത്രം ഇല്ലേ പശുവിന്റെ മൂത്രല്ലോ, മൂത്രവും നമുക്ക് ഉപയോഗിക്കാം കേട്ടാ.
0: എങ്ങനെ?
1: അതിനകത്ത് ഇപ്പോ നീ ഒരു ബക്കറ്റ് ഗോമൂത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം അതിനകത്ത്. എന്നിട്ട് പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കുന്നതാണാൽ അതിപ്പോ ഉപയോഗിക്കല്ലേ, കാരണം അതിന് വരെ വലിയ പണിയൊന്നുമില്ലല്ലോ, പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്ലോ. കൊണ്ട്
0: നമ്മൾ പറഞ്ഞു പറഞ്ഞ് ചാണോ ആയി ഗോമൂത്രോ ആയി എല്ലാം അറിയേ. ഞാനിവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറഞ്ഞു എല്ലാം അറിയേ. ഗോമൂത്രം പച്ചവെള്ളം ചേർത്തിട്ട് മാത്രല്ല ഉണ്ടാക്കുന്നേ,
1: പിന്നെ
0: കാന്താരി ഇട്ടിട്ടാക്കൂ.
1: കാന്താരി ഇട്ടിട്ടാ?
0: ആന്ന്, ഗോമൂത്ര കാന്താരി ലായനി നീ കേട്ടിട്ടില്ല?
1: ഇല്ലപ്പാ, ആ ആദ്യമായിട്ട് കേക്കുന്ന. ഗോമൂത്ര കാന്താരി ലായനി എന്തിനാണോ ഉപയോഗിക്കുന്നത്?
0: തൊരപ്പം പുഴുവിനെയും ഇലതീനി പുഴുവിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ കാന്താരിയും ഗോമൂത്രത്തിലാക്കിയിട്ട്. കാന്താരി ഗോമൂത്രത്തിലിടുക, ചതച്ചിട്ട് അതിന്റെ ഇത് ചതക്കണം, എന്നിട്ട് നന്നായിട്ട് കലക്കുക. എന്നിട്ട് ഈ ഇലതീനി പുഴുവിനെ ഇങ്ങനെ തളിക്കുക, അതായത് ഈ ചെടികൾക്കെല്ലാം തളിച്ചു കൊടുത്താൽ ഇലതീനി പുഴു ഇല്ലാണ്ടാവും പോലും. അതിനാണ് ഈ ഗോമൂത്ര കാന്താരി ലായനി.
1: ആ പേര് പഠിക്കുമ്പോ തന്നെ ഒരു കൊല്ലം എടുക്കുമല്ലോ.
0: അത് മാത്രല്ല, ഇപ്പം കാന്താരി കിട്ടാനുണ്ട്.
1: അത് ശരിയാ, ചമ്മന്തി ഇറക്കാൻ കാന്താരി ഇല്ലാതെ ഇനിയിപ്പോ ഗോമൂത്രത്തിൽ കൊണ്ടുപോയി ഇത് കലക്കി കൊടുക്കണ്ട്.
0: പക്ഷെ അത് നല്ല ലായനിയാണ് കേട്ടാ.
1: നല്ലതാന്ന്, പക്ഷെ ആർക്കും ആരും കൂട്ടാക്കുവാടോ കാന്താരിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒക്കെ?
0: ആരും കൂട്ടാക്കൊന്നുമില്ല, ഇപ്പൊ കാന്താരി കിട്ടാനും ഇല്ലപ്പ.
1: ഒന്നുമില്ലെങ്കിൽ ബയ്യപ്പുറത്ത് രണ്ട് കാന്താരി ഉണ്ടാവുമ്പോ ചോറിന് കറിയില്ലെങ്കിൽ ഉപ്പും പറഞ്ഞു ഉടച്ചിട്ടെങ്കിലും ചോറ് തിന്നേനു.
0: അത് നീ പറഞ്ഞ ശരിയാ. അല്ലപ്പാ, പണ്ട് മീനി പുളിമണലിട്ടാൽ ഈ കാന്താരി ഉടച്ചിട്ടൊരു കൂട്ടലുണ്ട്. ഓ, അതിന്റെ ഒരു മണോ എന്റെ മറിയേ. വായിൽ കപ്പലോടിക്കുന്ന വെള്ളം വന്നേ. അല്ല, നമ്മൾ ഈ തലേന്ന് വെച്ച ചോറ് രാവിലെ തിന്നു എനിക്ക് ഓർമ്മയുണ്ട.
1: നമ്മൾ തിന്നണ്ടി, ഇപ്പൊ പശു എല്ലാം തിന്നല്ലേ.
0: പിന്നെന്താ, ആ പശു ആണിപ്പം ചാണ് വിടുന്ന്.
1: ഇപ്പൊ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടായില്ലേ?
0: ആ
1: ശരിക്കും പറഞ്ഞാലേ, ചാണ ഇപ്പോഴത്തെ കാലത്ത് വേണ്ടിക്ക് നല്ലോണം ഉപയോഗിക്കാം. നമ്മളെല്ലാം പൊട്ടന്മാരായിട്ടാണ്. പിന്നെ പശുവിനെ വളർത്താന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. നനക്കും എനിക്കൊന്നും ആവൂല മോളെ. എവിടെയെങ്കിലും മുട്ടോ തട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കേണ്ടി വരും.
0: അത് മാത്രമാണോ, കോയന്റെ പിള്ളേർ ഇങ്ങ് വാന്ന് പറയുമ്പോൾ അങ്ങും പോണോ, അങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ടും പോണോ, രണ്ട് ഭാഗത്തോട്ടല്ലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിയിട്ട്. പിന്നെ എടീ കോ എനിക്ക് പശുവിനെ നോക്കാൻ നേരം സാവിത്രിക്കാണെങ്കിൽ ഒറ്റ വീട്ടിൽ പുറക്കി ഉപ്പേ കൊണ്ടു. എനിക്കതുപോലെയാ, ഓരോ ഭാഗത്ത് പോകണ്ട എന്നെ പിള്ളേർ പിടിച്ചു വരിക്കുമല്ലോ ചെയ്യാ. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു പശുവിനെ വളർത്താൻ. ഈ പിള്ളേർ നിമിത്താന്ന് ഞാൻ പശുവിനെ വളർത്താണ്ടായി പോയി.
1: ആ പശു ഉണ്ടെങ്കില്ലേ ആ ജോണി ചെയ്യുന്ന ഓൻ അതുകൊണ്ടല്ലേ ഈടി നാട്ടിലോടി ഇല്ലാതെ വിലക്ക് കൊടുക്കുന്നത്. ഓൻ എന്താണെന്നറിയാ ചെയ്യാ, ഇതെല്ലാം ഉണക്കൂ, ഉണക്കിയിട്ട് പൊടിക്കൂ. ഇത് മേടിക്കാൻ ആൾക്കാരുണ്ടോ? ഇപ്പൊ മറ്റേ നഴ്സറിയിൽ നിന്നല്ലോ ഗ്രോ ബാഗ് കിട്ടുന്നില്ലേ, അതിനകത്ത് മണ്ണും ചാണോ പൊടിയും കൂട്ടിട്ടല്ലേ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു.
0: അതല്ലേ ഓനങ്ങനെ ചാണം തരാത്ത,
1: വെറുതെ ഇപ്പൊ പൈസ കിട്ടുമ്പോനെ വെറുതെ കൊടുക്കുവാൻ കീർക്കുണ്ടാ.
0: അല്ല, ഈയിനടക്ക് ഞാൻ ഓന്റെ പുരക്ക് പോയിട്ട് ചോദിച്ച്, ജോണിയെ ഒരു കുറച്ചൊരു വട്ടം ചാണം തരുവ. ഉയന്റെ മോളെ ഓന്റെ കെട്ടിയോട് വന്നിട്ട് എന്നോട് കദീസുമ്മാ ഇപ്പൊ അങ്ങനെ കൊടുക്കലില്ല, നമ്മള് വേറെ പുറത്തേക്കാ കൊടുക്കുന്നത്. അപ്പൊ ഇതാന്ന് ഓന്റെ പ്ലാന് അല്ലേ?
1: അല്ല പിന്നെ എനിക്കെന്നാ അപ്പൊ അതൽക്കെന്തെങ്കിലും ഇതുണ്ടാവും. വെറുതെ ആയിരുന്നു, വെറുതെ ആയിരുന്നു.
0: സാവിത്രിയാണെങ്കിൽ ഇപ്പൊ ചാടിയാൽ എന്നാ കദീസോ എനിക്ക് വേണ്ടടുത്ത് എടുത്തോന്നു. ജോണി അർത്ഥം കേൾക്കും, ഉപ്പ് കേൾക്കൂല.
1: അതാ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ കാലത്ത് ചാണകം കൊണ്ട് ജീവിക്കാം മോളെ.
0: പിന്നെന്താ പറഞ്ഞാ മതിയാ,
1: ഇത് ഉണക്കിട്ട് പൊടിച്ചു കൊടുത്ത എത്രയാ വിലന്നറിയാവുക.
0: ഇനി നമുക്ക് പോറ്റാൻ പറ്റുമോ മറിയേ പശുന?
1: നമ്മക്ക് രണ്ടാളി മുട്ടിവിടെ തേഞ്ഞു തീരാനായി, ചവിട്ടി കേറാൻ തന്നെ ആന്നില്ല ഗോണിപ്പടിയെന്നു. ഇനി ഇന്റെ കൂട്ടത്തിൽ എനിക്ക് കടച്ചിന്റെ വെക്കിലും ഓടണാ.
0: വേണ്ടപ്പാ, അതാ ഞാൻ ചിന്തിക്കുന്നു. എനിക്കേടി ഇനി കടച്ചിനെ പോറ്റാ സമയം. എനിക്ക് ഈ പറമ്പത്ത് രണ്ടു ചാല് നടക്കുമ്പോ തന്നെ സന്ധിയാവും അല്ലേ. റബ്ബറും നോക്കി, കുരുമുളകും നോക്കി, മറ്റേതും നോക്കി.
1: ആന്ന്.
0: അല്ല, ഇനി എന്റെ ഈ കുരുമുളകിനെല്ലാം കുറച്ച് ചാണിട്ട് കൊടുത്തോറാ. നീ അവിടെ കൊണ്ടാച്ചിട്ടില്ല ഏതായാലും.
1: എവിടെ കൊണ്ടേച്ചിനോടോ? പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് കൈയോണ്ട് തൊടാൻ മടിയാന്ന്. ഞാൻ എന്നാ വേണ്ട, ഞാൻ പിന്നെ വിചാരിച്ച് ആ കുമാരനോ രാജനങ്ങ ഉച്ചപ്പണിക്ക് കിട്ടിയിട്ടുണ്ടെങ്കില് കൊറച്ചങ്ങ് ചാണകം എല്ലാത്തിനും കൂടി അങ്ങ് ഉണക്കിയിട്ടിടാന്ന് ഞാൻ വിചാരിച്ചു.
0: മറിയേ, നീ ഇന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവര് വരും. അറിയാലോ അവരുടെ സ്വഭാവം. ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളെ നാളെ പറയും, മറ്റന്നാൾ. ഇതാ നമ്മളെന്താ മറ്റന്നാളെത്തി
1: വെറൂ ഉടായിപ്പാന്ന്
0: പറഞ്ഞാൽ നല്ല അമിടുക്ക. അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ മറ്റേ
1: പക്ഷെ അതെ കണ്ടാലെന്നാന്ന് രണ്ടെണ്ണത്തിനു. പക്ഷെ തെറ്റിക്കഴിഞ്ഞാല്
0: പിന്നെന്താ, എല്ലാം പറഞ്ഞുതരും. എങ്ങനെയാ ഇടണ്ടെന്നും പറഞ്ഞുതരൂ, എങ്ങനെയാ മുളക്കണ്ടെന്നും പറഞ്ഞുതരും, എല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യേണ്ട, അങ്ങനെ പണിക്ക് വിളിച്ചാലോ വരുവാ. ഇല്ല,
1: അനക്ക് തോന്നുന്നു ഓനിപ്പോ ഫോണേ എടുക്കല്ല. ഞാൻ എത്ര വിളി വിളിച്ചെന്നറിയാ.
0: കുമാരനാ, കുമാരൻ വന്നിട്ട് നമ്മൾ നീ ഒന്നും ഇടൂല. ഓയാൻ കള്ളുഷാപ്പിലുണ്ടാവും ഇപ്പൊ.
1: അമ്മപ്പ എന്തെന്നാന്ന് എല്ലാം തന്നെ നീ ആലോചിച്ച് നോക്കിയട്ടെ. ഈ നാട്ടില് നല്ല പണിക്കാർ എന്ന് പറയാനുള്ള കുറച്ചെണ്ണത്തിന്റെ കൂട്ടത്ത് പെടുന്ന ഈ കുമാരനും രാജനും അവർക്കെല്ലാം മര്യാദക്ക് എടുത്തിട്ടുണ്ടെങ്കില്
0: ഏടിയാടോ രണ്ടിനും സമയം. ഉച്ചപ്പണി വരെ എടുക്കും, ഉച്ചപ്പണിക്ക് ശേഷം കള്ളുഷാപ്പിലും പോകും. ഇനി കേട്ടിട്ടെ പറയും കദീസു നീ എന്നാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കയ്യല്ല
1: അതന്നെ നമ്മള് കുറ്റം പറയുന്ന വിചാരിക്കും. ഇതെന്നാടോ കുറ്റം കറ്റ ഉള്ള കാര്യം പറയുന്നത്?
0: അല്ല, നീ ആ ചാണം കളയണ്ടപ്പ നീ എന്നെല്ലാം ഇട്ടു കൊടുത്തിട്ട് അങ്ങ് ഇതാക്ക്. ഇനി മണക്കുന്നതും കാര്യമില്ല.
1: വെള്ളം ഒഴിച്ചിട്ട് കൊള്ളീനെ കൊണ്ട് ഇളക്കിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ തോന്നല്ലേ.
0: പിന്നെ കുറച്ച്
1: തെളി ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നു. തെളി ഒഴിച്ചാല് ഇപ്പൊ പണ്ടത്തെ ചാണത്തിന്റെ ഗുണമൊന്നും എന്തായാലും ഇല്ല. അത് എനക്ക് നിന്ന് ഞാനത് കലക്കി വെച്ചിട്ട് നാളെ അതിന്റെ തെളി മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു.
0: അല്ല, നീ വേണ്ടി കുറച്ച് മിറ്റത്ത് അങ്ങ് പാറ്റൂട്.
1: മിറ്റത്ത് പാറ്റിയാ പിന്നെ നാറിയിട്ട് നിക്കാനാവൂലടോ. അതുകൊണ്ടാന്ന് ഇതിൽ കൂടെ പിള്ളേരെല്ലാം കളിക്കാൻ പോകുമ്പോ അന്നൊരിക്കൽ ഞാൻ പാറ്റിയിട്ടാന്ന് ബോള് കളിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഈലൂട്ടിയാന്ന് പോവുക. ആടുന്നടിക്കുന്ന ബോൾ ആ കണ്ടത്തുനിന്നടിക്കുന്ന ബോള് അന്റെ മിറ്റത്ത് വന്നിട്ട് പോവുക. എന്നിട്ട് ലാസ്റ്റ് പിള്ളേർ കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണല്ലായി ഇവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാ പോവുക. ഈടെ ഇരിക്കുമ്പം പറയൂ, മറിയടത്തി ഇവിടെ ചാണാൻ പറ്റല്ല ചാണാൻ പറ്റല്ല എന്ന്.
0: അതിലേക്ക് മണക്കുന്നുണ്ടാവും.
1: മണത്തിട്ട് പാവ എനിക്ക് സങ്കടവും തോന്നുന്നു കാണുമ്പോ. പിന്നെ ആമിച്ച് മതി, എന്തിനാന്ന് ആരെല്ലാം നടക്കിടക്ക് ഇടയെല്ലാം കേറി വെത്ത്.
0: എനിക്കൊരു സഹായത്തിന് പിള്ളേരെല്ലാം വിളിച്ചാലുണ്ടാവപ്പാ.
1: ഉഷ്, അത് പറയണ്ട. പേടുന്ന് വിളിച്ചാൽ അപ്പൊ തന്നെ ഓടി വരൂ കേട്ടോ. എന്നാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഓടി വരും. ഞാൻ പിന്നെ ഇടക്ക് ഒരു പത്ത് റുപ്പി ഇരുപത് റുപ്പിയെല്ലാം കൊടുക്കൂ. ആടുന്ന് എന്തെങ്കിലും മുട്ടായി അങ്ങ് മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
0: ഇനി എന്റെ കണ്ടി ചെയ്യാനാന്ന മോളെ വിഷമം ഈ മുട്ടും കൊണ്ട്. ഞാൻ പോട്ടെ.
1: ഈ ബോർഡ് തന്നപ്പോ എനിക്ക് ഉറക്ക് വരുന്നേ. ചോറ് വറക്കണ്ട, ഉറങ്ങാനും ആവില്ല.
0: എന്നാ നീ കുറച്ച് ഉറങ്ങൂട്. കറിയെല്ലാം വെക്കണ്ടേ? എനിക്ക്
1: കറി വെക്കണം. മീനുണ്ടാടാ മുറിച്ച് വെച്ചിട്ട്.
0: ഓ മീനുണ്ടാ. എന്റെ മോ മുട്ടുവേനോണ്ട് ഇന്റെ കണ്ടി ചെയ്യാനാ മോളെ പാട്. പോട്ടെ.
1: ആ വേഗം ചെന്നോട്, ഞാൻ എന്റെ പണി നോക്കട്ടെ.
2: ഹരിതസമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഒക്കോ ജുല്ലസ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസണിൽ 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: ഖരീഫ് കെ ലിയേ ജോ ഫൈസലാ ലിയാ ഗയാ ഉസ്മേ ജിത്നേ ഭി ഖരീഫ് കെ ക്രോപ്സ് ഹേ ഉൻ സബ് മേ കോസ്റ്റ് പ്ലസ് 50% യാ 50 സേ അധിക ടോട്ടൽ 260,000 കറോഡ് രൂപയെ കിസാനോ കോ പേ ഔട്ട് ജായേഗാ ഇസ് പൂരെ ഫൈസലേ സേ ഓർ ഇസ് സാൽ കാ ആനുവൽ ഖരീഫ് പ്രൊക്യൂർമെന്റ് ഹോഗാ 824 ലാഖ് മെട്രിക് ടൺ LMT.
0: 37,500 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുള്ള ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രകാരം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് സത്യനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നടന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഭവാനിപൂർ സീറ്റിൽ നിന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്തു. 5 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 2 സെഷനുകളിലായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുന്ന ഫാൽറ്റ മണ്ഡലം ഒഴികെയുള്ള 157 അസംബ്ലി മണ്ഡലങ്ങളിലെ MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം പകുതിയായി കുറച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. 17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി CBSE പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂനെയിൽ നിന്ന് ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിനുശേഷം ഇവരെ CBIക്ക് കൈമാറി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയതല ക്വിസ് മത്സരത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ഓൺലൈൻ ക്വിസ് മത്സരം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയതല ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴി രാജ്യത്തെമ്പാടുമുള്ള യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 യുവ വോളണ്ടിയർമാർ ലേ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാന അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. അതിർത്തി ഗ്രാമങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലും അതിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങളിലും യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എൽപിജിയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവർത്തികൾ എന്നിവയും യോഗം വിലയിരുത്തി. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം മഴമൂലം വൈകുന്നു. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈ ഹോപ്പ് കമ്പനിയുടെ BTSHE സീപ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീപ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 123,120 രൂപയിലെത്തി. ഉച്ചതിരിഞ്ഞ് 118,800 രൂപയായി കുറഞ്ഞു. ഒരു മേഖല ഒരു ദൌത്യം എല്ലാവർക്കും പുതുക്കിയ ആധാർ പദ്ധതിയുടെ ഭാഗമായി ആധാർ എൻറോൾമെന്റ് പുതുക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കായി കേരള സർക്കിളിലെ കൊച്ചി സെൻട്രൽ റീജ്യൻ ശില്പശാല സംഘടിപ്പിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴമൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ഏവർക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ആടുകളെ കുറിച്ച് കേൾക്കാം. സംസാരിക്കുന്നു ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ.
2: ആട്ടിടയിൽ നിന്ന് കേൾക്കുമ്പോൾ നിശ്വനായിട്ടുള്ള ഒരു സാധു മനുഷ്യന്റെ രൂപമാണല്ലോ മനസ്സിൽ വരിക. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനായ ഗുഡ് ഷെപ്പേർഡിന്റെ ഒരു ക്രൈസ്തവ ബിംബം കൂടി. ചുരുണ്ട വെള്ളരോമം നിറഞ്ഞ സാധുവായ കൂട്ടം വിടാതെ ചെമ്മരിയാടും, ചോര രുചിക്കാനായി കാത്തുനിന്ന കുറുക്കന്റെ മുമ്പിൽ കൊമ്പുകോർത്ത് പരസ്പരം മാഞ്ഞുകുത്തിയ കൊറ്റനാടും ഒന്നല്ല. ആദ്യത്തേത് ചെമ്മരിയാട്, ഇംഗ്ലീഷിൽ ഷീപ്പ്. രണ്ടാമത്തേത് കോലാട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഗോട്ട്. രണ്ടും തമ്മിൽ ബന്ധുക്കളാണെങ്കിലും രണ്ടും രണ്ട് സ്പീഷീസുകളാണ്, വ്യത്യസ്ത ക്രോമോസോം നമ്പറുകളുള്ള വ്യത്യസ്ത ജീവികൾ. കോലാടുകൾക്ക് 60 ക്രോമോസോമുകൾ ഉള്ളപ്പോൾ ചെമ്മരിയാടുകൾക്ക് 54 ക്രോമോസോമുകൾ മാത്രമേ ഉള്ളൂ. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പോലുമില്ല. എങ്കിലും നമ്മൾ ഇവ രണ്ടിനെയും ആട് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. പശുവും പോത്തും ആന്റിലോപ്പുകളും ഒക്കെ ഉൾപ്പെടുന്ന ബൊവിഡെ കുടുംബത്തിലെ കാപ്രിനെ ഉപകുടുംബത്തിലാണ് ഈ രണ്ടു തരം ആടുകളും ഉൾപ്പെടുക. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാറ്. എങ്കിലും കൃത്രിമ ബീജസങ്കലനം നടത്തി ഗീപ്പ് എന്ന പേരിൽ ഷീപ്പ് ഗോട്ട് ഹൈബ്രിഡ് ഇനത്തെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗീപ്പുകൾ സാധാരണഗതിയിൽ വന്ധ്യരായിരിക്കും, അതായത് അവർക്ക് പ്രജനനശേഷി ഉണ്ടാവില്ല. എങ്കിലും ന്യൂസിലാൻഡിലും ഫ്രാൻസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചില കേസുകളുണ്ട് ഗീപ്പുകൾ ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായതായിട്ട്. എങ്കിലും അത് സാധാരണമല്ല. ഷീപ്പുകളുടെയും ഗോട്ടുകളുടെയും മെരുക്കൽ, ഡൊമസ്റ്റിക്കേഷൻ മുതൽ അവ മനുഷ്യരാശിയുടെ വികാസത്തിനൊപ്പം, സംസ്കാരങ്ങളുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച പരിണാമ വഴികളും അവയുടെ പ്രത്യേകതകളും അറിയാം. സ്വാഗതം ആടുകളുടെ ലോകത്തിലേക്ക്. ആടെന്തറിഞ്ഞു അങ്ങാടി വാണിഭം എന്ന ഒരു ഭാഷാശൈലി ഉണ്ടല്ലോ. വരാൻ പോകുന്ന വലിയ അപകടം, ചതി തിരിച്ചറിയാനാകാതെ വർത്തമാന കൗതുകങ്ങളിൽ പെട്ടുപോകുന്നവരെ സൂചിപ്പിക്കാനാണല്ലോ ഈ ശൈലി ഉപയോഗിക്കുന്നത്. അർക്കം കൊണ്ടുപോകുന്ന ആട് ചുറ്റുമുള്ള ബഹളവും അങ്ങാടിയിലെ ആരവവും ഒക്കെ കേട്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് നടക്കുന്നതായിട്ടാണല്ലോ കഥ. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്ന പ്രയോഗത്തിലും കൂട്ടത്തിലെ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കന്റെ രൂപമാണല്ലോ ആടിനുള്ളത്. എന്തായാലും ചെന്നായ വരുന്നേ, ചെന്നായ വരുന്നേ എന്ന് എപ്പോഴും വെറുതെ കളിയാക്കി വിളിച്ചു പറയുമായിരുന്ന ഒരു ആട്ടിടയും പയ്യൻ മാത്രമാണ് ഈ കഥകളിലെയൊക്കെ ഒരു അപവാദം. പൊതുവെ ആട്ടിടയന്മാരും ഈ ആടുകളെ പോലെ തന്നെ സാധുക്കളും നിഷ്കളങ്കരുമായിട്ടൊക്കെയാണ് കഥകളിൽ വരാറ്. കാനനച്ചോളയിൽ ആടുമേക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടണം എന്ന് പറയുന്ന ചന്ദ്രികയോട് നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് വിലക്കുന്ന രമണന്റെ നന്മ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ടല്ലോ. ആട് ചവക്കുന്നത് പോലെ എന്ന ഒരു പ്രയോഗം കൂടി മലയാളത്തിലുണ്ട്. കോലാടുകൾ ഏതെങ്കിലും പറമ്പ് കയറി അവിടെ കണ്ട എല്ലാ ഇലകളും ചവച്ചു നോക്കും. ഏത് ഇലയും തിന്നാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചു നോക്കും. കാർഡ്ബോർഡും തുണിയും പ്ലാസ്റ്റിക്കും വരെ അവ ചവച്ചു നോക്കും. ഈ രണ്ടു തരം ആടുകളും പല കാര്യങ്ങളിലും പ്രത്യേകമായിട്ടുള്ള സ്വഭാവമുള്ളവയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് അവയുടെ ജീവിത രീതിയാണ്. അനുസരണയോടെ കൂട്ടമായി മാത്രം എപ്പോഴും പറ്റിക്കൂടി നിന്ന് പുല്ല് മേഞ്ഞു നടക്കുന്നവരാണ് ചെമ്മരിയാടുകൾ, എന്നാൽ ഷീപ്പുകൾ. എന്നാൽ അനുസരണയില്ലാത്തതുപോലെ തെക്ക് വടക്ക് ഒറ്റക്കൊറ്റക്കായിട്ടും പരക്കെയും ഒക്കെ നടക്കുന്ന സ്വഭാവമുള്ളവരാണ് ഗോട്ടുകൾ. മരത്തിന്റെ മുകളിൽ കയറി ഇല തിന്നുന്ന കുളമ്പുള്ള ഏകജീവി ഇവരായിരിക്കും. കുഴിയിലേക്ക് ഇറങ്ങും, പറയിലേക്ക് കയറും, കണ്ടതെല്ലാം കടിച്ചു തിന്നും. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കൊറ്റനാടുകൾ നമ്മളെയൊക്കെ കുത്തുകയും ചെയ്യും. ഭൂമിയിൽ മനുഷ്യരാദ്യമായിട്ട് മെരുക്കി ഉണ്ടാക്കിയ മൃഗം നായയാണെന്നറിയാമല്ലോ. വേട്ട സഹായിയായും കാവൽക്കാരായും കൂട്ടായും ഒക്കെയാണ് യൂറേഷ്യൻ ചാരച്ചെന്നായ്ക്കളിൽ നിന്നും മനുഷ്യർ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഇന്നത്തെ വളർത്തു നായകളെ സൃഷ്ടിച്ചത്. എന്നാൽ പൂർണ്ണമായിട്ടും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു വളർത്തു ജീവി ചെമ്മരിയാടുകളാണ്. പാലിനും മാംസത്തിനും രോമത്തിനും ഒക്കെ വേണ്ടിയാണ് ആടുകളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. ഏത് കാലത്ത് എവിടെ വെച്ചായിരിക്കും മനുഷ്യർ ആദ്യമായി ആടുകളെ മെരുക്കിയത് എന്ന കാര്യത്തിൽ അത്ര പൂർണ്ണമായിട്ടുള്ള അറിവുകൾ നമുക്കില്ല. നായകളുടെ മെരുക്കൽ നടന്ന കാലത്ത് തന്നെയായിരിക്കും ആടുകളുടെയും മെരുക്കൽ നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 10,000 മുതൽ 11,000 വർഷങ്ങൾക്ക് മുമ്പ് നിയോലിത്തിക് കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിലെ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന മേഖലയിലായിരിക്കും ഇത് ആരംഭിച്ചത് എന്നാണ് കണക്കാക്കുന്നത്. ഇറാനിലെ സാഗ്രോസ് പർവ്വത നിരകൾ, തുർക്കിയിലെ അനറ്റോളിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇതിന്റെ ആദ്യകാല തെളിവുകൾ ലഭിച്ചത്. ഒവിസ് ഗംലിനി എന്ന ശാസ്ത്രനാമമുള്ള ഏഷ്യാറ്റിക് മൗഫ്ലൺ എന്ന് വിളിക്കുന്ന കാട്ടാടുകളെ മെരുക്കിയാണ് നമ്മുടെ ഈ ഷീപ്പ് ചെമ്മരിയാടുകൾ വളർത്താടുകൾ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാംസത്തിനും പാലിനും

പ്രദേശങ്ങളിൽ അനറ്റോളിയ പ്രദേശത്ത് ഒരു കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഇറാൻ, വടക്കൻ ഇറാഖ്, തെക്ക് കിഴക്കൻ തുർക്കി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സാഗ്രോസ് മലപ്രദേശങ്ങളിൽ കാണുന്ന ബെസോർ ഐബെക്സ് കാട്ടാടുകളെ മിരിക്കിയാണ് കോലാടുകൾ എന്ന് വിളിക്കുന്ന നമ്മുടെ ഗോട്ടുകൾ ഉണ്ടായത്. അതും ചെമ്മരിയാടുകളുടെ മിരിക്കൽ കാലത്ത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചതാണ്. ഒറ്റൊരിടത്തല്ല, പല പല പ്രദേശങ്ങളിൽ പല പല കാലങ്ങളിലായിട്ടാണ് അത് സംഭവിച്ചത്. അതായത് പല കാലങ്ങളിൽ പല ഗോത്രജന വിഭാഗങ്ങൾ അവരുടെ വ്യത്യസ്ത ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളവയെ തിരഞ്ഞെടുത്ത് ഇണചേർത്ത് പലതരം ആടുകളെ ഉണ്ടാക്കി. അവയുടെ വലിപ്പം, അനുസരണ, പ്രജനനശേഷി, രോമത്തിൻ്റെ നിറം, നീളം, ആകൃതി, കൊമ്പുകൾ ഉള്ളതും ഇല്ലാത്തവയോടുമുള്ള താല്പര്യങ്ങൾ, അകിടിൻ്റെ വലിപ്പം, ഇവയൊക്കെ പരിഗണിച്ചാണ് അവർ ആടുകളെ ഇണചേർത്ത് മെരുക്കി പുതിയ ബ്രീഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന്, പൗരാണിക ഈജിപ്തുകാർ ഒടിഞ്ഞ ചെവിയുള്ള, തൂങ്ങി നിൽക്കുന്ന ചെവികളുള്ള, കൊമ്പില്ലാതെ ആടുകളോടായിരുന്നു കൂടുതൽ ഇഷ്ടം കാണിച്ചിരുന്നത്. അവയെ വളർത്താനായിരുന്നു അവർക്ക് താല്പര്യം. കോലാടുകളെ അവയുടെ മാംസത്തിനും പാലിനും വേണ്ടിയാണ് മനുഷ്യർ വളർത്താൻ ആരംഭിച്ചതെങ്കിലും വേട്ടയാടലുകളിൽ നിന്നും ആരംഭിച്ച് അവയെ പിന്നീട് കൂടുകളിൽ കൂടുതലായിട്ട് വളർത്താനും തിരഞ്ഞെടുത്തവ തമ്മിൽ പരസ്പരം ഇണചേർത്ത് ഏറ്റവും മികച്ചവയെ അവർക്ക് ആവശ്യമുള്ള തരത്തിന് ആടുകളെ ഉണ്ടാക്കാനും ഒക്കെ മനുഷ്യർ പരിശീലിച്ചുകൊണ്ടേയിരുന്നു. ഡൊമസ്റ്റിക്കേഷന്റെ ഭാഗമായിട്ട് ഇവയുടെ ശാരീരിക വലിപ്പത്തിലും മസ്തിഷ്കത്തിൻ്റെ തലച്ചോറിൻ്റെ ഘടനയിലും മാറ്റങ്ങൾ സംഭവിക്കുകയും മനുഷ്യരുമായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആടുകളുടെ കാഷ്ടം കത്തിക്കാനും അവയുടെ രോമവും എല്ലും ടെൻഡനുകളും ഒക്കെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ മനുഷ്യർ തുടങ്ങി. ആടിൻ്റെ തുകൽ കൊണ്ട് നിർമ്മിച്ചിരുന്ന പാത്രങ്ങളിൽ യാത്രകളിൽ വെള്ളവും വീഞ്ഞും ഒക്കെ ശേഖരിച്ച് വെക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ സഹായിച്ചു. വീഞ്ഞ് വിൽപ്പനയുടെ കാലമായപ്പോൾ ഈ വീഞ്ഞ് ശേഖരിച്ച് വെക്കാനും വിൽപ്പന നടത്താനും ഒക്കെ ഈ ആടിൻ്റെ തുകൽ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഇതുകൂടാതെ പലതരത്തിലുള്ള എഴുത്തുകൾ, രേഖകൾ ഒക്കെ കൈമാറ്റം ചെയ്യാനും സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഈ തുകലിൽ ആണ് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 7,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആടുകൾ ഈജിപ്തിലെ നൈൽ നദീതടങ്ങളിൽ എത്തിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. അവിടെ നിന്നും ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലേക്കും അവ പതുക്കെ എത്തി. കോലാടിന്റെ ശാസ്ത്രനാമമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് കാപ്ര ഹിർക്കസ് എന്നും ചെമ്മരിയാടിൻ്റെത് ഓവീസ് ആരീസ് എന്നുമാണ്. കോലാടുകളിൽ വളരെ വലിപ്പമുള്ള ബ്രീഡുകളുണ്ട്. 140 കിലോഗ്രാം ഭാരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ദക്ഷിണാഫ്രിക്കൻ ഇറച്ചി ആടിനമായ ബോർ അല്ലെങ്കിൽ ബോർബൊക്കൊക്കെ 1 മീറ്ററിനടുത്തൊക്കെ ഉയരവും ഉണ്ടാവും അവ. എന്നാലും എത്ര വലിപ്പമുണ്ടെങ്കിലും ആടുകൾ വളരുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പലരും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതൊരു തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അജഗജാന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചേർത്ത് പറയാൻ പറ്റാത്തത്ര വ്യത്യാസമുള്ളവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജം എന്നാൽ ആട് എന്നും ഗജം എന്നാൽ ആന എന്നും. എന്തായാലും ആട് എത്ര വളർന്നാലും ആനയുടെ അത്ര ആകില്ലല്ലോ. അപ്പോൾ അജഗജാന്തര വ്യത്യാസം എന്ന് പറയേണ്ട കാര്യമില്ല. അജഗജാന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആടുകൾ അയവെട്ട് സ്വഭാവമുള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അയവെട്ടുന്ന മറ്റ് മൃഗങ്ങളുടെ പല പ്രത്യേകതകളും ഇവർക്കുമുണ്ട്. ആടുകളുടെ അകിട് വ്യത്യസ്ത സ്തനഗ്രന്ഥികൾ ചേർന്നതാണ്. ഓരോ ഗ്രന്ഥിക്കും ഓരോ മുലക്കണ്ണുകൾ ഉണ്ടാവും. പശുക്കൾക്ക് 4 മുലക്കണ്ണുകൾ ഉള്ളപ്പോൾ ആടുകൾക്ക് 2 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിലും ബോർ ഇനം ആടുകളിലൊക്കെ 8 മുലക്കണ്ണുകൾ വരെ ചിലപ്പോൾ ഉണ്ടാവാറുമുണ്ട്. അകിടിൻ്റെ 2 പകുതികളെയും വേർതിരിക്കുന്ന ഒരു വിടവുണ്ട്, വിള്ളുണ്ട്. അതിനെ ഇന്റർമാമറി ഗ്രൂവ് എന്നാണ് വിളിക്കുക. ആടുകൾ സാധാരണയായിട്ട് 7 മുതൽ 12 മാസം വരെ കാലം കൊണ്ട് തന്നെ പ്രായപൂർത്തിയെത്തും. എങ്കിലും ആരോഗ്യകരമായിട്ടുള്ള പ്രജനനത്തിന് പെണ്ണാടുകൾക്ക് 9 മുതൽ 10 മാസം വരെ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. പെണ്ണാടുകളുടെ മതിചക്രം എസ്ട്രസ് സൈക്കിൾ 18 മുതൽ 21 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. 12 മുതൽ 36 മണിക്കൂർ വരെയാണ് ഈ മതി അനുഭവപ്പെടുന്ന സമയമുണ്ടാകുക, അല്ലെങ്കിൽ ഹീറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് അമിതമായിട്ട് വാലാട്ടുക, ഇടക്കിടക്ക് മൂത്രമൊഴിക്കുക, തീറ്റ കഴിക്കുന്നത് കുറയുക, ജനനേന്ദ്രിയത്തിൽ വീക്കമുണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ അവ കാണിക്കും. കൂടെ അമിതമായിട്ടുള്ള കരച്ചിലും. മുട്ടനാടുകളുടെ തലയിലുള്ള കൊമ്പിനോട് ചേർന്നിട്ടുള്ള ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ട്. 4-ഈഥൈലോക്ടനോൾ പോലുള്ള ഫെറമോണുകളാണ് അതിലെ പ്രധാന ഘടകമായിട്ടുണ്ടാവുക. ഈ ഗന്ധം അണ്ടോത്പാദനത്തിനെ ട്രിഗർ ചെയ്യിക്കുന്നതാണ്, ത്വരിതപ്പെടുത്തുന്നതാണ്, മതിലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനും സഹായിക്കും. ആടുകളുടെ ഗർഭകാലം 150 ദിവസമാണ്, ഏകദേശം 5 മാസം. പ്രസവത്തിന് മുന്നോടിയായിട്ട് അകിട് വീർക്കുകയും ആട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ മലബാറി ആടുകൾ ഉയർന്ന പ്രത്യുത്പാദന ശേഷിക്ക് വളരെ പ്രസിദ്ധമാണ്. ഇവയിൽ 50% പ്രസവങ്ങളിലും ഇരട്ടക്കുട്ടികൾ ഉണ്ടാവും. 25% പ്രസവങ്ങളിലും 3 കുട്ടികൾ ഉണ്ടാവും. എന്നാൽ അട്ടപ്പാടി ബ്ലാക്ക് ആടുകളിൽ സാധാരണയായിട്ട് 1 കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഒരു പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് ഒരു നൈജീരിയൻ ഡ്വാർഫ് ആടാണ്. മിക്ക ആട് ബ്രീഡുകളും 14 മുതൽ 20 വർഷം വരെ ആയുസ്സുള്ളവരാണ്. എന്നാൽ ആടുകൾക്ക് ലഭിക്കുന്ന പോഷകാഹാരം, കാലാവസ്ഥ, ആരോഗ്യ പരിപാലനം ഇവയൊക്കെ അവയുടെ ആയുസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം നമ്മുടെ കോലാടുകളുടെ, നമ്മുടെ സാധാരണ ആടുകൾ

0: ഒക്കെ വാല് ഉയർന്നു നിൽക്കുന്നതാണ്, അതേസമയം ചെമ്മരയാടിന്റെ വാല് കീഴോട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കോലാടുകൾക്ക് ചിലപ്പോൾ ആണിനും പെണ്ണിനും ഒക്കെ താടി രോമങ്ങൾ ഉണ്ടാവും, നീളമുള്ളത്. ബ്രീഡുകൾ അനുസരിച്ചിട്ട് അതിൽ മാറ്റമുണ്ടാവും, ചിലതിനും ഉണ്ടാവാതിരിക്കും. എന്നാൽ ചെമ്മരിയാടുകൾക്ക് ആണിനും പെണ്ണിനും ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താടി രോമങ്ങളില്ല. ഇനി ഇതും കൂടാതെ നമ്മുടെ സാധാരണയുള്ള ആടുകൾ, കോലാടുകൾ എന്ന് വിളിക്കുന്ന ഈ ആടുകൾക്കൊക്കെ ആ പേര് വിളിക്കാൻ, കോലുള്ള ആട് എന്ന് വിളിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ള കഴുത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് വിരൽ പോലെ ഞാന്ന് കിടക്കുന്ന ഒരു അവയവം ഉണ്ടാവും. ഇവ ശാസ്ത്രീയമായിട്ട് അപ്പൻഡിക്സ് കോളി അല്ലെങ്കിൽ വാട്ടിൽസ് എന്നാണ് വിളിക്കുന്നത്. ഇവ ചർമ്മം കൊണ്ട് നിർമ്മിച്ച തരുണാസ്ഥികളാണ്. ഇതിനുള്ളിൽ രക്തക്കുഴലുകളും നാടികളും പേശികളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. നിലവിൽ ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ശാരീരിക ധർമ്മങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പരിണാമ പ്രക്രിയയിൽ ബാക്കിയായിട്ടുള്ള ഏതെങ്കിലും വെസ്റ്റീജിയൽ ഓർഗൻ ആയിരിക്കാം അതെന്നും, അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായ കൈകാലുകളുടെ അവശിഷ്ടങ്ങളായിരിക്കാം അവ എന്നുമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. വംശപാരമ്പര്യമായിട്ടാണ്, ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് ആയിട്ടാണ് ഈ കോലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നത്. ചെമ്മരിയാടുകളുടെ മേൽച്ചുണ്ടിന്റെ നടുവിൽ ഒരു വിള്ളൽ, ഫിൽട്രം കാണാം. ഇത് കോലാടുകൾക്കില്ല. ഇനി ഇവയുടെ കൊമ്പുകൾക്കും പ്രത്യേകതയുണ്ട്. നമ്മുടെ കോലാടുകൾക്ക് ഗോട്ടുകളുടെ കൊമ്പുകൾ സാധാരണയായിട്ട് വാശങ്ങളിലേക്ക് പരന്നതും പിറകിലേക്ക് വളഞ്ഞതുമായിരിക്കും. എന്നാൽ ചെമ്മരിയാടുകളുടെ കൊമ്പുകൾ സർപ്പിളാകൃതിയിൽ ചുരുണ്ടതായിരിക്കും. എങ്കിലും പൊതുവെ ചെമ്മരിയാട് ബ്രീഡുകളിൽ ആണിനും പെണ്ണിനും പലപ്പോഴും കൊമ്പുണ്ടാവില്ല. ചിലപ്പോൾ പെണ്ണിന് മാത്രമായിട്ട് കൊമ്പില്ലാത്ത ബ്രീഡുകളും ഉണ്ട്. എന്നാൽ കോലാടുകളുടെ ഗോട്ടുകളുടെ കൂട്ടത്തിൽ കൊമ്പുകൾ ഇല്ലാത്ത ബ്രീഡുകൾ വളരെ കുറവാണ്. സാധാരണയായിട്ട് ഈ ആടുകൾക്ക് ഒരു ജോഡി കൊമ്പുകളാണ് ഉണ്ടാവുക. എന്നാൽ അപൂർവമായിട്ട് നാലോ എട്ടോ കൊമ്പുകളുള്ള ആടുകളുമുണ്ട്. എങ്കിലൊട്ടും കൊമ്പുകൾ ഇല്ലാത്ത ആടുകളുടെ ഗോട്ടുകളുടെ ബ്രീഡുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത്ര വിജയിക്കാറില്ല. കാരണം ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്ന സെക്സ് തീരുമാനിക്കുന്ന ജീനും കൊമ്പിന്റെ ജീനും പരസ്പര ബന്ധിതമാണ്. അതായത് കൊമ്പുകൾ ഇല്ലാത്ത ആടുകളെ ഇണചേർത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവയുടെ സെക്സ് എന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവ പലപ്പോഴും പ്രജനനശേഷി ഇല്ലാത്തവരായി പോകാം. ആടുകളുടെ കൊമ്പുകൾ ജീവനുള്ള അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന് ചുറ്റുമായിട്ട് കെരാറ്റിനും ചില പ്രോട്ടീനുകളും ഒക്കെയുള്ള ആവരണമാണ് ഉണ്ടാവുക. പ്രതിരോധത്തിനും മേൽക്കൈക്കും ടെറിട്ടറി സംരക്ഷണത്തിനും ഒക്കെയാണ് ആടുകൾക്ക് ഈ കൊമ്പ് കൊണ്ടുള്ള ഉപയോഗം. കൂടെ ചെറിയ തോതിൽ താപനിയന്ത്രണത്തിനും ഈ കൊമ്പുകൾ ഇവയെ സഹായിക്കുന്നുണ്ട്. ഇനി രോമങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ചെമ്മരിയാടുകൾക്ക് വളരെ ചുരുണ്ട കമ്പിളി രോമങ്ങളാണ് ഉണ്ടാവുക, വൂളാണ് ഉണ്ടാവുക. അങ്കോറ, കാശ്മീരി തുടങ്ങിയ പ്രത്യേക ബ്രീഡുകൾക്കൊഴികെ കോലാടുകൾക്ക് സാധാരണയായിട്ട് നീളത്തിലുള്ള രോമങ്ങളാണ് ഉണ്ടാവുക. ഇവയുടെ നിറവും ബ്രീഡുകൾക്കനുസരിച്ചിട്ട് മാറ്റമുള്ളതായിരിക്കും. ഡൊമസ്റ്റിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഇവയുടെ പൂർവിക വൈൽഡ് ഇനങ്ങളുടെയൊക്കെ രോമങ്ങൾ ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗണിൻ്റെ വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ളതോ ഒക്കെ ആയിരുന്നു. എന്നാൽ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി തൂവെള്ള രോമങ്ങൾ ഉള്ളത് തൊട്ടിട്ട് ചോക്ലേറ്റ് ബ്രൗൺ നിറമുള്ള രോമങ്ങൾ വരെയുള്ള ചെമ്മരിയാടുകൾ ഇപ്പോഴുണ്ട്. അപൂർവമായിട്ട് കുത്തുകളുള്ളതും ചിലപ്പോൾ പാടുകളുള്ളതുമായിട്ടുള്ള ചെമ്മരിയാടുകൾ വരെയുണ്ട്. വെള്ള രോമങ്ങൾ ഡൈ ചെയ്യാൻ എളുപ്പമുള്ളതിനാലും വെള്ളരോമ ജീൻ ഡോമിനൻ്റ് ട്രൈറ്റ് ആയതിനാലും ഒക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. കഠിനമായിട്ടുള്ള തണുപ്പുള്ള ഹിമാലയൻ പർവ്വതനിരകൾ, ചൈന, മംഗോളിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാശ്മീരി ആടുകൾ ഉള്ളത്. കടുത്ത തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ പുറമേയുള്ള കടുപ്പമേറിയ രോമങ്ങൾ, ഗാർഡ് ഹെയറുകൾ കൂടാതെ അതിന് താഴെ മൃദുവായതും കനം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ആവരണം കൂടിയുണ്ട്. ഇതാണ് കാശ്മീരി കമ്പിളിക്ക് വേണ്ടി ശേഖരിക്കുന്നത്. കാശ്മീരി കമ്പിളികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഇനമാണ് പഷ്മിന. ലഡാക്കിലെയും കാശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങളിലും മാത്രം വളരുന്ന ചാങ്താങ്ങി ആടുകളിൽ നിന്നാണ് ഇവ ശേഖരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മൃദുവായിട്ടുള്ള രോമമായിട്ടുള്ള പഷ്മിന കൈകൊണ്ട് നെയ്താണ് പഷ്മിന ഷാളുകൾ ഉണ്ടാക്കുന്നത്. വളരെ വിലപിടിച്ചതാണവ. സാധാരണ ചെമ്മടിയാടുകളുടേതുപോലെ രോമം വെട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വസന്തകാലത്ത് രോമം കൊഴിയുന്ന സമയത്ത് ചീപ്പ് ഉപയോഗിച്ച് ചീകി വേർതിരിക്കുകയാണ് ചെയ്യുക. ഈ കാശ്മീരി നാരുകൾ സാധാരണ രോമങ്ങളെ അപേക്ഷിച്ച് 3 മടങ്ങ് ചൂട് നൽകാൻ സഹായിക്കുന്നവയാണ്. ഇവയുടെ വ്യാസം 19 മൈക്രോണിലും കുറവാണ്. ഇതുപോലെ തുർക്കിയിലെ അങ്കോറ ആടുകളിൽ നിന്നാണ് മൊഹൈർ ലഭിക്കുന്നത്. ഇവയുടെ രോമം നീളമുള്ളതും തിളക്കമുള്ളതും പട്ടുപോലെ മൃദുവുമാണ്. ഇനി ആടുകളുടെ ഭക്ഷണം തേടലിനും വ്യത്യാസമുണ്ട്. നമ്മുടെ കോലാടുകൾ ഗോട്ടുകൾ ബ്രൗസേഴ്സ് ആണ്. അതായത് ചെടികളുടെ ഇലകളും തളിരുകളും മുൾച്ചെടികളും ഒക്കെ തിരഞ്ഞെടുത്ത് തിന്നുകയാണ് അവയുടെ രീതി. എന്നാൽ ചെമ്മരിയാടുകൾ ഗ്രേസേഴ്സ് ആണ്. അതായത് അവ പ്രധാനമായിട്ടും നിലത്തെ പുല്ലുകൾ കടിച്ചു തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആടുകൾക്ക് ദീർഘചതുരാകൃതിയുള്ള ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ആയിട്ടുള്ള പ്യൂപ്പിളുകളാണുള്ളത്. ഇത് അവർക്ക് 320 മുതൽ 340 ഡിഗ്രി വരെ പനോരമിക്കായിട്ടുള്ള കാഴ്ച സാധ്യമാക്കുന്നുണ്ട്. അതായത് അവർക്ക് തല തിരിക്കാതെ തന്നെ ചുറ്റുപാടുമുള്ള എല്ലാ കാഴ്ചകളും ഏകദേശം കാണാൻ പറ്റും. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ആടുകൾ തല താഴ്ത്തുമ്പോഴും ഉയർത്തുമ്പോഴും ഒക്കെ അവയുടെ പ്യൂപ്പിളുകൾ ഭൂമിക്ക് സമാന്തരമായിട്ട് തന്നെ ഇരിക്കാനായി കണ്ണിനുള്ളിൽ കറങ്ങുന്നു എന്ന കാര്യമാണ്. ഇതിനെ സൈക്ലോവർജൻസ് എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ആനകളെപ്പോലെ തന്നെ ആടുകൾക്കും കണ്ണീർ ഗ്രന്ഥികളില്ല. ടിയർഡെക്സ് ഇല്ല. ചില ബാലസാഹിത്യ കഥകളിലൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത് കണ്ട് അമ്മ ആട് കരയുന്നതായിട്ടൊക്കെ കണ്ണുനീരൊഴിക്കുന്നതായിട്ടൊക്കെ കഥകളിൽ എഴുതി ചേർക്കാറുണ്ട് ചിലപ്പോൾ. അതിൽ കാര്യമില്ല, ആടുകൾക്ക് കരയാൻ കണ്ണീരില്ല. എന്തായാലും ആടുകൾക്ക് അവിശ്വസനീയമായിട്ടുള്ള ബുദ്ധിശക്തി ഉണ്ട് എന്നുള്ളത് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. സങ്കീർണമായിട്ടുള്ള ജോലികൾ പഠിക്കാനും അത് 10 മാസം വരെയൊക്കെ ഓർത്തു വെക്കാനും ഒക്കെ ഇവർക്ക് പറ്റും. വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിച്ചെടുക്കാനും ഒക്കെ കോലാടുകൾക്കാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതൽ കഴിവ്. കോലാടുകൾക്ക് മനുഷ്യരുടെ മുഖഭാവങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. സന്തോഷമുള്ളതും ചിരിക്കുന്നതുമായിട്ടുള്ള മുഖഭാവമുള്ള മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടാനാണ് ആടുകൾക്ക് ഇഷ്ടം. ദേഷ്യമുള്ള ഭാവങ്ങളെക്കാൾ ചിരിക്കുന്ന മുഖങ്ങളെ അവ മുൻഗണനയോടുകൂടിയിട്ട് തിരഞ്ഞെടുക്കുന്നതായിട്ട് ചില പഠനങ്ങളിൽ കാണുന്നുണ്ട്. സഹായം ആവശ്യമുള്ളപ്പോൾ ഇവർ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ആശയവിനിമയം നടത്താറുണ്ട്. ചെമ്മരിയാടുകൾ എപ്പോഴും ഒരു കൂട്ടമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഫ്ലോക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരും പേടിയുള്ളവരുമൊക്കെയാണ്. ഡോമിനൻസ് ഹൈറാർക്കി ഉള്ളവരുമാണ്. കൂട്ടത്തിലെ ഒരു നേതാവ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം എല്ലാവരും കൂടി നീങ്ങുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. കൂട്ടം വിടാതെ അവർ ഒന്നിച്ചിങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ കൂട്ടം ചേർന്ന് ജീവിക്കുന്നതിനാൽ കൂട്ടം വിട്ടു പോകാൻ ഇഷ്ടമില്ലാത്തതിനാലാവും ഇവരെ കൂടുതലായിട്ട് മനുഷ്യർ ഇണക്കി വളർത്താൻ കാരണമെന്നും കരുതപ്പെടുന്നുണ്ട്. ഒരു പുൽമൈതാനത്തേക്ക് തുറന്നു വിട്ടാൽ കോലാടുകൾ പല സ്ഥലത്തേക്ക് അലഞ്ഞ് മേഞ്ഞു തിന്നുമ്പോൾ ചെമ്മരിയാടുകൾ പറ്റമായിട്ടേ മേഞ്ഞു നടക്കൂ. എന്നാൽ കോലാടുകൾ മികച്ച മലകയറ്റക്കാരാണ്. ഇവയുടെ കുളമ്പുകളുടെ പുറംഭാഗം കടുപ്പമേറിയതും ഉൾവശം മൃദുവായ പാഡുകൾ ഉള്ളതുമാണ്. ഈ മൃദുവായ ഭാഗം പാറകളിൽ സക്ഷൻ കപ്പുകൾ പോലെ പിടിച്ചു നിന്ന് ഗ്രിപ്പ് നൽകുന്നുണ്ട് ഇവർക്ക്. 60 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പാറകളിൽ പോലും പിടിച്ചു കയറാൻ ഇവർക്ക് പറ്റും. മൊറോക്കയിലെ ആടുകൾ അർഗൻ മരങ്ങളിൽ 10 മീറ്റർ മുകളിൽ വരെ കയറി ഇലകൾ തിന്നുന്നുണ്ടാവും. എന്നാൽ ചെമ്മരി ആടുകൾക്ക് ഈ കഴിവൊക്കെ കുറവാണ്. അവർ മരങ്കേറുകളല്ല. കോലാടുകൾക്ക് കടുത്ത ചൂടിനെ അതിജീവിക്കാനും വളരെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ജീവിക്കാനും ഒക്കെ പറ്റുമെങ്കിലും ചെമ്മരി ആടുകൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ കുറവാണ്. ശരിക്കും ചെമ്മരിയാടിന്റെ ഇറച്ചിയാണ് മട്ടൺ അല്ലെങ്കിൽ ലാംബ് എന്ന് വിളിക്കുക. പക്ഷെ നമ്മളിവിടെ എല്ലാതരം ആടുകളുടെയും ഇറച്ചികൾക്കും മട്ടൺ എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും കോലാടിൻ്റെ ഇറച്ചിയെ ഷെവോൺ എന്നാണ് വിളിക്കേണ്ടത്. ചെമ്മരിയാടിൻ്റെ ഇറച്ചിക്ക് കോലാടിൻ്റെ ഇറച്ചിയെ അപേക്ഷിച്ച് 7 മടങ്ങ് കൂടുതൽ കൊഴുപ്പും 2 മടങ്ങ് കലോറിയും കൂടുതലാണ്. കോലാടിൻ്റെ ഇറച്ചിയിൽ ഇരുമ്പ്, കോപ്പർ, പൊട്ടാസ്യം തുടങ്ങിയവയൊക്കെ ചെമ്മരിയാടിൻ്റെ ഇറച്ചിയേക്കാൾ കൂടുതലാണ്. ബേ ബേ ബേ എന്നുള്ള ഒരു കരച്ചിലാണല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മിമിക്രി അവതരിപ്പിക്കാൻ പറഞ്ഞാൽ സ്കൂളുകളിൽ ആദ്യം പരിശീലിക്കുന്നത്. അതായത് ആടിൻ്റെ കരച്ചിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നത് കാക്കയുടെ ശബ്ദം കഴിഞ്ഞാൽ. എന്നാൽ ആടുകളുടെ കരച്ചിലുകൾ ഒരേപോലെയൊന്നും അല്ല. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വൈകാരിക അവസ്ഥകൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഭക്ഷണം, ഏകാന്തത, ബന്ധങ്ങൾ ഇവയുടെയൊക്കെ സൂചന നൽകാൻ പറ്റുന്ന വിധത്തിലുള്ള കരച്ചിലുകൾ ഇവ ചെയ്യും. നമ്മൾ മനുഷ്യർക്കൊക്കെ ഓരോ പ്രദേശത്തുള്ളവർക്കൊക്കെ പ്രത്യേക ആക്സെൻറ്റുകളോ ശൈലികളോ ഒക്കെ ഉള്ളതുപോലെ തന്നെ ആടുകൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്വീൻ മേരി യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഒരേ ഗ്രൂപ്പിൽ വളരുന്ന ആട്ടിൻകുട്ടികൾ കാലക്രമേണ സമാനമായിട്ടുള്ള ശബ്ദശൈലി വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന് കണ്ടിട്ടുണ്ട്. അതായത് വ്യത്യസ്ത കൂട്ടങ്ങളിൽ വളരുന്ന ആടുകളുടെ ശബ്ദങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി ആടുകൾ ശബ്ദമുണ്ടാക്കുന്നതിനെയൊക്കെ നമ്മൾ കരച്ചിൽ എന്ന് വിളിക്കുന്നതാണ്. എല്ലാ ശബ്ദങ്ങളും കരച്ചിലല്ല, സങ്കടം വരുമ്പോഴുണ്ടാകുന്നതിനാണ് നമ്മൾ സാധാരണയായിട്ട് മനുഷ്യർ കരച്ചിൽ എന്ന് വിളിക്കുക. പക്ഷേ മറ്റ് മൃഗങ്ങളുടെ എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ കരച്ചിൽ എന്ന് വിളിച്ചു കളയും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം വഴിയായിരിക്കും, ആ നോവൽ വായിച്ചിട്ടായിരിക്കും മലയാളികളിൽ പലരും ആടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരായി മാറിയത്. ഒരു ആട്ടിൻകുട്ടിയെ കണ്ടാൽ അതിനെ ഓമനിക്കാൻ തോന്നാത്തവർ വളരെ അപൂർവമായിരിക്കും. മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആട്ടിന്റെ കുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അതിനെ എടുക്കാനും മടിയിലിരുത്താനും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ മുതിർന്ന ആടുകളെ എല്ലാവർക്കും അത്ര കണ്ട് ഇഷ്ടമല്ലതാനും. അമേരിക്കയിലെ ഒരു പ്രത്യേകതരം ആടുകൾ മയോട്ടോണിക് ഗോഡ്സ് ഭയപ്പെടുകയോ അമിതമായിട്ട് ആവേശഭരിതരാകുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് മറിഞ്ഞു വീഴാറുണ്ട്. അതിനാൽ ഇതിനെ ഫെയിന്റിംഗ് ഗോഡ്സ് എന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ ബോധം കെട്ട് വീഴുന്നതല്ല, മറിച്ച് മയോട്ടോണിയ കഞ്ചനിറ്റ എന്ന് പറയുന്ന ഒരു ജനിതക അവസ്ഥ മൂലം സംഭവിക്കുന്നതാണത്. അവയുടെ പേശികൾ പെട്ടെന്ന് സ്തംഭിച്ചു പോകും, സ്റ്റിഫ്നെസ്, അതുമൂലമാണ് ഇവ മറിഞ്ഞു കെട്ടി വീഴുന്നത്. ആടുകൾ വെറുതെ തുമ്മാറില്ല. കൂട്ടത്തിലുള്ള മറ്റു ആടുകൾക്ക് അപകട മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു അലാമായിട്ടാണ് ഇത്തരത്തിലുള്ള തുമ്മലിൽ ഇവ ഉപയോഗിക്കുന്നത്.
1: ആടുകളെ കുറിച്ചാണ് ശാസ്ത്രവീതിയിലൂടെ ഇതുവരെ കേട്ടത്. സംസാരിച്ചത് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ.
2: ശാസ്ത്രവീതി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. താഴ്വാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില IPL വിശേഷങ്ങൾ കേൾക്കാം.

ഐ പി എൽ സീസണിന്റെ തുടക്കത്തിലെ വിജയക്കുതിപ്പിന് ശേഷം തുടർച്ചയായ നാലാം തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ബോളർമാരുടെ പ്രകടനത്തെ കുറ്റപ്പെടുത്തി പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ രംഗത്തെത്തിയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 3 വിക്കറ്റിനാണ് പഞ്ചാബിന്റെ തോൽവി. മത്സരത്തിന്റെ 90% സമയവും വിജയപ്രതീക്ഷ കൈയടക്കി വെച്ച പഞ്ചാബിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ഡൽഹിക്കു വേണ്ടി വന്നത് വെറും 3 ഓവറുകൾ. അവസാന 4 ഓവറിൽ 5 വിക്കറ്റ് കയ്യിലിരിക്കെ 53 റൺസായിരുന്നു ഡൽഹിയുടെ വിജയലക്ഷ്യം. എന്നാൽ 1 ഓവറും 3 വിക്കറ്റും ബാക്കിയാക്കി ഡൽഹി വിജയത്തിലേക്ക് അടിച്ചു കയറി. സ്കോർ പഞ്ചാബ് 20 ഓവറിൽ 5 വിക്കറ്റിന് 210, ഡൽഹി 19 ഓവറിൽ 7 വിക്കറ്റിന് 216. തോൽവിക്ക് പിന്നാലെ ടീമിലെ പ്രധാന സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന് ഒരു ഓവർ പോലും നൽകാതിരുന്ന ശ്രേയസിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു. ശ്രേയസ് കാണിച്ചത് വിഡ്ഢിത്തം എന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദൊഡ്ഡ ഗണേഷ് പറഞ്ഞു. ചഹലിന് ബോൾ ചെയ്യാൻ ഒരവസരവും ലഭിച്ചില്ല. ദൈവമേ, ചഹലിനെ പോലൊരു ചാമ്പ്യൻ ബോളർക്ക് ആ ഇടം കയ്യൻ ബാറ്റർമാരിൽ നിന്ന് ഒരു പിഴവ് പോലും വരുത്തിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഏത് ദിവസവും സ്റ്റോയിനിസിനേക്കാൾ വിക്കറ്റ് എടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ചാഹലിനാണ്. ഈ അസംബന്ധമായ മാച്ചപ്പ് കളി എപ്പോഴാണ് അവസാനിക്കുക? ദൊഡ്ഡ ഗണേഷ് കുറിച്ചു. മാർക്കസ് സ്റ്റോയിനിസ്, യാഷ് ടാക്കൂർ, ബെൻ ഡ്വാർഷ്യൂസ്, മാർക്കോ യാൻസൻ എന്നിവരെല്ലാം ഓവറിൽ 11 റൺസിന് മുകളിൽ വിട്ടുകൊടുത്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി 11 ഉണ്ടായിരുന്ന ചഹലിന് അവസരം നൽകാൻ ശ്രേയസ് കൂട്ടാക്കിയില്ല. ഒരു സ്പിന്നർ ഒരു മത്സരത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടാതെ പോകുന്നത് വളരെ അപൂർവമാണ്. മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയ്ഫും മത്സരത്തിൽ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേലോ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരോ ഒരു സ്പിൻ ബോളറെ പോലും ഉപയോഗിക്കാത്തതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. ധരംശാലയിൽ DCയും പഞ്ചാബും സ്പിന്നർമാരെ ഉപയോഗിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്നു. 2023 മുതൽ ഈ ഗ്രൗണ്ടിൽ പേസർമാരെക്കാൾ മികച്ച ഇക്കണോമി സ്പിന്നർമാർക്കാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പരിചയ സമ്പന്നരായ മാച്ച് വിന്നർമാരായ അക്ഷർ പട്ടേലും ചഹലും മത്സരത്തിൽ ഒരു പന്ത് പോലും എറിയാത്തത് കുഴപ്പിക്കുന്നതാണ്, കെയ്ഫ് പറഞ്ഞു. മത്സരത്തിന് ശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങിലും ചഹലിന് പന്തു നൽകാത്തത് സംബന്ധിച്ച് ശ്രേയസിനു നേരെ ചോദ്യമുയർന്നു. ലെഗ് സ്പിന്നർക്ക് ഒരവസരം നൽകുന്നതിനെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നെന്നും എന്നാൽ പന്ത് സ്വീം ചെയ്യുന്നതിനാൽ പേസർമാരുമായി തുടരാൻ തീരുമാനിക്കുകയായിരുന്നെന്നും താരം സമ്മതിച്ചു. തീർച്ചയായും എന്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടായിരുന്നു, പക്ഷേ പന്ത് സീം ചെയ്യുന്ന രീതിയും അത് സീമർമാരെ സഹായിക്കുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൃത്യമായ ലൈനിലും ലെങ്ത്തിലും ബോൾ ചെയ്തിരുന്നെങ്കിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇത്തവണയും നമുക്കതിന് കഴിഞ്ഞില്ല, ശ്രേയസ് അയ്യർ പറഞ്ഞു. പഞ്ചാബിന്റെ സ്പിൻ ബോളിംഗ് കോച്ച് സായിരാജ് ബഹുതുലയെ മത്സരശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ ചഹലിനെ പന്തറിയിക്കാതിരുന്നത് ന്യായീകരിച്ചു. ടൈം ഔട്ട് സമയത്ത് സ്പിന്നർമാരെ

പന്ത് ബോൾ ചെയ്യിക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിച്ചിരുന്നു. പക്ഷേ പന്ത് സീം ചെയ്യുന്നുണ്ടായിരുന്നു എന്നും സാഹചര്യങ്ങൾ ഫാസ്റ്റ് ബോളർമാർക്ക് അനുയോജ്യമായിരുന്നു എന്നുമാണ് ഞാൻ കരുതുന്നത്. അതിനാൽ ഫാസ്റ്റ് ബോളർമാരെ തന്നെ തുടരാനും വിക്കറ്റുകൾ എങ്ങനെ നേടാമെന്ന് നോക്കാനുമുള്ള തീരുമാനം വളരെ പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നു. തുടക്കത്തിൽ നമുക്ക് വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരു പാർട്ണർഷിപ്പ് മത്സരം ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു, സായിരാജ് ബഹുദലെ പറഞ്ഞു. അഞ്ച് കപ്പിന്റെ ആനന്ദം അയവിറക്കി അഞ്ച് വർഷം തള്ളി നീക്കിയ ടീം എന്നായിരുന്നു ഐ പി എൽ 19 സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് കേട്ട പ്രധാന വിമർശനം. 2020 ശേഷം ഐ പി എൽ ജേതാക്കളാകാൻ സാധിക്കാതെ പോയതിന്റെ നിരാശ മാറ്റാനാണ് ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ സൂപ്പർ താരങ്ങളെ കുത്തിനിറച്ച് മുംബൈ ഇത്തവണ ഐ പി എല്ലിന് എത്തിയത്. ഹർദിക്, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, ദീപക് ചാഹർ, ഷാർദുൽ ഠാക്കൂർ തുടങ്ങി മിനി ഇന്ത്യൻ ടീമുമായി ഇറങ്ങിയിട്ടും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങളാണ് ഈ സീസണിൽ മുംബൈയെ അലട്ടിയത്. മുംബൈക്കെതിരെ അവസാന 3 ഓവറിൽ 30 റൺസായിരുന്നു ബംഗളൂരുവിന് ജയിക്കാൻ ആവശ്യം. 18 ഓവർ എറിഞ്ഞ സ്പിന്നർ അല്ലാ ഗസൻഫർ വിട്ടുനൽകിയത് 12 റൺസ്. അതോടെ 2 ഓവറിൽ ബംഗളൂരുവിന് ജയിക്കാൻ 18 റൺസ് വേണ്ട സാഹചര്യത്തിലാണ് ബുംറ തന്റെ അവസാന ഓവർ എറിയാനെത്തുന്നത്. 3 റൺസ് മാത്രം വിട്ടുനൽകിയ ബുംറ പ്രതീക്ഷ കാത്തു. എന്നാൽ അവസാന ഓവറിൽ 15 റൺസ് പ്രതിരോധിക്കാൻ യുവതാരം രാജ് ബാവയ്ക്കു സാധിച്ചില്ല. 3 വൈഡും 1 നോബോളുമാണ് അവസാന ഓവറിൽ രാജ് എറിഞ്ഞത്. ഒരു കാലത്ത് റിക്കി പോണ്ടിംഗ് മുതൽ കൈറൻ പൊള്ളാട് വരെയുള്ള ലോകോത്തര ഫീൽഡർമാരാൽ സമ്പന്നമായിരുന്ന മുംബൈ ടീം ഇന്ന് ഫീൽഡിംഗിൽ തീർത്തും ദുർബലമാണ്. സീസണിൽ 11 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ നിർണായകമായ 8 ക്യാച്ചുകളാണ് മുംബൈ ഫീൽഡർമാർ നഷ്ടപ്പെടുത്തിയത്. ഒരു കാലത്ത് ഐ പി എല്ലിലെ തന്നെ ഏറ്റവും മികച്ച സ്കൗട്ടിംഗ് ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റേത്. ജസ്പ്രീത് ബുംറ, പാണ്ഡ്യ സഹോദരന്മാർ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, തിലക് വർമ്മ എന്നിവരെയെല്ലാം ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് കണ്ടെത്തി ഐ പി എല്ലിലൂടെ വളർത്തിക്കൊണ്ടുവന്നത് മുംബൈയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുതുമുഖങ്ങളെയും മികച്ച ആഭ്യന്തര താരങ്ങളെയും കണ്ടെത്തുന്നതിൽ മുംബൈക്ക് പിഴയ്ക്കുന്നു. ഈ സീസണിൽ മുംബൈ പരീക്ഷിച്ച ഡാനിഷ് മാലേവാർ, ക്രിഷ് ഭഗത്, റോബിൻ മിൻസ്, രാജ് ബാവ തുടങ്ങിയവരെല്ലാം നിരാശപ്പെടുത്തി. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ അവസാന പന്തിൽ നേടിയ ആവേശ വിജയത്തിനു പിന്നാലെ ഐ പി എൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരം ടിം ഡേവിഡിനെതിരെ നടപടി. താരത്തിന് മാച്ച് ഫീയുടെ 30% പിഴയും 2 ഡീമെറിറ്റ് പോയിന്റുമാണ് ചുമത്തിയത്. റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന RCB നാടകീയമായ 2 വിക്കറ്റ് വിജയത്തിന് പിന്നാലെയുള്ള വൈകാരികമായ ആഘോഷങ്ങൾക്കിടെയാണ് നടപടിക്ക് ആധാരമായ സംഭവം അരങ്ങേറിയത്. വിജയത്തിന് പിന്നാലെ RCB ഡഗ് ഔട്ട് ആഘോഷത്തിൽ ആറാടിയപ്പോൾ ടിം ഡേവിഡ് കൈകൊണ്ട് അശ്ലീല ആംഗ്യം കാണിക്കുന്നത് ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെയാണ് ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ നടപടി സ്വീകരിച്ചത്. അശ്ലീലമോ പ്രകോപനപരമോ അപമാനകരമോ ആയ ആംഗ്യം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.6 ടിം ഡേവിഡ് ലംഘിച്ചതായി കണ്ടെത്തി. ടിം കുറ്റം സമ്മതിക്കുകയും മാച്ച് റഫറി അമിത് ശർമ്മ ഏർപ്പെടുത്തിയ ശിക്ഷ അംഗീകരിക്കുകയും ചെയ്തുവെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. മത്സരത്തിൽ ടിം ഡേവിഡ് ഗോൾഡൻ ഡക്കായി പുറത്തായിരുന്നു. ആവേശം അതിന്റെ എല്ലാ അതിർവരമ്പുകളും കടന്ന ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിലാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 2 വിക്കറ്റിന്റെ ത്രില്ലർ ജയം സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ കൃണാൽ പാണ്ഡ്യയുടെ 46 പന്തിൽ 73 റൺസ് എന്ന ബലത്തിൽ തിരിച്ചടിച്ച ബംഗളൂരുവിന് അവസാന 2 ഓവറിൽ 3 വിക്കറ്റ് കയ്യിലിരിക്കെ 18 റൺസായിരുന്നു ആവശ്യം. എന്നാൽ ജസ്പ്രീത് ബുംറ എറിഞ്ഞ 19 ഓവറിൽ പിറന്നത് 3 റൺസ് മാത്രം. അതോടെ യുവ പേസർ രാജ് ബാവയുടെ അവസാന ഓവറിൽ വേണ്ടത് 15 റൺസ്.

റാസിക് ദറിനു കൈമാറി. അവസാന പന്തിൽ രണ്ട് റൺസ് ഓടിയെടുത്ത ഇരുവരും ചേർന്ന് ബംഗളൂരുവിന് സമ്മാനിച്ചത് ആവേശ ജയം. സ്കോർ: മുംബൈ 20 ഓവറിൽ 7 വിക്കറ്റിന് 166 റൺസ്, ബംഗളൂരു 20 ഓവറിൽ 8 വിക്കറ്റിന് 167. തോൽവിയോടെ മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. പ്രിയ ശ്രോതാക്കളെ, ചില IPL വിശേഷങ്ങളായിരുന്നു കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities, special education, occupational therapy, behavioral therapy, physiotherapy, speech therapy, clinical assessments, medical ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.
2: ചിത്രപരിചയം.
1: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തെരുവോരങ്ങളിൽ അഭ്യാസങ്ങളും കൊച്ചു കൊച്ചു മാജിക്കുകളും ചെപ്പടി വിദ്യകളുമൊക്കെയായി നാടുവിട്ട് നാടുതോറും യാത്രകൾ ചെയ്യുന്ന നാടോടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും അവിടെ ടെൻഡടിച്ച് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെയായിട്ട് അവർ അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവർ സജീവമാകുന്നത്. ടെൻഡൊക്കെ കെട്ടി കോളാമ്പി മൈക്കൊക്കെ കെട്ടിവെച്ച് ഉച്ചത്തിൽ പാട്ടുവെക്കും. പാട്ടിനനുസരിച്ച് ആൺ പെൺവേഷം കെട്ടി നൃത്തം ചെയ്യും. ഒപ്പം കൊച്ചു കൊച്ചു മാജിക്കുകളും സൈക്കിളിൽ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇതിനെ സൈക്കിൾ ബാലൻസ് അല്ലെങ്കിൽ സൈക്കിൾ യജ്ഞം എന്നൊക്കെയാണ് വിളിക്കാറ്. 80-90 കാലഘട്ടങ്ങളിലൊക്കെ ഇവർ സജീവമായിരുന്നു. ഈ ഒരു കലാരൂപം അന്യം നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഡാൻസിനും പാട്ടിനും അഭ്യാസ പ്രകടനങ്ങൾക്കുമൊക്കെ പുറമെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ലേലം ചെയ്യുന്ന പതിവ് രീതിയുണ്ട്. ചിലപ്പോൾ പഴക്കുലയാവാം, അല്ലെങ്കിൽ കോഴിയാവാം, അങ്ങനെ അങ്ങനെ ഇവയിൽ നിന്നുമൊക്കെ കിട്ടുന്ന വരുമാനമായിരുന്നു ഇവരുടെ ജീവിതമാർഗം. അങ്ങനെയൊരു തെരുവ് സർക്കസ് സംഘത്തിന്റെ കഥ പറയുന്ന സിനിമയുമായിട്ടാണ് ഇന്നത്തെ ചിത്രപരിചയത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അതെ, ഗോവിന്ദൻ ആശാന്റെയും കുമാരി കസ്തൂരിയുടെയും പരമന്റെയും ഭീമരാജിന്റെയും അവരിൽ പ്രധാനിയായ ശങ്കുണ്ണിയുടെയും കഥ പറയുന്ന ചിത്രം. 1991 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം വിഷ്ണുലോകം. വടക്കൻ പാട്ടുകളിലെ പാണന്റെ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള ഒരു ഗാനത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഗാനരംഗത്ത് ഈ ചിത്രത്തിനു വേണ്ടി തന്നെ ഗാനങ്ങൾ എഴുതിയ പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്.

0: അങ്ങനെ ഗോവിന്ദനാശാനും കുമാരി കസ്തൂരിയും പരമനും ഭീമരാജനും കൂടി തങ്ങളുടെ തെരുവ് സർക്കസ് നടത്തുന്നതിനു വേണ്ടി പറ്റിയ സ്ഥലം നോക്കി നടക്കുകയാണ്.
1: എന്നാലും ഒരു നാടില്ലാണ്ടിരിക്കോ?
2: ഇനി കുറച്ചു ദിവസം ഞങ്ങളുടെ നാട് ഇതാണ്. വീണടം വിഷ്ണു ലോകം, സൈക്കിൾ യജ്ഞം, വിവിധ കലാ കായിക പ്രകടനങ്ങളും അഭ്യാസങ്ങളും,
3: നൃത്ത നൃത്യങ്ങളും.
2: ഞാൻ പ്രൊഫസർ പരമൻ.
3: ഞാൻ ഭീമരാജൻ. പ്രൊഫസർ അല്ല,
2: ഇത് കുമാരി കസ്തൂരി. ഇവിടത്തെ നാട്ടുകാരാ ഞാനുമായിട്ട്. അതെ, കുറച്ചു ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു. വല്ല ഗ്രൗണ്ടോ പറമ്പോ മൈതാനോ?
4: അതെ, അങ്ങനെ ഒരു സ്ഥലം ഇപ്പൊ എവിടെയാ കിട്ടുക?
5: എവിടെയാ കിട്ടുക രക്ഷപ്പെട്ടാരെ?
6: ആ വടക്കേക്കര അച്ഛനായുടെ തറവാടിനടുത്തുള്ള ആൽപ്പറമ്പ് പറ്റുമോ പോയിട്ട് നിങ്ങൾക്ക്? കഴിഞ്ഞ തവണ ഉത്സവത്തിന് തൃശൂർക്കാർ വന്ന് നാടകം കളിച്ച് അവിടെ ആയിരുന്നല്ലോ.
2: മതി, ധാരാളം മതി. നാടകത്തിന്റെ സ്ഥലം എന്ന് പറയുമ്പോ നമുക്ക് കൂടുതലാ.
4: തന്നെ ചായ.
3: തരം വല്ല ചെരുപ്പിട്ട ഇവിടെ അടുത്ത് പറ്റൊരു പറമ്പുണ്ടത്രേ.
2: ഇവിടെ നിന്ന് നൂരെ വടക്കോട്ട് എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ ഒരു ഊട് വഴിയാണ്. അത് നേരെ ചെന്ന് നിൽക്കുന്ന വടക്കേക്കര തറവാട്ട് മുന്നിലാണ്. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി.
4: അവിടെ ചെന്ന് ആരോടാണ് അനുവാദം വാങ്ങേണ്ടത്?
2: അച്ഛൻ നേര് മൂപ്പൊരു ഒരാളേ ഉള്ളൂ തറവാട്ടിലാണായിട്ട്.
4: ആളെങ്ങനെ നമുക്ക് വലിയ
2: കാലെണ്ണാ കിട്ടുന്ന കാര്യമാണെന്ന് അറിഞ്ഞ അച്ഛൻ നേര് കവന്ന് കാലേ വീഴും.
4: ഞങ്ങളുടെ ആശാനാ, നാട്ടുകാരാ. ഇവിടത്തെ പരിസരത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയായിരുന്നു. നല്ല സ്നേഹമുള്ളവരാ.
0: അങ്ങനെ വടക്കേക്കര അച്യുതൻ നായരുടെ തറവാടിനടുത്തുള്ള ആൽപ്പറമ്പ് ഒരു നിശ്ചിത വാടകയ്ക്ക് തരപ്പെടുത്തിയെടുത്തു.
2: ആരും ഇല്ല അവിടെ. ഭീമൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അതാ വന്നിരിക്കുന്നു വിളിച്ചു പറഞ്ഞത്.
4: അച്ഛനെ ഒന്ന് വിളിക്കോ മോളെ. അച്ഛനെ ഒന്ന് കാണാൻ തരപ്പെടും.
7: ഇനിയുണ്ടോ ചേച്ചി?
2: ആരാ, എന്താ വേണ്ടേ?
4: സൈക്കിൾ യജ്ഞം അഭ്യാസമായിട്ട് നടത്തുന്നവരാ.
2: ആയിക്കോട്ടെ, അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ?
4: വടക്കേപ്പുറത്ത് ആൽപ്പറമ്പ് ഞങ്ങൾ മുമ്പ് സർക്കസും നാടകമൊക്കെ നടന്ന സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ.
2: അപ്പൊ നേരെ പിടിച്ചൂലേ? വേണ്ട, ഇവിടെ അങ്ങനത്തെ യാതൊരു അഭ്യാസം വേണ്ട. പൊക്കോളൂ.
4: ആള് കൂടാനും ഞങ്ങൾക്ക് നിന്ന് കളിക്കാനും പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാണ്. വാടക എന്താച്ചാൽ മുടങ്ങാതെ ഇവിടെ തന്നോളാം.
8: അല്ല, വാടകയ്ക്കായാലും അതിപ്പോ
7: വാടക എന്ന് കേൾക്കുമ്പോഴേക്കും അലച്ച് കാണിച്ച് എടുത്ത് ചാടുന്ന കേട്ടോ. തമ്പുരാൻ എപ്പോഴാ വന്ന് കേറുന്നതെന്ന് അറിഞ്ഞൂടാ. ഈ പെട്ടിപ്പാട്ടും ആളും കൂത്തുമൊക്കെ അദ്ദേഹത്തെ പിടിക്കും തോന്നുന്നുണ്ടോ?
8: വേണ്ടാന്ന് വെച്ചാ എളുപ്പാ, ഒരണ കിട്ടി അതാ ഇല്ലേ വിലാസിനി.
7: ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം.
2: അന്യനാട്ടിൽ നിന്ന് ഇത്രടം വരെ വന്ന ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ചേപ്പറല്ലേ. ആ പെട്ടിപ്പാട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവല്ലോ.
4: കഴിയുന്നതും കുറച്ചോളാം.
2: ആ കുറയ്ക്കണം, അതുകൊണ്ടായില്ല. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ജയവർദ്ധന തമ്പുരാന്റെ മകൻ പ്രതാപവർമ്മ തമ്പുരാന്ന് കേട്ടിട്ടുണ്ടോ? രാജ്യഭരണം കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോഴും രാജാവാ. ഈ തറവാടിന് വേണ്ടപ്പെട്ട ഒരാളുവാ. എപ്പോഴാ വരാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് തമ്പുരാൻ വന്നാ പോണവരെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കരുത്.
4: ഇല്ല, വലിയ ഉപകാരം.
2: വാടക മുടങ്ങാതെ ഇവിടെ കൊണ്ടു തരണം.
4: ഒരു മുടക്കം വരുന്നില്ല.
2: എന്നാ എന്താച്ചാ ചെയ്തോളൂ.
9: സ്നേഹമുള്ള ഒമ്പുപോലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സൈക്ലജ്ഞം നടത്തി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞ സുപ്രസിദ്ധ സൈക്ലജ്ഞസ് പ്രൊഫസർ പരമൻ, അതായത് ഞാൻ,
2: അടിക്കടേ.
9: ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് വടക്കേക്കര ആൽപ്പറമ്പിൽ വെച്ച് സൈക്ലജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഞങ്ങൾ വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എന്റെ അഭ്യാസ പ്രകടനങ്ങളോടൊപ്പം കുമാരി കസ്തൂരിയുടെ നൃത്ത നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്.
3: ആ ശങ്കുവാശന്റെ ആരിക്കൂടെ പറ പ്രധാന കളി മുഴുവൻ അങ്ങനെ അല്ലേ?
9: എൻ ബി ശങ്കു എന്നൊരാളുടെ ചില കൊച്ചു കൊച്ച അഭ്യാസ

0: പെണ്ണുങ്ങൾ ഒരുങ്ങനെ തെളിഞ്ഞു നോക്കുന്നു. പെള്ളന്മാരെ
1: നേരമാവാറായി. കൃത്യസമയത്ത് അധികാരി ഇനി വരും. നാളും കൂടി ശങ്കു നമ്മളെ ചതിക്കോ?
2: ഇപ്പൊ ഇവനല്ല, നിനക്കാ കരുത.
1: ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ശങ്കുവിന്റെ അത്ഭുത അഭ്യാസങ്ങൾ ആന ചേന എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിനവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെ നമ്മളെ വിടില്ല.
2: എന്താ നീ ഇന്നലെ വന്നത്? 8-9 വയസ്സ് മുതല് ഈ ഗോവിന്ദനാഥന്റെ കൂടെ ശങ്കു. അവനെ വിറ്റാ നമ്മളെല്ലാം കഞ്ഞി കുടിച്ചു പോണത്. അല്ലാതെ നീ സൈക്കിളിൽ വട്ടം കറങ്ങിയിട്ടല്ല. തലമണയം വെച്ചായാലും അവനോട് എത്തും. അവൻ ഗുരുത്തുള്ള
3: കൊറേ നേരമായാലും ഇതുപോലെ നടക്കുവോ?
2: ഇപ്പൊ തുടങ്ങും.
3: തുടങ്ങാൻ താമസിക്കെങ്കിൽ റിക്കാർഡ് ഇട്ട് ആ പെണ്ണിനെ വിട്ട് രണ്ട് ആട്ടം ആടിപ്പിക്കും.
1: അതെ, സമയമാകുമ്പോ ആടും പാടും കേട്ടാ.
4: നിങ്ങളാണോ പ്രൊഫസർ പരമൻ?
1: കേട്ടിട്ടുണ്ടല്ലേ.
4: ഏത് കോളേജിലെ?
1: കോളേജിലൊന്നല്ല, ഞാനിങ്ങനെ സൈക്കിൾ
5: സമയത്തൊക്കെ തുടങ്ങിയില്ലെങ്കിൽ
1: കളിയാക്കിയൊന്നല്ല.
6: കണ്ണും കാതും കേൾപ്പിക്കില്ല തോന്നണെ. ഇങ്ങനെയുണ്ട് ഒരു ബഹളം വിളിക്കാൻ തേച്ച് പാണ്ടായല്ലോ എന്റെ ഭഗവാനെ.
0: വിളിച്ചു
6: നിന്നല്ല ഭഗവാനെ.
0: പിന്നെ ഈ നായരെ വിളിക്കുന്നു പറഞ്ഞ് ആശിച്ച് കാത്തിരിക്കുകയല്ലേ ഭഗവാൻ വിളിയേക്കാൻ?
6: ഓ തമാശയായിരിക്കും. പണ്ട് ബന്ധാലോചിച്ച് നിന്റെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്കേ നാട്ടുകാരൊക്കെ പറഞ്ഞു വിലാസിനല്ലേ വലിയ തമാശക്കാരിയാണെന്ന്.
0: എന്നിട്ടിപ്പോ എന്തുണ്ടായി മൂപ്പർക്ക്?
6: ഉണ്ടായി, എമ്പാടുണ്ടായി. ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടി അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങൾ ജാഥയാദ്യമായിട്ട് വരാൻ. നാട് തണ്ടി നടക്കുന്ന സർക്കസുകാരുടെ എന്ന് വലതും കാരണം കിട്ടിയ. ഇപ്പൊ അതും വരുത് എന്ന് വിചാരിക്കേണ്ട വരെ എത്തി.
0: എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാങ്ങോട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് 5 ആന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലേ വടക്കേക്കൻ ഉത്സവത്തിന് 10 ആന ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടെ തറവാട് സ്വത്ത് വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് എന്റെ ഐശ്വര്യക്കുറവൊന്നും അല്ല. സദ്യക്കും കർവാണിക്കും തറവാട്ടിലെ ഉരുളിയും വാർപ്പും വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട്. തലച്ചോറില്ലാത്ത ഒരു നായരുടെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നല്ലോ ദൈവമേ എനിക്ക്.
6: എവിടേക്കാണാവോ തമ്പുരാട്ടുമാരെ കുളിച്ചൊരുങ്ങി?
1: ആൽപ്പറമ്പിലെ കലി.
6: തീർത്ഥം കൊലക്കാന്ന് പറഞ്ഞു ഇത് തന്നെ
7: ഭവനേ.
1: ആശാൻ അനുകരിക്കും.
8: മൂന്നാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന സൈക്കിളിന്റെ പരിപാടി സ്ഥലം അധികാരി ശ്രീ മേക്കാട്ടോട്ടിക്കുണ്ടായിരുന്നു.
1: ഇനി ശങ്കു വന്നിട്ടും വലിയ കാര്യമില്ല. കയ്യടി കെട്ടില്ലേ? ജനം മുഴുവൻ എന്റെ കൂടെ പ്രൊഫസർ പരമന്റെ കൂടെ.
8: മധുരപ്പതിരേടിന്റെ മണിമുറ്റത്ത് മയൂര നൃത്ത ചവിട്ടുന്ന കുമാരി കസ്തൂരിയുടെ അങ്ങനെ വിവിധ കലാപരിപാടികളാണ്.
2: ഇതുവരെ അവൻ ചതിച്ചിട്ടില്ല മോളെ. അവന്റെ ആശാൻ ഞാനാ, എനിക്കുറപ്പുണ്ട്. ഇത്തിരി വൈകിയാലും അവനിങ്ങെത്തും.
9: ശങ്കുണ്ണിയായിരുന്നു അവരുടെ തുറുപ്പുചീട്ട്. അതുകൊണ്ട് തന്നെ മിക്ക അഭ്യാസ പ്രകടനങ്ങളൊക്കെ ശങ്കുണ്ണിയുടേത് തന്നെയായിരുന്നു. ഇതിൽ അല്പം പരിഭവം നമ്മുടെ പരമുവിനുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ശങ്കുണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിയിരുന്നത് കസ്തൂരിയായിരുന്നു. അതിൻ്റെ ഒരു ചൊറുക്ക് പരമു ഇടയ്ക്കിടെ കാണിക്കാറുമുണ്ട്.
8: കേരളത്തിൽ അങ്ങോളമിതോളമുള്ള ജനലക്ഷകളുമുണ്ട്. സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പ്രമുഖരായ പല വ്യക്തികളിൽ നിന്നും നിരവധി കീർത്തിമുദ്രകളും മെഡലുകളും സമ്പാദിച്ച മാസ്റ്റർ ശങ്കുവിന്റെ അത്ഭുത സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന, കോരിത്തെരിപ്പിക്കുന്ന, രോമാഞ്ചമടിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശങ്കു ഇവിടെ കാഴ്ചവെക്കുന്നത്. കുട്ടികളാ ചേർന്ന് കൈയടിച്ച് മാസ്റ്റർ ശങ്കുവിന് സൈക്കിൾ സവാരി നടത്തുവാൻ സീറ്റ് വേണ്ട, വെറും ഹാൻഡിൽ ബാർ മാത്രം മതി എന്ന് തെളിയിക്കുന്ന അഭ്യാസ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തതായി ഒറ്റവീൽ സവാരി. ഒറ്റവീലിൽ നിന്നും കൊണ്ട് മറ്റവീൽ പമ്പര പോലെ കറക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടു സുഹൃത്തുക്കളെ. സൈക്കിൾ പമ്പര, സൈക്കിൾ പമ്പര, കുട്ടികളെല്ലാം ചേർന്നുകൊണ്ട് കൈയടിച്ച് എനിക്ക് മുന്നിൽ മാത്രമല്ല ഇതിലും ഒരു കണ്ണുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, തനിക്ക് സൈക്കിൾ സവാരിക്ക് 2 ചക്രങ്ങൾ ആവശ്യമില്ല, ഒറ്റ ചക്രം മതി എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അത്യത്ഭുത അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ സഞ്ജുവിന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭാവനയുടെ കാര്യം മറന്നു പോകേണ്ട സുഹൃത്തുക്കൾ, നിങ്ങൾ വിലയേറിയ സംഭാവനകൾ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കൂമാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. അടുത്തതായി മായാജാല പ്രകടനങ്ങൾ, ഇതെല്ലാം ചേർന്നോട് കൈയടിച്ച്. നിങ്ങളെ ഏവരെയും രോമാഞ്ചമടിയിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന,
7: കൊച്ചു പിള്ളേരാണെങ്കിൽ
10: വായിന്ന് നാരങ്ങ എടുക്കുന്നു, ഇവിടെ ഓരോരുത്തരും വായിന്ന് വിമാനം എടുക്കുന്നു.
8: നിങ്ങളെ എവരെയും അത്ഭുതപ്പെടുത്തുന്ന, രോമാഞ്ചം അടിയിക്കുന്ന, അത് ഭയങ്കര രോമാഞ്ചം അടിയിക്കുന്ന
7: തട്ടിപ്പ്.
11: അടുത്ത ഐറ്റം,
10: ഉമ്മയോമാര് വേറെ വേല.
8: അടുത്ത ഐറ്റം രക്തത്തണ്ണീരുടെ ഐറ്റമാണ്.
11: ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ?
10: എനിക്ക്
8: ദാഹിക്കുന്നു. ദയവായി ഞങ്ങളുടെ മുന്നിലേക്ക് വരിക.
11: ഏ അതല്ലേ, ഞാൻ തരാം.
8: അടുത്തതായി രക്തത്തണ്ണീരുടെ ഐറ്റമാണ്.
11: എന്നെ തൊട്ടുകൊണ്ട് ശക്തിയായിട്ട് വലിക്കൂ, വലിക്കൂ, വരുന്നുണ്ടോ? വലിക്കൂ, വലിക്കൂ. ഇതാ നോക്കൂ,
0: കഴിക്കുന്നു.
10: അയ്യോ ദൈവത്തിനാണ്.
11: പിടിച്ചെങ്കില് കണ്ണടച്ചതാ ഇരുന്നോളൂ.
8: ഈ സുഹൃത്തിന്റെ കള്ളത്തരം. ഇതാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്ന ഐറ്റം കാബൂളിക്ക പേപ്പർ
11: വാല. ഇതാ എന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളാണ്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം.
8: എന്തെങ്കിലും ഉണ്ടോ? അതിന്
11: ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അത് വീട്ടിൽ കൊണ്ടുപോയോ? വീട്ടിൽ
8: കൊണ്ടുപോയോ?
11: അടുത്ത ഐറ്റം ഞാൻ ഈ പേപ്പർ തിന്നാൻ പോകുന്നു.
8: ഇത് അടുത്തതായി ആ പേപ്പർ കഷ്ണങ്ങൾ മുഴുവൻ അദ്ദേഹം തിന്നുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചവച്ചരച്ച് കഴിക്കുകയാണ് അദ്ദേഹം. വായ്പുള്ളിലേക്ക് പോയ പേപ്പറുകൾ മാലമാലയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. സംഭാവനയുടെ കാര്യം ആരും പറഞ്ഞു. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ഞങ്ങളുടെ അടുത്ത ഇനം ജനക്ക് ജനക്ക് പായൽ പാചൽ, അഥവാ നിറം മാറുന്ന തൂവലുകൾ.
11: ഇതാ ഇത് കണ്ടല്ലോ, വെറുമൊരു പേപ്പർ.
8: ഇതാ ഇത് വെറുമൊരു പേപ്പർ
11: മാത്രമല്ലല്ലോ, ഞാൻ ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുന്നു.
8: ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുകയാണ്.
11: കുഴൽ പോലാക്കുന്നു. എന്നിട്ട് ഞാൻ ഈ തൂവലെടുത്ത്, തൂവൽ കണ്ടല്ലോ, ഇതിന്റെ
8: അകത്തേക്ക്
11: ഞാൻ ഇടുകയാണ്.
8: ഇതാ കുഴലിലേക്ക് ഇടുകയാണ്.
11: അത്ഭുതകരമായിട്ട് ഇതാ മറ്റൊരു തൂവൽ ഞാൻ എടുത്തു. അടുത്താഴ്ച എന്താ ഒരു വെള്ളത്തൂവലേക്ക് ഇടുകയാണ്, വെള്ളത്തൂവൽ. എന്നിട്ട് ഞാൻ എടുക്കുന്നതോ ഒരു വയലറ്റ്. സുഹൃത്തുക്കളെ സംശയം നോക്കിക്കോളൂ, ഇത് വെറും ഒരു പേപ്പറാണ്.
8: ഒരു മാന്യ സുഹൃത്ത് ഒരു നോട്ടുമാലയുമായി വരുന്നുണ്ട്. നിൽക്കു സുഹൃത്തെ, എന്താണ് പേര്?
7: കാക്കരക്കടവ് തമ്പി.
8: കാക്കരക്കടവ് തമ്പി എന്നൊരു മാന്യ സുഹൃത്ത് ഇതാ ഒരു നോട്ടുമാല സംഭാവന ചെയ്തിരിക്കുന്നു.
9: അങ്ങനെ തെരുവ് സർക്കസ് ഭംഗിയായി നടന്നു പോവുകയാണ്. അഭ്യാസ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞാൽ ശങ്കുണ്ണി ഇത്തിരി മദ്യപിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ നേരം അദ്ദേഹത്തിന്റെ ഒരു ലോകം തന്നെയാണ്. പാട്ടൊക്കെ പാടി തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം.
0: ആളുകൾ പറയണ കേട്ടു, വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു.
12: എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം? ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു.
11: അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി.
12: തോന്നിയല്ല, തോന്നും. ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ. ഒരു കള്ളുകൂടിയന് മാത്രമേ മറ്റൊരു കള്ളുകൂടിയനെ കണ്ടാ മനസ്സിലാവൂ. ബ്രഹ്മവിലാസം സർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനൊരു 10 വർഷം
11: മുട്ടായിരുന്നു.
12: ഒരു 2-3 മുട്ടായി കൊണ്ടുപോവാ.
11: 5-6 എണ്ണം കൊണ്ടുവരാ.
12: 5-6 എണ്ണം
7: എന്തൊരു തീറ്റയും കുടിയോ ഇത്?
12: ഇതെന്തോ തീറ്റ. ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലിൽ
11: അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ട് പെരുമാറാവും, അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറാവും. റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതെന്റെ ഒരു നിർബന്ധമാ, ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. എല്ലാരും സന്തോഷമായിരിക്കണം. ചേച്ചി ചേട്ടന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം.
12: കൃഷ്ണമണി കേട്ടോഴി.
11: നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണി മുട്ടുന്നവൻ വരെ കുടിക്കണം. വയറ് പൊട്ടുന്നവൻ വരെ വെള്ളം കഴിക്കണം. മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം. ചേട്ടൻ ഉറങ്ങിക്കോ.
12: പക്ഷേ നീ പോയ ശേഷം മാത്രം.
11: പോയതിനു ശേഷം
12: സുഖമായിട്ടോ?
11: ഞാൻ പോവാം, ഞാൻ പോവാം. ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല. കേട്ടോ ചേട്ടാ. സോജാ രാജകുമാര, സോജാ രാജകുമാര.
0: ഒന്ന് വിളിച്ചത്തോട്ട് വരണം. ആ മോന്റെ ഒന്ന് കണ്ടോട്ടെ.
11: റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കി അച്ഛനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്.
0: അച്ഛൻ അറിയാൻ വയ്യല്ലോ മൂപ്പരെ, നല്ല പിള്ള.
11: കസ്തൂരി എന്താ ഉറങ്ങാത്തെ?
0: ഉറക്കം വരാഞ്ഞിട്ട്.
11: എന്താ ഉറക്കം വരാത്തെ?
0: എന്റെ വായിരിക്കുന്ന കേട്ടോ, വന്ന് വെട്ടി വീഴുന്ന ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കണോന്നുള്ള എന്റെ തലവിധിയാണല്ലോ.
11: അതെ, ഞാൻ ഷാപ്പിൽ നിന്ന് തിന്നു, ഇന്നിനി എനിക്കൊന്നും വേണ്ട.
0: എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? ദുഷ്ട, ഇവിടെ കെട്ടിയെടുത്തപ്പോ കണ്ടല്ലേ ഞാൻ ഇവിടെ
11: കഞ്ഞിണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
0: കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ, കഷ്ടമുണ്ട്. രാത്രി മുഴുവൻ ഉറക്കളിച്ച് കാത്തിരുന്നപ്പോ ഷാപ്പിൽ നിന്ന് തിന്നേച്ച് വന്നെന്ന്.
11: റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഒരു ശകലം കഴിച്ചേക്കാം.
0: ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട്
11: നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ആ ഷാപ്പിലെ അരിക്കയ്യേ.
1: രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ സ്നേഹമായിട്ട് 2 വാക്ക് പറയാനോ ആർക്കും നേരമില്ല. പരമനൂര് നല്ല കാലം വരും.
8: വരും വരും, ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ചുറ്റി ആയിസ് പോകുന്നത് തന്നെ.
1: കാലുമടക്കി ഒരു തൊഴി എന്നാ ഉണ്ടല്ലോ,
8: താഴെ വീഴും.
1: വേണ്ട വേണേ,
0: എങ്ങോട്ടാ?
11: നാൻ കാറ്റു വാങ്ങ പോണേ, ഒരു കവിത വാങ്ങി വന്നേ, അത് കേട്ടു വാങ്ങ പോണേ, അന്ത കണ്ണി എന്ന

അങ്ങനെ ഒരിക്കൽ യാദൃശ്ചികമായി ശങ്കുണ്ണി സാവിത്രിക്കുട്ടിയെ കണ്ടുമുട്ടുന്നത്. ആരുടെയൊക്കെയോ കാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു പാവം സ്ത്രീ. ദേവീക്ഷേത്രമാണെന്ന് കരുതി സാവിത്രിക്കുട്ടിയുടെ വീടിന് മുന്നിൽ ചെന്ന് ശങ്കുണ്ണി മദ്യലഹരിയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു.

0: ദേവി, സർവേശ്വരി, മഹാമായേ, ഇന്നും നട അടച്ചോ? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ, പിന്നെ എന്തിനാ നട അടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ, സത്യമായിട്ടും ഇല്ലല്ലോ. പിന്നെന്തിനാ ദേവി ഇവിടെ നട? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാണ്, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തന്നെ നടക്കുന്നൊരു പാവമല്ലേ ശംഖു? ശംഖുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശംഖുവിന് ദേഷ്യം വരും, മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ. ദേവി, ദേവി, തുറക്കാൻ.
1: അന്നാണ് ആദ്യമായി സാവിത്രിക്കുട്ടിയെ ശംഖുണ്ണി കാണുന്നത്. നിലവിളക്കുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന സാവിത്രിക്കുട്ടിയെ കണ്ടപ്പോൾ സാക്ഷാൽ ദേവിയാണെന്ന് കരുതി ശംഖുണ്ണി അറിയാതെ തൊഴുതു നിന്നു. അച്യുതൻ മാമയുടെ കൂടെയാണ് സാവിത്രിക്കുട്ടി കഴിയുന്നത്. വലിയ പ്രതാപത്തോടെ കഴിഞ്ഞിരുന്ന തറവാടായിരുന്നു ഇവരുടേത്. അച്യുതന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോൾ ഒരു വാടകക്കാരനെന്ന പോലെയാണ് സ്വന്തം തറവാട്ടിൽ കഴിയുന്നത്. സാവിത്രിക്കുട്ടിക്ക് ആകെയുള്ള ഒരാശ്വാസം കൃഷ്ണനുണ്ണി എന്ന ഉണ്ണി മാമയായിരുന്നു.
2: സാവിത്രിക്കുട്ടിയോ, കാണാൻ കൊതിച്ചുല്ലോ നിന്നെ. ഈ വഴിക്ക് അമൃതി പോക്കും വേണ്ടെന്ന് വെച്ചോ?
3: ഇവിടെ നിന്ന് കേറിയെന്നറിഞ്ഞ പിന്നെ
2: അച്യുതേട്ടനോട് മതിയല്ലോ. എന്നോടുള്ള വൈരാഗ്യം ഈ ജന്മം തീരില്ല മൂപ്പർക്ക്.
3: അച്ഛുമാമ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദിവസം ഉണ്ണിമാമയുടെ അടുത്ത് വരാൻ മുടക്കം വരുത്താറില്ലല്ലോ ഞാൻ.
2: മോളുടെ പുറത്താണ്
3: എല്ലാ ശാപങ്ങളും തുടങ്ങിയ ദിവസം.
2: സുഭദ്ര മരിച്ചിട്ട് 23-ാമത്തെ വർഷം. ഞാനത് എന്തേ ഓർക്കാതെ പോയി.
3: ഉണ്ണിമാമയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും.
2: കാക്കരക്കാവിൽ ഇപ്പോഴും മഞ്ഞച്ചെമ്പകം പൂക്കണുണ്ടോ? ആവോ, അത് അവക്ക് വേണ്ടിയാ പൂക്കണത് എന്നായിരുന്നു പറഞ്ഞത്.
3: മദ്രാസിക്ക് അയക്കാനുള്ള വീണ ഇതുവരെ അയച്ചില്ലേ? അന്ന് വരുമ്പോ തിരക്കിട്ട പണിയായിരുന്നല്ലോ ഉണ്ണിമാമ.
2: ഒക്കെ റെഡിയാക്കി വെച്ചിരിക്ക. എത്ര ശ്രമിച്ചിട്ടും ചുരുതി ചേരുന്നില്ലേ എന്നൊരു സംശയം.
3: സംശയങ്ങളെ തീരായി ഉണ്ണിമാമയുടെ കൂടപ്പിറപ്പ. എത്രയായാലും തൃപ്തിയാവില്ല.
2: തിരക്കും ബഹളവും ഏത് കച്ചവടത്തിനും ആവാം. ക്രിയേഷൻ അത് പറ്റുമോ? നിന്റെ കൈകൊണ്ട് ഒന്ന് മീട്ടിക്കെട്ടിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പതിവും.

0: സ്ത്രീകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇടയ്ക്ക് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് സാവിത്രി തിണ്ടാൻ പോയില്ലേ
1: ഉണ്ണിമാമയുടെ അടുത്തൊന്ന്.
2: ഉണ്ണിമാമ അന്നം തരണ പ്രതാപവർമ്മ തമ്പുരാന്റെ വായിലിരിക്കണ തെറി എന്നെ കേൾപ്പിച്ച് അടങ്ങൂല്ലേ. അദ്ദേഹത്തിന് കണ്ണെടുത്ത കണ്ടോടായി ഉണ്ണിമാമേ. ഈ കുടുംബത്തിന് ആരും അവനായിട്ട് ബന്ധപ്പെടുന്ന തമ്പുരാൻ ഇഷ്ടമല്ല അറിയാലോ. ഉപകാരം ഏതായാലും ഇല്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. സംഗീതം അത്ര സംഗീതം ആവശ്യത്തിന് സംഗീതം, അത്യാവശ്യത്തിന് ദൈവദോഷമൊക്കെ ഇവിടെയും കയറി വന്നുല്ലോ, എന്നിട്ട് മതിയായില്ലേ. പെൺകുട്ടിയോട് നാളെ തന്നെ വേറെ ഉണ്ട് ഇവിടെ.
0: അച്ഛനിഷ്ടമല്ലെങ്കിൽ സാവിത്രി കുട്ടി എന്തിനാ വെറുതെ?
1: അച്ഛമാമയുടെ ഇഷ്ടം അനിഷ്ടം തീരുമാനിക്കുന്നത് തമ്പുരാനാ. ആ തമ്പുരാൻ തീരുമാനിച്ച നമ്മളാരും ഉണ്ണിമാമയെ കാണാൻ പാടില്ലെന്നാണോ അമ്മമ്മയും പറഞ്ഞു വരുന്നത്?
0: അവിടെ പോണ്ടെന്നും ഉണ്ണിയെ കാണണ്ടെന്നും അമ്മമ്മ പറയില്ല കുട്ടി. പണ്ടും എന്റെ മക്കളെക്കാളേറെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു.
3: കേസിന് പോണ ദിവസം അച്ഛന് കലിയും തുള്ളലും കുറച്ചേറെയാ. സാവിത്രി ചേച്ചിയാണെങ്കിൽ മറുത്തൊരു അക്ഷരം പറയില്ല.
4: അച്ഛൻ നാളെ മടങ്ങുള്ളൂ അത്രേ. ചേച്ചി ആൽപ്പറമ്പില് കളി കാണാൻ പോവാ നമുക്ക്. ഒരാള് ജീവനോടെ കുഴിച്ചിടൂ അത്രേ, അപ്പൊ അയാള് മരിച്ചോളേ. അയ്യേ, ഈ മിനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല, അതൊക്കെ കങ്കട്ടടി. കങ്കട്ടാര് ഒരു കാലത്തും മരിക്കൂലേ. ചേച്ചി ചേച്ചി ചേച്ചി വരുമോ ഞങ്ങളുടെ കൂടെ?
1: ചേച്ചി ഇല്ല, ഇതൊക്കെ കുട്ടികള് കണ്ട കളിയല്ലേ.
5: കുഞ്ഞുലക്ഷ്മി
0: അമ്മ തുടങ്ങി.
6: ശങ്കുണ്ണിയും സാവിത്രി കുട്ടിയുമായുള്ള കണ്ടുമുട്ടലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു.

0: സൈക്കിൾ അഭ്യാസി അല്ലേ?
1: ആ
0: പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല, പാട്ടും ഡാൻസും ചോരുവായനും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണുണ്ടെന്ന് കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ.
0: നന്നായിരിക്കുന്നു, നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിൽ നിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ കാക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തിളക്കുന്നതോടൊപ്പം മനസ്സ്

0: കേറി വന്നോളൂ.
1: വേണ്ട,
0: ഐത്തോം തീണ്ടലൊന്നുമില്ല, താൻ കേറി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക. പണ്ടും കാരണവന്മാര് എന്റെ പേരിൽ കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ടി നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളന് താത്തവൻ, താറം തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. താൻ ഇരിക്ക, ഇരിക്കടോ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞി വെക്കലൊക്കെ തനിച്ചാണ്.
1: വേണ്ട, കുടുംബമൊക്കെ.
0: ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി, ഇതായിപ്പോ എന്റെ കുടുംബം.

0: ഒരുപാട് പഴക്കമുണ്ട്, ശബ്ദമൊന്നും ശരിയല്ല.
1: ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശംഖു, ഒഴിവാക്കിക്കളാ. തെരുവിലായാലും അവശബ്ദം പാടില്ലല്ലോ.
0: ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു തെരുവി വെച്ച് ആശാൻ എന്റെ കൈ തന്നതാ. ഇപ്പൊ ഇവന്റെ താളമാ എന്റെ താളം.
1: അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പഠിക്കണേ, ആ പഠിക്കണേ, ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഒരു മൂന്നാല് ദിവസം പിടിക്കും. അതുവരെ തന്റെ ആവശ്യത്തിന് ഇത് വെച്ചോളൂ. എന്തിനാ മടിക്കണേ, വാങ്ങിച്ചോളൂ. പണി തീർത്ത് വെച്ചതാ, ആരും കൈവച്ചിട്ടില്ല. ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ.

0: വരാം വരാം. അറിയോ, കാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല. ഇപ്പോ സൈക്കിൾ അഭ്യാസി, തരികട അഭ്യാസം മാത്രമല്ല സംഗീതവും ഉണ്ട് ആവശ്യത്തിന്. സാവിത്രി കുട്ടി എന്റെ മരുമകളാ.
1: ഞാൻ ഇറങ്ങട്ടെ.

0: അച്യുതനും ഉണ്ണിയും തമ്മിൽ അത്ര രസത്തിലല്ല. എന്നാൽ അച്യുതന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് തമ്പുരാൻ എന്ന് വിളിക്കുന്ന പ്രതാപവർമ്മയുടെ കൂടെയാണ്. പല കാര്യങ്ങളിലും അച്യുതനെ സഹായിച്ചിരുന്നത് ഈ പ്രതാപവർമ്മയായിരുന്നു. അതിന് അദ്ദേഹത്തിന് ചില ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അച്യുതന്റെ മരുമകളായ സാവിത്രിക്കുട്ടിയിൽ അദ്ദേഹത്തിന് ഒരു കണ്ണുണ്ടായിരുന്നു. കൂടെ പൊറുപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അനുഭവിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലതവണ സാവിത്രിയുടെ മുന്നിൽ അയാൾ വന്നിരുന്നെങ്കിലും അവളുടെ എതിർപ്പ് കാരണം ഒന്നും നടന്നില്ല. അവളുടെ സമ്മതത്തിനായി അയാൾ കാത്തിരിക്കുകയായിരുന്നു.
1: തമ്പുരാൻ വരുമെന്ന്
2: അറിയിച്ചിട്ടുണ്ട്.
1: ഓ, ഇറങ്ങിയല്ലോ ഇരണ്ടകള്. ഒറ്റ അടുത്ത് ഇവിടെ പുറത്ത് കാണാൻ പാടില്ല. ഒക്കെ ഭാഗത്ത്

0: നിർത്ത് നിർത്ത് നിർത്ത് നിർത്ത് നിർത്ത് നിർത്തണോ നിർത്തണ്ട തീരുമാനിക്കുന്ന ഞാനാ. വയറും നിറയണവരെ കഴിക്കും.
1: അതല്ലോ ഈ കുണ്ടാണ്ടം
0: ഇതാരെങ്കിലും നിർത്തണ്ടോ? നമസ്കാരം.
1: അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ, അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒച്ചയും ബഹളൊന്നും തമ്പുരാൻ ഇഷ്ടല്ലാണ്. ഇന്ന് തറവാട്ടിൽ അദ്ദേഹം വരുന്നുണ്ട്, പാട്ടും കൂട്ടൊന്നും വേണ്ട.
2: അയ്യോ, ആള് ശരിക്കും കൂടി തുടങ്ങിയത് ഇപ്പഴാ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ
3: മാത്രമല്ല സൈക്കിളിൽ ഇറങ്ങാനും പറ്റില്ല, യജ്ഞല്ലേ.
1: ഇറങ്ങണ്ട, താൻ അവിടെ തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
2: അല്ല അത്
4: അല്ലേ, അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ.
3: ഭീമ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കുളിത്തിക്കോട്ടെന്ന് ചോദിക്കുന്നത് ശരിയല്ല.

0: അകത്തേക്ക് വരാം. ആ
1: ചേച്ചി, ദേ താഴെ തമ്പുരാൻ വന്നിട്ടുണ്ട്.
2: എങ്ങോട്ടാ പുറപ്പാട്? തമ്പുരാനുണ്ട് അപ്പുറത്ത്. ഉച്ചയും ബഹളം ഇല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോ. ചെല്ല്. കുറച്ച് ഇറച്ചി വേവിക്കേണ്ടി വരും. അമ്മ അടുക്കളയിലേക്ക് വരണ്ട.
3: എന്റെ ഗുരുവായൂരപ്പാ,
0: പാപി ചെന്നേടം പാതാളെന്ന് പറഞ്ഞ പോലെയായി എന്റെ ഗതി. വിലാസിനോട് അവിടെയും മുച്ചൂടും തുറഞ്ഞ് തുന്നം പാടി. അവളും കുട്ടികളും ഇവിടെ തന്നെ അങ്ങോട്ട് നിക്കട്ടെ എന്ന് വെച്ചു.
4: എന്നിട്ട് കുട്ടികളൊക്കെ?
0: അത് അവിടെയും ഇവിടെ ആയിട്ട് അങ്ങനെ പോണു. ചെറിയത് രണ്ടും ഇവിടെ ഉണ്ട്.
4: ആ കേസ് മൂന്നും രണ്ടു മൂന്ന് മാസത്തിനാവും വിധിയാവും. അച്ചുനേർക്ക് അനുകൂലമായിട്ട് തന്നെ എന്റെ അഡ്വക്കേറ്റ് വാദിച്ച ഒരു കേസ് ഇതുവരെ തോറ്റിട്ടില്ല. അറിയാലോ?
0: അറിയാം. പോയതൊക്കെ പോയി എന്ന് വെച്ചോളാം. പാങ്ങോട്ടുകാരോട് അച്ചുനായർ തോറ്റുവെന്ന് ലോകരെല്ലാവരും കേൾക്കെ വിളിച്ച് പറയുകയും ചെയ്തോളാം. കാരണവന്മാരുടെ അസ്തിത്വരുണ്ട് ഈ തറവാട്ടിലേ. അതും കൂടെ അന്യാധീനപ്പെട്ട കെട്ടി തൂങ്ങി തരണ്ടാവും.
4: കഴിച്ചത് മതി. മദ്യപിക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷത്തിന്, കരയാനല്ല. അച്ചുവന്നായരോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാന്ന്? പണം മുടക്കാനും കാര്യങ്ങൾ നടത്തിത്തരാനും ഞാനില്ലേ ഇവിടെ.

സാവിത്രി കുട്ടി എന്തേ കരയാൻ തുടങ്ങിയില്ലേ? സാവിത്രി കുട്ടിയുടെ അമ്മാവന്റെ കാര്യം ഓർക്കുമ്പോ തമാശ. എന്നെ കൊണ്ടാവണ സഹായങ്ങളൊക്കെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണുണ്ട്. അല്ല, അച്ഛൻ നായരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? കോടതി കാര്യമല്ലേ. കേസ് വിധിയാവുമ്പോ നിങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന ഈ തറവാട് പോലും നിങ്ങളുടേതാവോ അതോ പാങ്ങോട്ടുകാരുടേതാവോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ വയസ്സായ ഒരമ്മൂമ്മ അവരുള്ളതാ, കയ്യും പിടിച്ചോണ്ട് എങ്ങോട്ടിറങ്ങാനാ ഇല്ലേ? ഞാനീ പണമൊക്കെ മുടക്കുന്നതും എന്റെ അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്തുന്നതും ഒക്കെ അറിയാലോ സാവിത്രി കുട്ടിക്ക്. ആരുടെയും മനസ്സ് വേദനിക്കുന്നതും കണ്ണീര് കാണുന്നതും എനിക്കിഷ്ടമല്ല. ആ മുഖം ഒന്ന് ഉയർത്തിയേ. ഞാൻ ഇവിടെ വരുന്നു എന്നും കുട്ടിയുടെ കൂടെ കഴിയുന്നു എന്നും നാട്ടുകാരൊക്കെ പറയുന്നുത്രേ. സത്യം അറിയാലോ, എത്ര കാത്തിരുന്നാലും ശരി, കുട്ടിയുടെ സമ്മതത്തോടെ അല്ലാതെ പ്രതാപവർമ്മ ഈ ദേഹത്ത് തൊടില്ല. കണ്ണീരിൽ ഉമ്മ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. ചെല്ലേ, ചെന്ന് മുഖം കഴുകി.

ഇതിപ്പോ പല തവണയായി സാവിത്രിക്കുട്ടി എന്നെ നിരാശപ്പെടുത്തുന്നു. ഞാൻ എത്രത്തോളം മാന്യത കാണിക്കുന്നു അത്രത്തോളം സാവിത്രിക്കുട്ടി അഹങ്കാരം കാണിക്കുന്നു ഇല്ലേ. ഒരു ബലപ്രയോഗത്തിനാണെങ്കിൽ ഇവിടുന്ന് എണീറ്റ് രണ്ടടി നടന്നാ മതി എനിക്ക്. ആരും എതിർക്കില്ല, സാവിത്രിക്കുട്ടി പോലും. ഓ, പക്ഷെ അതിനായിരുന്നെങ്കിൽ ഇതുവരെ കാത്തിരിക്കുമോ ഞാൻ? ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കൽ സാവിത്രിക്കുട്ടി എനിക്ക് വഴങ്ങിയേ പറ്റൂ. ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കണോ സാവിത്രിക്കുട്ടി?

സാവിത്രി കുട്ടി അസലായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാടാൻ അറിയില്ലെങ്കിലും പാട്ട് ആസ്വദിക്കാൻ എനിക്കും അറിയാം. ഒരു പാട്ട് പാടും. സാവിത്രി കുട്ടിയുടെ പാട്ട് കേൾക്കാനുള്ള അവകാശവും പ്രതാപ ഓർമ്മയ്ക്കുണ്ട് ഇല്ലേ? ഒരു പാട്ട് പാട്. നിർബന്ധിക്കണോ ഞാൻ? പാടാൻ പാടാൻ.

സാവിത്രി ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നയാളാണെന്ന് ശങ്കുണ്ണിക്ക് അറിയില്ലായിരുന്നു. ഉണ്ണിമാമയെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശങ്കുവിന് മനസ്സിലായത്. അതോടെ സാവിത്രി കുട്ടിയോടുള്ള ഇഷ്ടം കൂടി വന്നു.

0: ഇതിനൊക്കെ നേരിട്ട് ഒരു മനസ്സില്ല നിനക്ക്. ആ മനസ്സിനെ താത്തരുത്. എന്നെങ്കിലും ഒരിക്കൽ ദുരിതങ്ങളുടെ തടവറയുന്ന ഈശ്വരൻ എന്റെ മോക്ക് ഒരു മോചനം തരാതിരിക്കുവോ?
1: ഈശ്വരൻ തരില്ല എന്ന് വാശി പിടിച്ചതൊന്നും ഞാൻ മോഹിക്കണില്ല ഉണ്ണിമാമൻ. ഒറ്റ സങ്കടേ ബാക്കിയുള്ളൂ ഉണ്ണിമാമൻ. അച്ഛന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എനിക്ക്
0: മോളെ.
1: അന്ന് കാരണവന്മാരും അച്ഛമ്മമ്മയും ഒക്കെ എതിർത്തപ്പോ എന്റെ അമ്മയെ വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ ഉണ്ണിമാമയ്ക്ക്? എങ്കിലും ഉണ്ണിമാമയുടെ മോളായിട്ട് ജനിക്കായിരുന്നല്ലേ എനിക്ക്.
0: കരയല്ലേ മോളെ, കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കാക്കരക്കാവിലെ മഞ്ഞച്ചമ്പക ചുവട്ടിലിരുന്ന് കരയായിരുന്നു ഈ ഉണ്ണിമാമ.

0: കണ്ണടയ്ക്കണേന് മുമ്പ് ഈ മുറ്റത്തൊരിക്കൽ കൂടി കാണാൻ ഭാഗ്യം ഉണ്ടായല്ലോ ഉണ്ണിയെ.
1: ഈ മുറ്റത്തിന് ചവിട്ടില്ലാന്ന് ആണയിട്ട് ഇറങ്ങിട്ട് കൊല്ലങ്ങളായല്ലോ. ഇത്രയും വരാപ്പ എന്തുണ്ടായാണാവോ വിശേഷം?
2: കൃഷ്ണനുണ്ണിക്ക് വിശേഷമൊന്നുമില്ല, മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളേ ഉള്ളൂ. കാക്കരക്കടവുകാർക്ക് അടക്കം പറഞ്ഞു ചിരിക്കാൻ വിശേഷങ്ങൾ ഉണ്ടാവണു ഈ തറവാട്ടിന്ന്.
1: മനസ്സിലായില്ല,
2: അച്ഛനേട്ടൻ പലതും മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. അപ്പം കൊടുത്ത് അടിവുകളെ ഉണ്ടാക്കുന്നവൻ ആ തമ്പുരാൻ. അവന്റെ അച്ഛൻ ജയവർദ്ധൻ തമ്പുരാൻ നടക്കുന്ന വഴിയിലൊന്നും മാനം കെടാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിരുന്നില്ല. ആ ചോര തന്നെ ഇവന്റെ തടിമല്.
1: കൃഷ്ണുണ്ണി മതി, നിന്നേക്കാൾ അഞ്ചാറോണം അധികം ഉണ്ടവനായി അച്യുതൻ.
2: എന്നിട്ടും അച്ഛനേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ സാവിത്രിക്കുട്ടി പ്രതാപവർമ്മക്കാരാ? ഒരു താലിയിടുവോ അയാൾ അതിന്റെ കഴുത്തില്? വേണ്ട, ഒരു പുറവ് കൊടുക്കുക കുട്ടിക്ക്.
1: ഉത്തരം ഞാൻ പറയാതെ തന്നെ ഇയാൾക്ക് അറിയാലോ അതിന്റെ വിധി. അത് മാറ്റി എഴുതാ ഒക്കെ ഇയാൾക്ക്.
2: വിധി അല്ലല്ലോ ഇപ്പൊ അതിനെ കണ്ണിട്ട് കുടിപ്പിക്കണത്. വിധിക്കു മേലെ നിങ്ങൾ കെട്ടിവെച്ച ദുരിതല്ലേ?
1: എടോ പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പാ, ഒരു പരിഹാരം ഉണ്ടോ ഇയാൾക്ക് നിർദ്ദേശിക്കാൻ?
2: അച്ഛനും അമ്മയും ഇല്ലാത്തതാണ് ആ കുട്ടിക്ക്. ഇനിയും അതിന്റെ കണ്ണീരി മുറ്റത്ത് വീണാൽ ദൈവം പൊറക്കില്ല.
1: വേണ്ട, പൊറക്കണ്ട. അന്നത്തിനും മട്ടിക്കും വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഗതിയിലെത്തിരിക്കണു. അഞ്ചു പെമ്മക്കളാടോ എനിക്ക്. ഈ തറവാടിന്റെ സുഹൃദക്ഷണങ്ങളൊക്കെ കണ്ടു. കാരണവന്മാരുടെ അസ്ഥിത്തറയും കൂടി കടപ്പെട്ടു.
2: ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, ഈ കുടുംബത്തിന്റെ അന്തസ്. പ്രതാപവർമ്മയി പടികയറിയപ്പോ അതും കൂടി നഷ്ടപ്പെടുത്തി. ഒക്കെ നശിപ്പിച്ച അച്ഛനേട്ടന് അതെങ്കിലും ബാക്കിയൊക്കെയായിരുന്നു. വടക്കേക്കര തറവാട്ടിലെ ശാപങ്ങളൊക്കെ തുടങ്ങിയത് സാവിത്രിക്കുട്ടി ജനിച്ചതിന് ശേഷാത്രേ. എല്ലാരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായി. അവളെ പ്രസവിച്ച സുഭദ്ര പിന്നെ കണ്ണു തുറന്നില്ല. പെറ്റിട്ട കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ അമ്മയ്ക്ക് വിധിയുണ്ടായില്ല. ചോറൂണിന്റെ അന്ന് അച്ഛൻ മരിച്ചു. മുമ്പേ ഒരു ആസ്മാരോഗിയായിരുന്നു അയാൾ. എന്നിട്ടും കുടുംബക്കാരുടെ വർത്തമാനത്തില് അത് സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷമായി. പിന്നീട് അങ്ങോട്ട് വടക്കേക്കര തറവാട്ടിൽ ഒരു പശുവിന് സൂക്കേട് വന്നാൽ, അച്ഛനേട്ടൻ ഒരു കേസിൽ തോറ്റാൽ, ആ പറമ്പിൽ ഒരു കാക്ക ചത്തു വീണാൽ, എല്ലാം സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷം. സ്വന്തം ദുർവിധികളുടെ നേർക്ക് ചിരിക്കാൻ മാത്രം പഠിച്ച കൊച്ചു സാവിത്രിക്കുട്ടി എല്ലാവർക്കും ഒരു ചതുർത്ഥിയായിരുന്നു. അച്ഛനേട്ടൻ ഇഷ്ടമല്ലായിരുന്നിട്ടും അന്നൊക്കെ ലക്ഷ്മിയമ്മയുടെ കയ്യും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെന്നെ കാണാൻ വരും. കൂട്ടുകൂടാൻ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അറച്ചു നിന്നപ്പോ ഞാൻ അവൾക്ക് കളിക്കൂട്ടുകാരനായി. പിന്നെ വളർന്നപ്പോ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുവായി, അവളുടെ ഉണ്ണിമാമയായി. അന്ന് അവളുടെ കൂടെ സംഗീതം പഠിക്കാൻ എന്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു അനന്തരവനുണ്ടായിരുന്നു, മിടുക്കൻ ഹരികൃഷ്ണൻ.
3: സംഗീതമാവാം അവരെ തമ്മിൽ അടുപ്പിച്ചത്. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാനും അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരേക്കാളും കൂടുതൽ കൊതിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദൈവനിശ്ചയം മറിച്ചായിരുന്നു. ജാതകങ്ങൾ ചേർന്നില്ല. പടിപ്പര കടന്ന് സാവിത്രിക്കുട്ടിയുടെ ശാപം പിന്നെയും അവളെ തേടിയെത്തി. ഹരികൃഷ്ണൻ വിഷം തീണ്ടി മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സാവിത്രിക്കുട്ടി പിന്നെയും ദുശകനമായി. ആ ഇടയ്ക്കാണ് എഞ്ചിനീയറായ സൂര്യനാരായണൻ തലമാറ്റം കിട്ടി ഇവിടെ എത്തിയത്. എൻ്റെ ഒരു പഴയ

0: കുറച്ചു നാൾ എന്നോടൊപ്പം അയാൾ ഈ വീട്ടിൽ തങ്ങി. സാവിത്രിക്കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചു. അവളുടെ കഥകൾ കേട്ടപ്പോ സഹതാപം തോന്നിക്കാണണം അയാൾക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കുവാൻ അയാൾ തയ്യാറായി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോ ഒടുവിൽ സാവിത്രിക്കുട്ടിയും സമ്മതിച്ചു. അമ്മയുടെ അനുവാദം വാങ്ങി അമ്മയും കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പോയതാണ് അയാൾ. പക്ഷേ സാവിത്രിക്കുട്ടിക്കൊരു ജീവിതവുമായി സൂര്യനാരായണൻ മടങ്ങി വന്നില്ല. ബോംബെയിൽ എവിടെയോ വെച്ച് ഒരു ആക്സിഡന്റ്. അവളുടെ ശാപങ്ങളുടെ പട്ടികയിൽ അതുകൂടി എഴുതി ചേർത്തു നാട്ടുകാർ. എന്റെ മോൾ ഇപ്പോഴും കരയുന്നു. വടക്കേക്കര തറവാടിന്റെ തകർച്ച മുതലെടുത്ത്, അവളുടെ വിധിയെ മുതലെടുത്ത് അവളെ വേട്ടയാടുന്ന ആ തമ്പുരാന്റെ കൈകളിൽ രക്ഷപ്പെടാൻ.
1: അപ്പോ ആ തമ്പുരാൻ സാവിത്രിക്കുട്ടിയുടെ
0: ആരുമല്ല, അവൾക്ക് കിട്ടിയ പുതിയൊരു ശാപമാണ് ആ തമ്പുരാൻ.
1: അതിന്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെ, ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ?
0: ഈശ്വരൻ വിധി എഴുതുന്നത് കടലാസിലോ കരികല്ലോ അല്ലല്ലോ, മായ്ക്കാനും മാറ്റാനും.
1: വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹിക്കാനും. എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു ദേവിയാണെന്നാ വിചാരിച്ചത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേവി. ആദ്യം കണ്ടപ്പോ മുതല് അങ്ങനെ കരുതിയിട്ടുള്ളൂ മനസ്സില്. ആരാധിച്ചുപോയി അറിയാതെ. പാട്ട് കേട്ടപ്പോ എന്നെ തന്നെ മറന്ന് അവിടെ കയറി വന്നത് തെറ്റാണ്, അറിവില്ലായ്മ. ദേവി, രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടില്ലേ? രക്ഷപ്പെട്ടൂടെ?

0: ഒരു കാരണവശാലും പ്രതാപവർമ്മയുടെ മുന്നിൽ കീഴടങ്ങരുതെന്ന് ശങ്കുണ്ണി സാവിത്രിക്കുട്ടിയോട് പറയുന്നു. ഒരു ദിവസം പ്രതാപവർമ്മയോട് തന്നെ ശങ്കുണ്ണി ഇക്കാര്യം മുഖത്തു നോക്കി പറയുകയുണ്ടായി. ഇത് പ്രതാപവർമ്മയെ വല്ലാതെ ചൊടിപ്പിച്ചു.
1: നീ ഇങ്ങനെ വാശി പിടിക്കരുത്, തമ്പുരാന്റെ സ്വഭാവം അറിയാലോ.
2: എല്ലാം വരുത്തി വെച്ചിട്ട് മനസ്സില്ല എനിക്ക്.
1: സാവിത്രിക്കുട്ടി, അച്ഛമാമ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ.
2: മോള് സ്വന്തം മോളായിരുന്നെങ്കിൽ പറയൂ അച്ഛമാമ.
1: സാവിത്രിക്കുട്ടി, സാവിത്രിക്കുട്ടി സുഖമില്ലാതെ കിടപ്പാ.
3: പറയണത് കള്ളമാണേലും അത് മുഖത്ത് നോക്കി പറയണോ നായരെ.
1: തമ്പുരാനെ,
3: വേണ്ട, വിശദീകരണം ആവശ്യമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാവുന്നല്ലാതെ പ്രതാപവർമ്മയ്ക്ക് വടക്കേക്കരയ്ക്കുള്ള വരവ് കൊണ്ട് ലാഭമൊന്നുമില്ല ഇല്ലേ. ആയിക്കോട്ടെ, ഇത്തവണ കൂടി വിഡ്ഢിവേഷം കെട്ടിക്കോളാന്ന് സാവിത്രിക്കുട്ടിയോട് പറഞ്ഞേക്ക്. തിങ്കളാഴ്ച മദ്രാശിക്ക് മടങ്ങും. അതിനു മുമ്പ് സാവിത്രിക്കുട്ടി ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ വടക്കേക്കര തറവാട്ടിലേക്കുള്ള തമ്പുരാന്റെ വരവ് നിൽക്കും. അതുകൊണ്ട് എന്താ ദൂഷ്യം ഉണ്ടാന്ന് അറിയാലോ അച്ഛൻ നേർക്ക് ഇല്ലേ.
4: തമ്പുരാനെ, ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല.
3: എന്താ ഇപ്പൊ വേണ്ടേ?
4: ഒരു പുടവ് കൊടുക്കൂ എന്റെ കുട്ടിക്ക്, എന്നിട്ട് എന്താന്ന് വെച്ചാ ആയിക്കോളൂ.
3: അപ്പോ എന്റെ ചത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക് ഇല്ലേ.
4: തമ്പുരാനെ,
3: അല്ലാതിപ്പോ എന്തിനാ പ്രതാപവർമ്മ സാവിത്രിക്കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും?
4: ഈ തറവാടിന്റെ മാന.
3: ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്ഛനായർ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മിയമ്മ, നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട.
1: ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാ കൊള്ളാം.
3: എന്താ?
1: ചെല്ലുന്നിടത്തും വിചാരിക്കുന്നിടത്തും ഒക്കെ കൂട്ടിന് തമ്പുരാൻ പേർ ഇഷ്ടംപോലെ പെൺകുട്ടികളില്ലേ? എന്നിട്ടും സാവിത്രിക്കുട്ടിയെ എന്തിനാ വെറുതെ? ദയവ് ചെയ്ത് തമ്പുരാൻ ഇനി ഇവിടെ വരരുത്. ആ കുട്ടിയെ ഉപദ്രവിക്കരുത്.
3: പ്രതാപവർമ്മ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്.
1: തമ്പുരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതന്വേഷിക്കേണ്ട കാര്യവും എനിക്കില്ല.
3: പിന്നെ
1: സാവിത്രിക്കുട്ടിയെ വെറുതെ വിടണമെന്നേ ഞാൻ പറഞ്ഞോളൂ.
3: അത് തീരുമാനിക്കാൻ നീ ആരാ? അവളുടെ സമ്മതക്കാരനോ?
1: തോന്നുമ്പോ ഇവിടെ കയറിവന്ന് അവരെ ശല്യപ്പെടുത്താൻ നമ്മളാരാ സമ്മതക്കാരനോ? അടിച്ചാൽ ഏത് പൊന്ന് തമ്പുരാനെയും തിരിച്ചടിക്കണമെന്നുള്ളത് എന്റെ നിർബന്ധമാണ്, ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. തെരുവ് ജീവിക്കുന്ന എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ തമ്പുരാൻ അങ്ങനെയല്ല.
3: ഊരും പേരുമില്ലാത്ത ആ തെണ്ടിയാണോ വടക്കേക്കരത്തെ കാര്യക്കാരൻ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ ആരധികാരം കൊടുത്തു അറിയണം എനിക്ക്.
1: തമ്പുരാൻ ക്ഷമിക്കണം, ഇവിടത്തേക്ക് എതിരായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ? രാവും പകലുമില്ലാതെ ചാരായം കുടിച്ചിറക്കണ വിവരദോഷി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്.
3: വിവരദോഷമായിട്ട് തോന്നിയില്ല എനിക്ക്. തീയില്ലാണ്ട് പുകയുണ്ടാവില്ല എന്നറിയാലോ തനിക്ക് ഇല്ലേ?
1: അറിയാം.
3: എങ്കിൽ പിന്നെ ആ തീ എവിടുന്നാണെന്ന് അറിയണ്ടേ? വേണ്ടടോ?
1: വേണം.
3: അച്ഛനായാലും ബുദ്ധിമുട്ടണ്ട. പ്രതാപവർമ്മയുടെ മുമ്പിൽ വാലാട്ടാത്ത ഒരു പട്ടിയും ഈ കാക്കരക്കടവിൽ കുറച്ചിട്ടില്ല, അത് ഓർമ്മയുണ്ടായാ മതി. പറഞ്ഞു കൊടുത്തേക്ക് വരുമ്പോളോടും.
1: വടക്കേക്കര തറവാട്ടില് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട തീരുമാനിക്കാൻ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വിട്ട സർക്കസുകാരൻ, അവനും ഈ തറവാട്ടിന് തമ്മിൽ എന്താ ബന്ധം? നിന്നെ തമ്പുരാൻ കാണണോ കാണണോ നിശ്ചയിക്കാൻ അവൻ നിന്റെ ആരാ? ഇതുവരെ ഈ തറവാടിന് ശാപമായിരുന്നു, നീ ഇനിയിപ്പോ തറവാടിന് കളങ്കുവാണോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ നിലച്ചുണ്ടെങ്കിൽ വേണ്ട. അത് പ്രതാപവർമ്മ തമ്പുരാൻ എതിരായി ഒരു ഇല അനങ്ങില്ല ഈ കാക്കരക്കടവില്. അതല്ല, എല്ലാറ്റിനെയും കൂടി പടിയിറക്കി തെണ്ടിക്കാനാ ഭാവച്ചാ പറഞ്ഞാ മതി. അഞ്ചത്തെണ്ണുണ്ടല്ലോ, ഒക്കേറ്റിനും വിഷം കൊടുത്തിട്ട് ചത്തോളാ ഞാനും. ജീവിക്കാൻ തമ്പുരാന്റെ സഹായം വേണം, മരിക്കാൻ നിന്റെ സമ്മതം. ഏതാ വേണ്ടത് തീരുമാനിച്ചോളൂ.
0: ഈ ഒരു സംഭവത്തെ തുടർന്ന് അച്യുതൻ ഗോവിന്ദൻ ആശാനോടും കൂട്ടരോടും ഈ നാട് വിട്ടു പോകുവാൻ ആവശ്യപ്പെടുന്നു. മാത്രവുമല്ല, പ്രതാപവർമ്മയുടെ കിങ്കരന്മാർ വന്ന് അവരെ എല്ലാവരെയും തല്ലിച്ചതക്കുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്യുന്നതിനായി അച്യുതന്റെ തറവാട്ടിലേക്ക് ശങ്കുണ്ണി എത്തുകയും അവർ തമ്മിൽ വാക്ശരങ്ങൾ ഉതിർക്കുകയും ചെയ്തു. ഒടുവിൽ സാവിത്രിക്കുട്ടിയോട് തന്നോടൊപ്പം പോരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു.
2: എന്തായി കാണിച്ചത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തമ്പുരാൻ ആൾക്കാർ തേടി നടക്കുക,
5: പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല.
2: പോവായിരുന്നില്ല എവിടേക്കെങ്കിലും. അവരുടെ കണ്ണിപ്പെട്ട ജീവനോടെ വെച്ചേക്കില്ല.
5: ഒറ്റയ്ക്ക് പോവില്ല ഞാൻ, എല്ലാം തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്.
2: വേണ്ട, അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട. വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ.
5: ആ മനസ്സ് അങ്ങനെ പറയില്ല. എനിക്ക് ഉറപ്പാ, ഞാൻ വിളിച്ച ദേവി വരും.
2: ഇല്ല, ഞാൻ വരില്ല.
5: വരണം, ശാപങ്ങളുടെ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടണം. ദേവിയും കൊണ്ട് ഞാൻ പോകും.
2: ദൈവമേ.
0: ഇതറിഞ്ഞെത്തിയ പ്രതാപവർമ്മയും കൂട്ടരും ശങ്കുണ്ണിയുമായി ഏറ്റുമുട്ടുകയും സാവിത്രിക്കുട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ശങ്കുണ്ണി ഗോവിന്ദനാശാനെയും കൂട്ടരെയും സുരക്ഷിതമായി നാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും താൻ സാവിത്രിക്കുട്ടിയുമായി മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവരെ യാത്രയയക്കുന്നു.
5: വരുന്നില്ല തന്നെയാണോ നിന്റെ തീരുമാനം? നിർബന്ധിച്ച് വിളിച്ചാൽ ഞാൻ വരും. വേണ്ട, വിളിക്കരുത്.
6: ദൈവം എനിക്ക് തന്ന വരമാണ്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ?
5: ഒന്നും പറ്റില്ല. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. എന്നെ വിശ്വാസമല്ലേ, ഞാൻ വരും. അടുത്ത ക്യാമ്പിലെത്തി ആളുകൾ കൂടുന്നതിന് മുമ്പ്, കളി തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഞാൻ വരും.
7: എന്നാലും നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്?
5: എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നതിലേ ഉള്ളൂ പ്രയാസം.
7: അണ്ണാ
5: പോളെ, ഞാൻ വരും. അണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മോളുള്ളപ്പോ ഒരാപത്തും വരുത്തൂല്ല ദൈവം.
0: നേരെ ചെന്നത് സാവിത്രിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച പ്രതാപവർമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ വച്ച് പ്രതാപവർമ്മയും ശങ്കുണ്ണിയും സംഘട്ടനത്തിലേർപ്പെടുകയും പ്രതാപവർമ്മയെ കീഴ്പ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണനുണ്ണി വന്ന് തടയുകയും കൃഷ്ണനുണ്ണിയുടെ അനുഗ്രഹത്തോടെ സാവിത്രിയെയും കൂട്ടി ശങ്കുണ്ണി അവിടെ നിന്നും തിരിച്ചു പോകുന്നതോടെ ഈ ചിത്രത്തിന് തിരശീല വീഴുകയാണ്.
8: നീ ഒരു കൊലപാതകയായിട്ട് ഇനി ഒരു ദുരന്തം കൂടി കെട്ടിവെക്കണോ ഇവളുടെ തലയില്?
9: കൊണ്ടുവെക്കോളൂ, ഇനി ആരും തടയാനില്ല. പാണപ്പുഴ കടന്നാൽ തന്റെ ഒരു ലോകമല്ലേ നാടോടിയുടെ വിശാലമായ ലോകം. ശങ്കു, കൊണ്ടുവെക്കോളൂ. നിനക്ക് നല്ലതേ വരും മോളെ.
0: ശങ്കുണ്ണിയായി മോഹൻലാലും സാവിത്രിയായി ശാന്തികൃഷ്ണയും പരമനായി ജഗദീഷും കസ്തൂരിയായി ഉർവശിയുമാണ് വേഷമിട്ടിരിക്കുന്നത്. പ്രതാപവർമ്മ തമ്പുരാനായി മുരളിയും ഗോവിന്ദനാശാനായി ബാലൻ കെ നായറും വിലാസിനിയായി സുകുമാരിയും കൃഷ്ണനുണ്ണിയായി നെടുമുടി വേണുവും അച്യുതനായി ഒടുവിലുണ്ണികൃഷ്ണനും സത്യനായി സന്തോഷും ജയകൃഷ്ണനായി മണിയമ്പിള്ള രാജുവും ഈ ചിത്രത്തിൽ വേഷമിടുന്നു. കൂടാതെ ആറന്മുള പൊന്നമ്മ, കൈതപ്രം, ബോബി കൊട്ടാരക്കര, കാവേരി, നയന, ശ്യാമ, സൂര്യ എന്നിവരും ഈ ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നടൻ ദിലീപ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർന്ന ആദ്യ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിന്റെ നിർമ്മാതാവായ ജി സുരേഷ് കുമാറിന്റെ ഭാര്യയും നടിയുമായ മേനകയായിരുന്നു സാവിത്രിയുടെ വേഷത്തിൽ തീരുമാനിച്ചിരുന്നത്. 20 ദിവസത്തെ ജോലി ചാർട്ടും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ കുഞ്ഞുമകളെ കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് കാരണം അതിൽ നിന്നും ഒഴിവാക്കി. പിന്നീട് ശാന്തികൃഷ്ണയെ ആ വേഷത്തിൽ കാസ്റ്റ് ചെയ്തു. രാത്രികാല ചിത്രീകരണങ്ങൾ കൂടുതൽ നടന്നിരുന്നതിനാൽ അത്താഴത്തിന് ശേഷം മിമിക്രിയിലൂടെ സിനിമാ യൂണിറ്റിനെ രസിപ്പിച്ചിരുന്നത് ദിലീപാണെന്ന് കമൽ ഒരു ഓൺലൈൻ പരിപാടിയിൽ പറഞ്ഞിരുന്നു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് രവീന്ദ്രനാണ്. കൂടാതെ ശൈലേന്ദ്ര രചിച്ച് ശങ്കർ ജയ്കിഷൻ ഈണം പകർന്ന പ്രശസ്ത മുകേഷ് ഗാനമായ ആവാരാ ഹൂൻ എന്ന ഗാനത്തിന്റെ ഒരു പതിപ്പും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നടൻ മോഹൻലാലാണ് ഈ ഗാനം പാടി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മിണ്ടാത്തതെന്തേ, കസ്തൂരി, എന്റെ കസ്തൂരി എന്നീ ഗാനങ്ങൾ ഇന്നും കേരള പ്രേക്ഷകർക്കിടയിൽ വളരെ ജനപ്രിയമായ ഗാനങ്ങളാണ്. എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, സുജാത മോഹൻ, മലേഷ്യ വാസുദേവൻ എന്നിവരും ഈ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ പാടി അനശ്വരമാക്കി. 1991 ടി എ റസാഖ് കഥയെഴുതി, സനൽകുമാർ, ജി സുരേഷ് കുമാർ എന്നിവർ നിർമ്മിച്ച് കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാലു ജോർജാണ്. ചിത്ര സംയോജനം കെ രാജഗോപാൽ. ചിത്രത്തിനു വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജോൺസൺ ആണ്. സൂര്യോദയ ക്രിയേഷൻസ് ആണ് നിർമ്മാണ കമ്പനി. വിതരണം ചെയ്തിരിക്കുന്നത് ഷിർദി സായ് റിലീസ്. 1991 ഏപ്രിൽ 11 ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. ബോക്സ് ഓഫീസിൽ വാണിജ്യപരമായി വൻ വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു വിഷ്ണുലോകം. പ്രിയ ശ്രോതാക്കളെ, ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
10: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
11: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി മധുരമനോഹര ഗാനങ്ങളുമായിട്ട് നമുക്കൊരു അതിഥിയുണ്ട്. ഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവായ ഷീന സരിത് കുന്നോത്താണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഷീന സരിത്ത്, നായട്ടുപാറ കുന്നോത്ത്. പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുകയും പാടാൻ ശ്രമിക്കുക എന്നതുമാണ് എൻ്റെ വിനോദം. ആദ്യമായി ഒരു ഭക്തിഗാനത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. ഗുരുവായൂരിൽ വന്നെത്തുവാനിലയോ ഇരുപാദം എനിക്കു നൽകി എന്ന ഗാനഗന്ധർവന്റെ ഈ ഗാനമാവട്ടെ ആദ്യം.

മലയാള ഗാനശാഖയ്ക്ക് ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് അതിമനോഹര ഈരടികൾ സമ്മാനിച്ച ശ്രീ പൂവച്ചൽ ഖാദറിന്റെ ഒരു ഗാനമാണ് അടുത്തത്. പ്രണയാർദ്രമായ ഈ ഗാനത്തിന് സംഗീതത്തിന്റെ മഴവിൽ ചായം പകർന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ജോൺസൺ മാസ്റ്ററാണ്. കഥ ഇതുവരെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ മഴവില്ലിൻ മലർ തേടി എന്ന ഗാനം.

0: രവീന്ദ്ര മാസ്റ്ററുടെ സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. ശാസ്ത്രീയ അടിത്തറയുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം സൃഷ്ടിച്ച ഓരോ ഗാനങ്ങളും കാലം എത്ര കഴിഞ്ഞാലും കാലത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകും. മഴ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയെ കൊണ്ട് അദ്ദേഹം പാടിപ്പിച്ച മഞ്ഞിന്റെ മറയിട്ട എന്ന് തുടങ്ങുന്ന ഗാനമാവട്ടെ ഇനി. ഈ ഗാനത്തിന് വേണ്ടി വരികൾ കുറിച്ചത് കെ ജയകുമാർ.
1: മഞ്ഞിന്റെ മറയിട്ടോരോർമ്മകൾക്കുള്ളിൽ മൃദു

0: റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ഷീന സരിത് കുന്നത്താണ് തന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്.
1: തന്റെ തൂലിക കൊണ്ട് ഒരുപാട് ഹൃദയാർദ്ര ഗീതങ്ങൾ നമുക്ക് സമ്മാനിച്ച് കാലയവനികൾക്കുള്ളിലേക്ക് കടന്നുപോയ അതുല്യ പ്രതിഭയാണ് വിച്ചു തിരുമല. വിച്ചു തിരുമല ജോൺസൺ കൂട്ടിൽ പിറന്നവയുണ്ട. ഒരു പ്രണയഗാനമാവട്ടെ അടുത്തത്. ദി സിറ്റി എന്ന ചിത്രത്തിൽ ശ്രീകുമാറും ചിത്രയും പാടിയ മാനസം തുഷാരം എന്ന് തുടങ്ങുന്ന ഗാനം ഇതാ.
2: കരിലിലെപ്പും പാട്ടുമീട്ടുമി കസവ നൂലിൻ തന്ത്രി നിമിഷ വീണാനാഥ സാധകം തേടാൻ വാ. ചോരും സ്വരകുങ്കുമം

കാലം മാറുന്നു എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ കുറിച്ച് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന ഓനുവി സാറിന്റെ മനസ്സിൽ പിറന്ന ഒരു പാട്ട് പറഞ്ഞുമാവട്ടെ അടുത്തത്. ഈ ഗാനത്തിന് ഈണം പകർന്നത് ജോൺസൺ മാസ്റ്റർ തന്നെയാണ്. മഹാനഗരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രസ്വരം പകർന്ന ഇന്നും ഒരു പൗർണമി ഇതാ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.

കൈതപ്രം എന്ന നാട്ടിൽ പിറന്ന് ഈ നാടിനെ മലയാളികൾക്കെല്ലാം സുപരിചിതമാക്കിയ നമ്മുടെ സ്വന്തം ഗാനരചയിതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇദ്ദേഹത്തിന്റെ ഗാനങ്ങളിലാകെ നാടിന്റെ സുഗന്ധവും പച്ചപ്പും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ രചനയിലെ പ്രത്യേകത തന്നെയാണ്. കളിക്കളം എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം കുറിച്ചിട്ട ഒരു ഗാനമാവട്ടെ അടുത്തത്. ഈ ഗാനത്തിന് സ്വരമുദ്രയേകിയത് വേണുഗോപാലാണ്. ജോൺസൺ മാസ്റ്ററുടെ ഈണത്തിൽ പിറന്ന പൂത്താലം വലങ്കയിലേന്തി എന്ന ഗാനം ഇതാ.

0: റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ഷീന സരിത് കുന്നോത്താണ് തന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്.
1: തമിഴകത്ത് നിന്നും മലയാളക്കരയിലേക്ക് വന്ന് മലയാളികളുടെ ആകെ മനം കവർന്ന സംഗീത സംവിധായകനാണ് SP വെങ്കടേഷ്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ സംഗീതത്തിന്റെ അരങ്ങേറ്റങ്ങൾ നടത്തിയത്. പിന്നീട് അദ്ദേഹം എത്രയോ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. അതിലൊരു സൂപ്പർ ഹിറ്റ് ഗാനം ഇതാ. പ്രവാചകൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രം ചേർന്ന്. പാൽ നിലാവിൻ സ്വയം നനയുവാനോ.

മാവട്ടെ അടുത്തത്. ഈ ഗാനത്തിന് വേണ്ടി ഇദ്ദേഹത്തോടൊപ്പം കൂട്ടുനിന്നത് ഒ എൻ വി കുറുപ്പും യേശുദാസുമാണ്. ശ്രാവണം വന്നു എന്ന മനോഹര ഗാനമിതാ. ചിത്രം അന്ത്യവേലിലെ പൊന്ന്.

0: മിഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ഷീന സരിത് കുന്നോത്താണ് തന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത്.
1: വയലിൻ എന്ന സംഗീതോപകരണത്തിന്റെ മാന്ത്രികത മുഴുവൻ തന്റെ ഗാനങ്ങളെ ചേർത്ത് പാട്ടുപ്രിയരെ ഹരം കൊള്ളിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്കറിയാൻ പറ്റും സംഗീതത്തിൽ അദ്ദേഹം കാണിക്കുന്ന പുതുമകൾ. ഇനി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതിയ പവിഴവുമായി വരും പനങ്കിളികളെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഗമനം എന്ന ചിത്രത്തിലേതാണ്.

മണ്ണിന്റെ മണവും പ്രണയത്തിന്റെ അനുഭൂതിയുമൊക്കെ പാട്ടുകളിൽ വരികളായി നിറച്ച ഗാനരചയിതാവാണ് ഷീബു ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിനുള്ളിലും സാധാരണക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകയുടെ പ്രണയം വരച്ചു കാട്ടിയ ഒരു സുന്ദര ഗാനമാവട്ടെ അടുത്തത്. ഗാനഗന്ധർവനും വാനമ്പാടിയും ചേർന്ന് പാടിയ ഈ ഗാനം ഒരുക്കിയത് അവസരപ്പച്ചൻ തന്നെയാണ്. ചിത്രം അന്ന.

എത്രയോ കാലത്തിനു ശേഷം പ്രണയിതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഭാവമാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, അങ്ങനെ ഒരു ഭാവമാറ്റം നമുക്ക് ഈ പാട്ടിൽ കാണാം. ബഹുമുഖ പ്രതിഭ ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച പൂക്കളം കാണുന്ന പൂമരം പോലെ എന്ന് തുടങ്ങുന്ന ഗന്ധർവഗീതം കേൾക്കാം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് രവീന്ദ്ര മാസ്റ്റർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 30. ഹിജറവർഷം 1447, ദുൽഖൈത് 26. ശകവർഷം 1948, വൈശാഖം 23. 2026 മെയ് 14, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.